ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5:58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 29, കൊല്ലവർഷം 1201, കർക്കടകം 4, 2026 ജൂലൈ 20 തിങ്കളാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികൾ. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി.വി. പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം

വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. ട്രെയിൻ സമയം 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. പല്ലിനിടയിൽ വിടവുകൾ രൂപപ്പെടാനുള്ള കാരണവും അണപ്പല്ലുകൾ എടുത്തതിനുശേഷം കൃത്രിമ പല്ലുകൾ വെക്കേണ്ടതിന്റെ ആവശ്യകതയും. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. വർഷക്കാലത്തെ കുട്ടികളുടെ ആരോഗ്യം. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. NV കൃഷ്ണവാര്യരുടെ ഭഗവാൻ ഉറങ്ങുന്നു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം മീരാ പുഷ്പരാജൻ. 7:50 തൂലിക. ബിശ്വനാഥ് ഘോഷിന്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് TM. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേർഡ് പരിപാടി. 8:40 ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6:00 കഴിഞ്ഞ് 4:45. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: സമയം 6 മണി കഴിഞ്ഞ് 10:15. പ്രിയമുള്ളവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം, കേൾക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള.
2: കഥ ഇതാണ്. കുളത്തിലൊരു തവളയുണ്ട്. തവളക്കുഞ്ഞുങ്ങളും അമ്മ തവള എന്നും കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് അനേകം കുതിരകളുണ്ട്. അതിൽ 2 എണ്ണത്തിന് കഴുത ചെവികളാണ്. ഇത്രയുമാകുമ്പോഴേക്കും കഥ തീരും. കുളക്കടവിനടുത്തുള്ള മരത്തിന്

0: മുകളിൽ ഇരുന്ന് ഒരു പരുന്ത് എന്നും ഈ കഥ കേൾക്കും. എന്നും ഒരേ കഥ, ഒരേ വാക്കുകളും ഒരേ വാചകങ്ങളും. കഥ കേട്ടുകേട്ട് ക്ഷമകെട്ട പരുന്ത് ഒരു ദിവസം കുളക്കടവിലെത്തി. തവളയെ കൊത്തിയെടുത്ത് പറന്നു. ആ ചുറ്റുവട്ടവും പരിസരവുമെല്ലാം കാണിച്ചു കൊടുത്തു. തൊട്ടടുത്ത ദിവസം കുറച്ചുകൂടെ ദൂരേക്ക് പറന്ന് വീണ്ടും ചില കാഴ്ചകൾ കാണിച്ചു. ചില കാഴ്ചകൾ അടുത്തുനിന്ന്, വേറെ ചിലതിൻ്റെ ആകാശക്കാഴ്ചകൾ. രണ്ട് ദിവസത്തിനു ശേഷം തവളയെ കുളത്തിൽ തിരിച്ചിറക്കുകയും ചെയ്തു. മിനിമം യോഗ്യതയുടെ ബലത്തിൽ ഓരോരോ ഇടങ്ങളിൽ കയറിക്കൂടുന്നവരുണ്ട്. അധ്യാപകരും ഉദ്യോഗസ്ഥരും നേതാവും രാഷ്ട്രീയക്കാരനുമെല്ലാം. എന്തിനധികം അച്ഛനമ്മമാർ വരെയുണ്ട് അക്കൂട്ടത്തിൽ. കയറിക്കൂടിയ സ്ഥലങ്ങളിൽ ഇരിപ്പുറപ്പിക്കുന്നു. പിന്നീടൊരിക്കലും അറിവ് സമ്പാദനമില്ല, അനുഭവ ശേഖരണവുമില്ല. ജീവിതാന്ത്യം വരെ ഒറ്റ ഇരിപ്പെന്ന ശാഠ്യം മാത്രം. ബലഹീനതകളുള്ള പുതുതലമുറയ്ക്കും സമൂഹത്തിനും രൂപം നൽകുന്നവരാണിവർ. അവർ നയിക്കുന്നതെന്തും അനുദിനം ദുർബലമായി കൊണ്ടിരിക്കുന്നു. തങ്ങൾ കണ്ട കാഴ്ചകളുടെയും നേടിയ അറിവുകളുടെയും മാത്രം ലോകത്ത് ജീവിക്കുന്നവർ അപകടകാരികളാണ്. ചെറിയ ലോകത്ത് ജീവിക്കുന്നത് തെറ്റൊന്നുമല്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് അബദ്ധം. തലമുറയായി തുടരുന്ന വാസസ്ഥലവും വർഷങ്ങളായി തുടരുന്ന ജോലിയും സമ്മാനിക്കുന്നത് ഒരേ കാഴ്ചകളായിരിക്കും. മതിലുകൾക്കും അതിർത്തികൾക്കും അപ്പുറത്തേക്ക് നോട്ടം പോവുകയേയില്ല. അപ്പോൾ പിന്നെ കാഴ്ചപ്പാടുകളിലും കാണില്ല മാറ്റം. തങ്ങളുടെ അറിവിന്റെ പോരായ്മയെക്കുറിച്ച് പോലും അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല. വട്ടത്തിൽ സ്വയം കേമത്തന്നടിച്ചങ്ങനെ ഇരിക്കും. പരിഹരിക്കാനാവാത്ത വിഷയമാണിത്. തവളയുടെയും പരുന്തിന്റെയും കഥ സാങ്കല്പികം. താനിരിക്കുന്ന തവളക്കുഴി തന്നെ പ്രപഞ്ചവും അതിനപ്പുറവുമെന്ന് കരുതുന്നവർ നമുക്കിടയിലെ യാഥാർത്ഥ്യം. പുതിയ അനുഭവ സാക്ഷ്യങ്ങൾക്കാണ് കേട്ടും കണ്ടും പഴകിയ പുരാണ വായനയേക്കാൾ സ്വാധീനം. നടന്നു തീർത്ത വഴികളേക്കാൾ പുതുപാതകളാണ് പാഠങ്ങൾ നൽകുക. പറിച്ചു നടുമ്പോഴാണ് അതിജീവനം പഠിക്കാനാവുക.
1: കെ നജാത്തുള്ള തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9946815337. നമ്പർ ആവർത്തിക്കാം, 9946815337. സുഭാഷിതം.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ പല്ലിനിടയിൽ വിടവുകൾ രൂപപ്പെടാനുള്ള കാരണവും അണപ്പല്ലുകൾ എടുത്തതിനു ശേഷം കൃത്രിമ പല്ലുകൾ വെക്കേണ്ടതിന്റെ ആവശ്യകതയും ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി സംസാരിക്കുന്നത് കേൾക്കാം.

0: 7:40-നുള്ള ആയുരാരോഗ്യത്തിൽ വർഷക്കാലത്തെ കുട്ടികളുടെ ആരോഗ്യം. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം. 7:45-നുള്ള കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യരുടെ ഭഗവാൻ ഉറങ്ങുന്നു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് മീര പുഷ്പരാജൻ. 7:50-നുള്ള തൂലികയിൽ വിശ്വനാഥ് ഘോഷിന്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം. 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. അല്പസമയത്തിനുള്ളിൽ രാമായണ പാരായണം കേൾക്കാം.
1: സമയം 6:15. ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത് ഒരു വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിറ്റ്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
3: രാമായണ പാരായണം 4-ാം ദിവസം.
4: ശ്രീരാമ രാമ രാമ
3: അഹല്യ മോക്ഷം, അഹല്യ

0: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6:32:32.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1206

0: ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 10 മിനിറ്റ് വൈകി 6:38 1:02:08 കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 6:44 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 1:02:15 മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:49 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1921 ഏറനാട് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സാമ്രാജ്യത്വത്തിനും നാടുവാഴിത്തത്തിനുമെതിരെയുള്ള 1921 പ്രക്ഷോഭം തുടങ്ങിയത് ഈ സംഭവത്തോടുകൂടിയാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഖിലാഫത്ത് ഭാരവാഹിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടന്ന സമരപരമ്പരയിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു ജനനേതാക്കൾ.
1: ചരിത്രപഥം.

പ്രിയമുള്ളവരെ, ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 8:40 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കൂടെ ഇഷ്ടഗാനം ആസ്വദിക്കുകയും ചെയ്യാം. അതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04-83-295-300, അല്ലെങ്കിൽ 04-83 എന്ന SED കോഡിൽ തന്നെ 295-800 എന്ന നമ്പറുകളിലേക്ക് മറക്കാതെ വിളിക്കൂ. ഇന്ന് രാവിലെ 8:40 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. നമ്പറുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം: 04832950300, മറ്റൊരു നമ്പർ 04832950800.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ:
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികൾ. കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മുൻ കൃഷി ഓഫീസറും മഞ്ചേരി നെല്ലിക്കുത്ത്

0: ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനുമായ വി വി പ്രദീപ്.
1: ചെണ്ടുമല്ലി കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയരഹസ്യം പങ്കുവയ്ക്കും. ഇതാണ് തലപ്പ് നുള്ളൽ അഥവാ പിഞ്ചിങ്. തൈകൾ നട്ട് 30 മുതൽ 45 ദിവസം കഴിയുമ്പോൾ ചെടിയുടെ പ്രധാന തലപ്പ് നുള്ളിക്കളയണം. അഗ്രമുകുളങ്ങളെക്കാൾ കൂടുതൽ പാർശ്വമുകുളങ്ങൾ ഉണ്ടാവുക വഴി പൂക്കളുടെ എണ്ണം കൂടുവാൻ ഇത് സഹായിക്കുന്നു. ഇതോടൊപ്പം ഹെക്ടറിന് 112.5 kg എന്ന തോതിൽ നൈട്രജൻ മേൽവളമായി നൽകി മണ്ണ് ചേർത്തുകൊടുക്കുകയും വേണം. തലപ്പ് നുള്ളുന്നത് വഴി ചെടികൾ കുത്തനെ ഉയരത്തിൽ വളരുന്നത് നിൽക്കുകയും പകരം ധാരാളം വശശാഖകൾ അഥവാ സൈഡ് ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല കുറ്റിച്ചെടിയായി മാറുകയും ചെയ്യുന്നു. എത്രത്തോളം ശാഖകൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം കൂടുതൽ പൂക്കൾ നമുക്ക് ലഭിക്കുന്നു. ചെണ്ടുമല്ലിയിൽ മഴക്കാല രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പൊതുവെ കീടബാധ കുറഞ്ഞ വിളയാണെങ്കിലും ഇലച്ചാടികൾ, തണ്ടുതുരപ്പൻ, വണ്ടുകൾ എന്നിവ ഇലകളെയും തണ്ടിനെയും നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ കടചീയൽ, തൈചീയൽ എന്നീ ഫംഗസ് രോഗങ്ങളും വരാം. ഇതിന് പ്രതിവിധിയായി കോപ്പർ ഓക്സിക്ലോറൈഡ് 0.3% വീര്യത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ മണ്ണ് നന്നായി കുതിർന്നു നിൽക്കും വിധം ഒഴിച്ചു കൊടുക്കണം. അവസാനമായി വിളവെടുപ്പും മികച്ച വിളവും എങ്ങനെയെന്ന് നോക്കാം. ചെടി നട്ട് 2.5 മാസമാകുമ്പോൾ പൂക്കൾ പറിക്കുവാൻ പാകത്തിലാവും. വിളവെടുപ്പ് 2 അല്ലെങ്കിൽ 2.5 മാസം വരെ തുടരാവുന്നതാണ്. നന്നായി വിരിഞ്ഞ പൂക്കൾ തണ്ടോടുകൂടി വേണം വിളവെടുക്കാൻ. സാധാരണയായി വൈകുന്നേരങ്ങളിലാണ് പൂക്കൾ പറിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ശാസ്ത്രീയമായി പരിചരിച്ചാൽ ഒരു ഹെക്ടറിൽ നിന്ന് ഫ്രഞ്ച് ഇനങ്ങൾക്ക് 8 മുതൽ 12 ടൺ വരെയും ആഫ്രിക്കൻ ഇനങ്ങൾക്ക് 11 മുതൽ 18 ടൺ വരെയും മികച്ച വിളവ് കർഷകർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ശരിയായ സമയത്ത് വളപ്രയോഗവും തലപ്പ് നുള്ളലും നടത്തി രോഗങ്ങളിൽ നിന്ന് ചെടിയെ സംരക്ഷിച്ചാൽ ഈ ചെണ്ടുമല്ലി കൃഷിയിലൂടെ നമുക്ക് വലിയ വിജയം കൊയ്യുവാൻ സാധിക്കും. കർഷകർ കൃഷിസ്ഥലം കൃത്യമായി നിരീക്ഷിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ കൃഷിവകുപ്പിൻ്റെ അല്ലെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശം തേടേണ്ടതുമാണ്. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീട്ടമ്മമാർക്കും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ചെണ്ടുമല്ലി കൃഷി. ഈ വരുന്ന ഓണക്കാലത്തേക്ക് ഏവർക്കും നല്ലൊരു വിളവെടുപ്പ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
0: ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികൾ. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.

കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. ഈ മാസം 25 വരെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പൊ എന്താ ചെയ്യാ?
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
5: ലോകകപ്പ് വിശേഷങ്ങളാൽ നിറസമൃദ്ധമാണ് ഇന്നത്തെ പത്രങ്ങൾ.

0: ഒപ്പം വർണ്ണചിത്രങ്ങളും നൽകിയിരിക്കുന്നു. ഉറക്കമൊഴിച്ച് ലോകകപ്പ് ഫൈനൽ കണ്ടു വിദ്യാർത്ഥികൾക്ക് ഇന്ന് തിടുക്കപ്പെട്ട് സ്കൂളിൽ പോകേണ്ട. സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. പിഎസ്സി പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. ഇറാനിൽ കനത്ത ബോംബുവർഷം. 2 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു. റവല്യൂഷണറി ഗാർഡിനെ ആക്രമിച്ച് യുഎസ് സേന. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സർവകക്ഷിയോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം ഗ്യാരന്റി ഉറപ്പാക്കി വകുപ്പ്. സഹകരണ സംഘങ്ങൾ ഗ്യാരന്റി സ്കീം അംഗത്വം പ്രദർശിപ്പിക്കണം. സ്കീമിൽ ഓഗസ്റ്റ് 31 വരെ അംഗമാകാൻ സമയം. റെയിൽപാളം അറ്റകുറ്റപ്പണി ഇനി അതിവേഗം. എല്ലാ അസഭ്യ പ്രയോഗങ്ങളും മോശം പദങ്ങളും അശ്ലീലം പറച്ചിലായി വിലയിരുത്താനാകില്ലെന്ന് സുപ്രീംകോടതി. സ്കൂളുകളിലും ആശുപത്രികളിലും ജങ്ക് ഫുഡ് നിരോധിക്കാൻ കർണാടക സർക്കാർ. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലും മിന്നൽ പ്രളയം. 11 പേർ മരിച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ മധ്യപ്രദേശ് സർക്കാർ തീരുമാനിച്ചില്ല. ഇന്ന് ചാന്ദ്രദിനം. അമ്പിളിവട്ടത്തിലേക്ക് ഇക്കൊല്ലം 5 ദൌത്യങ്ങൾ. പെറുവിൽ ഭൂചലനം, 5 മരണം. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 27 റൺസിന് ഇന്ത്യ കീഴടങ്ങി. ഇംഗ്ലണ്ടിന് വിജയം, പരമ്പര നഷ്ടം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ പിവി സിന്ധു ജേതാവായി.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
7: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
6: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
5: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 1,05,080 രൂപ, ഗ്രാമിന് 13,135 രൂപ. കുരുമുളകിന് പോയ വാരം വില ഉയർന്നു. നാടൻ കുരുമുളക് വരവ് കുറഞ്ഞു. അൺഗാർബിൾഡ് കുരുമുളക് 69,600 രൂപയിൽ നിന്നും 70,000 രൂപയായി. ഗാർബിൾഡ് 73,000 രൂപയിലുമാണ് ക്ലോസിംഗ്. വെളിച്ചെണ്ണ വിപണി വില 22,500 രൂപയിൽ നിന്ന് 23,000 രൂപയിൽ ക്ലോസ് ചെയ്തു. കൊപ്ര 500 രൂപയുടെ മികവിൽ 14,200 രൂപയിലെത്തി. വയനാടൻ കാപ്പിപ്പരിപ്പ് ക്വിന്റലിന് 38,500 രൂപയിലും ഉണ്ടക്കാപ്പി 54 കിലോയ്ക്ക് 11,700 രൂപയിലുമാണ്. റബ്ബർ പോയ വാരം 4-ാം ഗ്രേഡിന് 280 രൂപയിൽ നിന്നും 283 രൂപ വരെ ഉയർന്നെങ്കിലും ക്ലോസിംഗ് 280ലാണ്. 5-ാം ഗ്രേഡ് 276 രൂപയിലും ഒട്ടുപാൽ 4 രൂപ കൂടി 184 രൂപയിലുമെത്തി. ലാറ്റക്സ് 172ൽ നിന്നും 177 ആയും വർദ്ധിച്ചു.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ഇന്നലെ. രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, പാടിയത് KS ചിത്ര.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
4: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി,
4: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
3: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
5: RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തിന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോ

0: വുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്രോണിയയിൽ എത്തും. വടക്കൻ മാസ്രോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്രോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്രോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25

0: സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
1: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗരഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകളുണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
0: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
1: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾമുഖത്തേക്ക് ഇരമ്പിയാർത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചുകൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നുവരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ 2 കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
1: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിനപ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം.

0: കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. മൂന്നാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ ഒരു സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൌമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളിമെഡലുകൾ കരസ്ഥമാക്കിയത്. 58-ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ പി.വി. സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5,200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 14 സെക്കൻഡ്.

എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 4 വരെ സ്കൂളിൽ ചേരാം. 55,451 അപേക്ഷയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭിച്ചത്. ഇതിൽ 34,752 പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. ആകെ 63,332 സീറ്റുണ്ടായിരുന്നു. ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ 28,580 സീറ്റ് ബാക്കിയുണ്ട്. ഇതും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തതിനാൽ ഒഴിവ് വരുന്ന സീറ്റും മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ തുടങ്ങുന്ന 120 അധിക ബാച്ചിലെ സീറ്റും അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കും. 2 സപ്ലിമെന്ററി അലോട്ട്മെന്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്.

0: ഉത്തരവിട്ടത്. അടുത്ത മാസം 5-ന് ഈ വർഷത്തെ പ്രവേശന നടപടി അവസാനിപ്പിക്കും. ബിഎസ്സി നഴ്സിംഗ്, മറ്റ് അലയർഡ് ആന്റ് ഹെൽത്ത് കെയർ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. എൽ ബി എസ് സെന്റർ ഡയറക്ടറുടെ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ ഫെഡറൽ ബാങ്കിന്റെ ശാഖ വഴിയോ നാളെ വരെ ഒടുക്കാം. ഫോൺ നമ്പർ 0471-256-0361 0471-256-0361. പാലക്കാട് ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സൌജന്യ റെസിഡൻഷ്യൽ പിഎസ്സി മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാം. യോഗ്യത 10-ാം ക്ലാസ്. പ്രായപരിധി 18-ഉം 30 വയസ്സിനും മധ്യേ. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഈ മാസം 30-ന് വൈകിട്ട് 5-നകം പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ്, പാലക്കാട്, കൊല്ലങ്കോട്, ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 0491-250-5383. മറ്റൊരു നമ്പർ 0491-290-366. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബിരുദ കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. യൂണിവേഴ്സിറ്റിയിലും സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയിലും സംയുക്തമായി സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കും മറ്റുള്ളവർക്കുമായി രജിസ്ട്രേഷൻ സഹായ കേന്ദ്രം ആരംഭിച്ചു. സാക്ഷരതാ പ്രേരക്മാർ, തുല്യതാ മുൻ പഠിതാക്കൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ സംബന്ധിച്ച ഓറിയന്റേഷൻ ഈ മാസം 29-ന് മലപ്പുറത്ത് നടത്തും. യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ് ഡെസ്ക് ചുമതലയുള്ള അധ്യാപകർ അഡ്മിഷൻ സംബന്ധിച്ച സംശയ നിവാരണം നടത്തും. ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9446-63-01-85 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നമ്പർ വീണ്ടും പറയാം, 9446-63-0185. ഇതുവരെ കേട്ടത് വിദ്യാഭ്യാസ വാർത്തകളാണ്.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7-5 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-2664.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
6: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
7: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
8: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
6: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ.
9: രാമായണത്തെപ്പോലെ ഭാരത സംസ്കൃതിയെ ഏറ്റവും അഗാധവും അനുസ്യൂതവുമായി സ്വാധീനിച്ച മറ്റൊരു കൃതിയില്ല. വാൽമീകിക്കും രാമായണത്തിനും മുൻപുണ്ടായ ഒരു കവിയെയോ കാവ്യത്തെയോ കുറിച്ച് ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ല. വാൽമീകിക്ക് ആദികവിയെന്നും രാമായണത്തിന് ആദികാവ്യമെന്നും പ്രതിഷ്ഠ ലഭിക്കാൻ കാരണം ഇതാണ്. രാമായണം ഒരേ സമയം കാവ്യവും പുരാണവും ഇതിഹാസവുമാകുന്നു. രാമായണം ആദികാവ്യം, സർവവേദാർത്ഥസമ്മതം എന്ന് സ്കാന്ദപുരാണം ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നുവച്ചാൽ രാമായണത്തിൽ വേദസമ്മതമായ പ്രപഞ്ചാർത്ഥസാരവും ലോകചരിത്ര സംഗ്രഹവും കൂടി ഉള്ളടങ്ങുന്നു എന്നാണ്. അതിനാൽ ലൌകിക ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾ മുതൽ പരമപദപ്രാപ്തി വരെയുള്ള സർവകർമാനുഷ്ഠാനങ്ങൾക്കും ആസേതു ഹിമാചലം ഭാരതീയ ജനതയെ

0: ഗാഢമായി സ്വാധീനിച്ചിരിക്കുന്നത് രാമായണം തന്നെയാണ്. നാസ്തി രാമായണാത് പരം വസ്തു എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നുണ്ട് ഈ വസ്തുത. ഈ നിലയിൽ സകല വസ്തുക്കളെയും ധർമ്മങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട് രാമായണം വിശ്വസാഹിത്യം എന്ന പദവി നേടിയിരിക്കുന്നു. ഈ വിധത്തിൽ അത്യുദാത്തമായ കാവ്യം രചിച്ച വാൽമീകി കവി എന്നതിലുപരി വൈദിക മഹർഷിയുമാണ്. ഋഷിത്വം അദ്ദേഹത്തിന് രണ്ടാമത്തെ പിറവിയിലൂടെ കൈവന്നതാണ്. കാട്ടാളന്റേതായിരുന്നു ആദ്യ ജന്മം. സ്വാർത്ഥപരമായ ലൗകിക ജീവിത വിച്ഛേദം വന്നതിനെയാണ് അദ്ദേഹം മൺപുറ്റിനാൽ വൽമീകത്താൽ മൂടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലെ തപസ് ആത്മസത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു. അതിനൊടുവിൽ വന്നണഞ്ഞ പരമദർശനത്താൽ രത്നാകരൻ എന്ന മനുഷ്യൻ മാമുനി പ്രവരനായി തീർന്നു. ഋഷിധർമ്മത്തിൽ അന്തർഭവിക്കുന്നതു തന്നെ കവികർമ്മവും നാ അനുഷിഹി കവിഹി എന്ന വിശ്വാസം ഭാരതത്തിൽ പ്രബലമാകാൻ കാരണം വാൽമീകിയുടെ പാവന ചരിത്രമാണ് എന്ന് തോന്നുന്നു. പിന്നീടൊരിക്കൽ വാൽമീകിയുടെ വർണ്ണശാലയിൽ ലോകസ്രഷ്ടാവായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. വാൽമീകിയിൽ നിന്നു നിർഗമിച്ച മാ നിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം തന്റെ നിർദ്ദേശാനുസരണം സരസ്വതി വ്യാപാരത്താൽ സംഭവിച്ചതാണെന്നും നാരദൻ ആവശ്യപ്പെട്ട പ്രകാരം ധർമാത്മാവായ രാമന്റെ ചരിതം വാൽമീകി ഗ്രന്ഥമായി രചിക്കണം എന്നും ബോധിപ്പിക്കുവാനായിരുന്നു ബ്രഹ്മദേവൻ വന്നത്. അതനുസരിച്ചു വാൽമീകി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി രാമായണം നിർമ്മിച്ചു. രാമൻ മനുഷ്യനായി ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ബന്ധുവായും സുഹൃത്തായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒരു ജീവന് ആ പരമാത്മസ്വരൂപനോടടുക്കുവാനും മോക്ഷം നേടുവാനും സാധിച്ചു എന്നും രാമായണം പഠിപ്പിക്കുന്നു. രാമാവതാരത്തിനു ശേഷവും ഇതേ പരമോന്നതമായ നില പ്രാപിക്കുവാൻ ഏതൊരു ജീവനും പ്രയാസമില്ല എന്നതിനും ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാമനാമം പ്രണവതുല്യം എന്നത്രേ ജ്ഞാനികളുടെ അഭിമതം. രാമ എന്ന ശബ്ദത്തിലെ ര പരബ്രഹ്മത്തെയും മായയെയും വചിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പരബ്രഹ്മത്തിൽ മായ ലയിക്കുന്നതിനെ കുറിക്കുന്നതാണ് രാമനാമം. ഭാരതത്തിൽ പിന്നീട് ജനിച്ച കവികളൊക്കെയും വാൽമീകിയെ ഉപജീവിച്ച് സാഹിത്യ സേവനം ചെയ്ത് ഉന്നത പദവി നേടിയവരാണ്. കവികളെയും കാവ്യങ്ങളെയും സൃഷ്ടിക്കുന്ന മഹാകൃത്യം വാൽമീകി മഹർഷി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കവിയെ പ്രജാപതി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ് 5:13.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: ചിന്താവിഷയം. ലോകത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ഒരിക്കലും ധൈര്യവും ക്ഷമയും പഠിക്കില്ല. ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ വാക്കുകൾ ആവർത്തിക്കാം. ലോകത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ഒരിക്കലും ധൈര്യവും ക്ഷമയും പഠിക്കില്ല.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ടെന്നീസ് ലോകത്ത് കളിമൺ കോർട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന താരം ആരാണ്? ടെന്നീസ് ലോകത്ത് കളിമൺ കോർട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന താരം ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചോളൂ. ഉത്തരം പറയാം FM ശുഭദിനത്തിൽ.

0: അവസാന ഭാഗത്ത്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
4: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
5: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: റീഗൽ ജ്വല്ലേഴ്സ്.
8: വയനാടൻ മലരാണോ, സന്ധ്യയൊരു തുളുനാടൻ കുളിരാണോ, എസ് രമേശൻ നായർ രചിച്ച ഗാനമാണിത്. സംഗീതം പകർന്നത് KP ഉദയഭാനു, പാടിയത് G. വേണുഗോപാൽ.

0: ജി വേണുഗോപാൽ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം കെ പി ഉദയഭാനു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33, 1957:08. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607. പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50, 5:06:22. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
2: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
5: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഫോൺ 0499332622.
7: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
8: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
7: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
8: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: പല്ലിനിടയിൽ വിടവുകൾ രൂപപ്പെടാനുള്ള കാരണവും അണപ്പല്ലുകൾ എടുത്തതിനു ശേഷം കൃത്രിമ പല്ലുകൾ വെക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുന്നു ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി.
10: മുതിർന്നവരിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്, പല്ലുകൾക്കൊന്നും കേടില്ല എന്നിരുന്നാലും കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പല്ലിന്റെ ഇടവശത്ത് കയറി നിൽക്കുക. ഇത് മിക്കവാറും പേര് ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ ഒന്നെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈർക്കിലി അല്ലെങ്കിൽ പല നീഡിൽസ്, സേഫ്റ്റി പിന്നൊക്കെ ഉപയോഗിച്ച് നമുക്ക് പല്ലിന്റെ ഇടയിൽ ഇത് കുത്തിയെടുക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം വസ്തുക്കളൊന്നും ഉപയോഗിച്ച് പല്ലിന്റെ ഇട ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരുപക്ഷെ അതിനുള്ളൊരു കോസ് കണ്ടെത്തണം ആദ്യം തന്നെ. കാരണം പല്ലിന്റെ ഇടയിൽ സ്പേസ് വരാനുള്ള കാരണം എന്താണ്, അണപ്പല്ലിന്റെ ഇടയിൽ സ്പേസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങളൊരു ദന്ത ഡോക്ടറെ കണ്ട് തന്നെ കണ്ടെത്തണം. ഒരുപക്ഷെ പല്ലിന്റെ ഇടയിലുള്ള എല്ലിന്റെ തേയ്മാനമായിരിക്കാം, മോണപ്പഴുപ്പിന്റെ തുടക്കമായിരിക്കാം ഇതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും അണപ്പല്ല് പറിച്ചിട്ടുണ്ടാകും, ആ സ്ഥലത്തേക്ക് ഈ പല്ലുകൾ നീങ്ങിപ്പോകുന്നത് കൊണ്ടായിരിക്കാം, ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ കാരണം. അപ്പം ഇത്തരം വേളകളിൽ നിങ്ങൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോണ പിന്നീട് താഴോട്ട് ഇറങ്ങിപ്പോവുകയും അവിടെ ആ സ്പേസ് വലുതാവുകയാണ് ചെയ്യുക. അതുമൂലം നിങ്ങൾ എന്ത് ചെറിയ ഭക്ഷണം കഴിച്ചാലും പിന്നീട് അവിടെ കയറുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതുവഴി മോണപ്പഴുപ്പ് കൂടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം കയറുന്നുണ്ടെങ്കിൽ അതിന് ഉടൻ തന്നെ ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടുള്ള ചികിത്സയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉത്തമമായ രൂപം. അതേപോലെ പല്ലുകൾ എടുത്ത സ്ഥലത്ത് പല്ല് വെക്കണോ എന്നുള്ളത്, തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് 32 പല്ലുകളുണ്ട്, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അണപ്പല്ല് എടുത്തു കഴിഞ്ഞാൽ അത് വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ള ചോദ്യം പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും, ചിലപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു അണപ്പല്ല് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയവേ ആ സൈഡിൽ ഭക്ഷണം ചവയ്ക്കാൻ പുറകോട്ടായിരിക്കും. കാരണം ആ സൈഡിൽ ഭക്ഷണം ചവയ്ക്കാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റു ഭാഗത്തേക്കായിരിക്കും നമുക്ക് കൂടുതൽ ഭക്ഷണം ചവയ്ക്കാൻ വേണ്ടി നമ്മൾ വായിലേക്ക് ഇടുമ്പോൾ പോവുക. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലെടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കീഴ്ത്താടിയിൽ ഒരു പല്ലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന് നേരെ മുകളിലുള്ള മുകൾ അല്ലെങ്കിൽ മേൽത്താടിയിലെ പല്ല് ഈ സ്പേസിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം കാലക്രമേണ. ഇതിനാണ് സൂപ്പർ ഇറപ്ഷൻ എന്ന് പറയുക. അതുപോലെ ആ പല്ലുകൂടി നഷ്ടപ്പെടും എന്ന് ചുരുക്കം. കാരണം ഈ സ്പേസിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അത് ആടാൻ തുടങ്ങും, ബലം നഷ്ടപ്പെടും, അങ്ങനെ നമ്മൾ ആ പല്ലുകൂടി എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് മാറും. അതുപോലെ ഒരു സൈഡിൽ നിന്ന് പല്ലെടുക്കുകയും മറ്റ് സൈഡിൽ മാത്രം സ്ഥിരമായിട്ട് ചവയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കെണിപ്പിന് തേയ്മാനം, അതുവഴി ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ, വായിക്കോട്ട വിടുമ്പോഴൊക്കെ ജോയിൻറ്റ് നമുക്ക് ലോക്കായിട്ടിരിക്കുക, വാ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ചവയ്ക്കുമ്പോൾ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലിക്ക് ക്ലിക്ക് എന്നുള്ളൊരു ശബ്ദം കേൾക്കാം, അതിന് TMJ ക്ലിക്കിംഗ് സൗണ്ട് എന്നൊക്കെ പറയും. അപ്പം ഇത്തരം പ്രവണതകളൊക്കെ കൂടിക്കൂടി വരും നമ്മൾ പല്ലെടുത്തെടുത്ത് പല്ലുകൾ സ്ഥിരമായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ പല്ലെടുത്ത സ്ഥലത്ത് ആ താടിയലിലേക്ക് ലോഡ് വരുന്നില്ല, അപ്പോൾ ആ സൈഡ് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ നമ്മളുടെ താടിയൽ ചുരുങ്ങും, അതുവഴി കവിളുകൾ ഉള്ളിലേക്ക് പോകും, നമ്മളുടെ മുഖത്തിൻ്റെ ചർമ്മം നഷ്ടപ്പെടുന്നതായിട്ടും തോന്നാം. അപ്പം അണപ്പല്ലുകൾ എടുത്താൽ തീർച്ചയായിട്ടും അത് റീഫിക്സ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അടിമപ്പെടും.
9: പല്ലിനിടയിൽ വിടവുകൾ രൂപപ്പെടാനുള്ള കാരണവും അണപ്പല്ലുകൾ എടുത്തതിനു ശേഷം കൃത്രിമ പല്ലുകൾ വെക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത്

0: ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0499332622.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
8: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ഫോൺ 0483280500.
9: എന്താ ചെങ്ങ എന്റെ കാൽമുറി കെട്ടൊക്കെ?
10: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
9: ഈ എന്തിനാണ് പേടിക്കണ്? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
12: യോസെ മൗരോദേ വാസ്കോൺസൊലസ് എഴുതി VM ഗിരിജ പരിഭാഷപ്പെടുത്തിയ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന ഈ നോവൽ വായനയുടെ അവസാന ഭാഗമാണ് ഇന്ന്.
13: കണ്ണീർ ചാലി വീണ അപ്പന്റെ മുഖത്ത് നോക്കി ഞാൻ മരിച്ച ഒരാളെ പോലെ പുലമ്പി. അത് പോയി അപ്പ, എന്റെ പഞ്ചാര ഓറഞ്ച് മരം. ഒരാഴ്ചയ്ക്ക് മുമ്പ് മുറിച്ച് വീഴ്ത്തപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട മാനുവൽ വലാഡാരസ്, വർഷങ്ങൾ കടന്നുപോയി, എനിക്ക് 48 വയസ്സായി. എന്നിട്ടും എനിക്ക് ചിലപ്പോൾ ഞാനിപ്പോഴും ഒരു പിഞ്ചു കുഞ്ഞാണ് എന്ന് തോന്നും. അപ്പോൾ അങ്ങയെ അത്രയ്ക്കധികം മിസ് ചെയ്യുകയും ചെയ്യും. ഗോട്ടികളും ട്രേഡിംഗ് കാർഡുകളുമായി അങ്ങ് ഏതു നിമിഷവും പ്രത്യക്ഷപ്പെടും എന്ന് ഞാൻ ഭാവനയിൽ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട പോർച്ചുഗ, അങ്ങാണ് എന്നെ ആർദ്രത എന്തെന്ന് പഠിപ്പിച്ചത്. ഇന്ന് ഞാനാണ് ഗോട്ടികളും ട്രേഡിംഗ് കാർഡുകളും സമ്മാനം കൊടുക്കുന്നതിന് ശ്രമിക്കുന്നത്. കാരണം അലിവില്ലാത്ത ജീവിതത്തിൽ അസാധാരണമായി യാതൊന്നുമില്ല. ചിലപ്പോൾ എന്റെ ആർദ്രതയിൽ ഞാൻ സന്തോഷിക്കുന്നു. ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ കളിയാക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് കുറെ കൂടി സാധാരണം. അന്ന്, അക്കാലത്ത്, ഇന്ന്, നമ്മുടെ സമയത്ത്, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുൻപ്, ഒരു മന്ദബുദ്ധി രാജകുമാരൻ അൾത്താരയുടെ മുൻപിൽ മുട്ടുകുത്തി പുണ്യാളന്മാരോട് ഇങ്ങനെ നിറകണ്ണുകളോടെ ചോദിച്ചിരുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു. ഇത്ര ചെറിയ കുട്ടികളോട് ഇത്ര ചെറുപ്പത്തിൽ അവർ ഇത്രയധികം പറയുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പ്രിയ പോർച്ചുഗ, സത്യമിതാണ്, അവർ എന്നോട് കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ പറഞ്ഞു തന്നു. വിട.
12: എന്റെ പഞ്ചാര ഓറഞ്ച് മരം, യോസെ മൗരോദേ വാസ്കോൺസൊലസ് എഴുതി VM ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവലിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. വായിച്ചവതരിപ്പിച്ചത് ബോബി. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ ഇന്ന് രാവിലെ 11 മുതൽ 12 വരെ ശബ്ദലേഖനം ചെയ്യുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0483295003000. മറ്റൊരു നമ്പർ 0483295008000. ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്തും അയക്കാം. വാട്സപ്പ് നമ്പർ 9495050600. നാളെ മുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. പുതിയ നോവൽ ഉടൻ ആരംഭിക്കുന്നു, കാത്തിരിക്കുക.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
8: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക.

0: എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
4: രംഗഗീതം
3: ബുധൻ രാവിലെ 8:20.
5: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
3: 9847341588.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
9: മലബാർ സ്പെഷ്യൽ പോലീസ് MSP ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർമാരുടെ ജനറൽ വിഭാഗത്തിലെ നിലവിലുള്ള ഒഴിവുകളിലേക്ക് 59 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖവും പ്രായോഗിക പരീക്ഷയും നാളെ രാവിലെ 10 മണിക്ക് കമാൻഡന്റ് ഓഫീസിൽ നടക്കും. താൽപര്യമുള്ളവർ അപേക്ഷ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04832739421, 04832734921. പാലക്കാട് ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയിൽ ഒന്നാം ക്ലാസോടെയുള്ള BE, BTech, ME അല്ലെങ്കിൽ MTech ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സഹിതം നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലാസ് എടുക്കാൻ കൂടി തയ്യാറായി വരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 04662260565. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം വെളിയന്തോട് പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 28 രാവിലെ 10:30 നടക്കും. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 9446388895.
6: വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി വാർത്തകൾ കേൾക്കാം.
10: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
4: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും.

0: ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോക കിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്.

0: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2 മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശങ്ങളിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
1: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 29 സെക്കൻഡുമായിരിക്കുന്നു. FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
5: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ 2-ാം ശനിയാഴ്ചയും.
5: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-298300.
4: മൊബൈൽ 999530862.
6: ഇന്നത്തെ ഗാനം.
7: ഇന്ന് ജൂലൈ 20 ചാന്ദ്രദിനം. ആകാശത്തിന്റെ നീലിമ്മയിൽ വിസ്മയമായി വിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ എന്നും മനുഷ്യനൊരു പ്രഹേളികയായിരുന്നു. കവികൾക്കവൻ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും പ്രതീകമായിരുന്നെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് അതൊരു അടങ്ങാത്ത അത്ഭുതമായിരുന്നു.

എന്നാൽ 1969 ജൂലൈ 20 ആ നിഗൂഢതയുടെ മൂടുപടം അഴിഞ്ഞു വീണു. അപ്പോളോ 11 എന്ന വിണ്ണിലെ തേരിലേറി നീലാംസോങ്ങും കൂട്ടരും ആ വെള്ളി വെളിച്ചത്തിന്റെ മാറിൽ ആദ്യമായി തൊട്ടപ്പോൾ അത് കേവലം ഒരു ശാസ്ത്രവിജയം മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയമായിരുന്നു. മനുഷ്യൻ ഇതൊരു ചെറിയ കാലവെപ്പ്, എന്നാൽ മാനവരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം എന്ന ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ ഭൂമിയിലുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ചെന്ന് തറച്ചത്. അമ്പിളിമാമനെ കാട്ടി അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തിരുന്ന കാലത്ത് നിന്നും ആ ചന്ദ്രനിലേക്ക് മനുഷ്യൻ കുതിച്ചുയർന്ന ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ, മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ആകാശത്തിലെ നക്ഷത്രങ്ങൾ ചുരുക്കം മാത്രം. മനുഷ്യരാശിയുടെ ശിരസ് ചന്ദ്രനോളം ഉയർന്നു നിൽക്കുന്ന ഈ പുലരിയിൽ കേൾക്കാം ചന്ദ്രബിംബം കവികൾ വാഴ്ത്തിയ സ്വർണമയൂരമല്ല എന്ന സത്യം നമ്മോട് പറഞ്ഞ വയലാറിന്റെ ഈ വരികൾ ഇന്നത്തെ ഗാനമായി. തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതു പ്രസാദ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: വർഷകാലത്തെ കുട്ടികളുടെ ആരോഗ്യം സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
4: കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ രോഗകാരണങ്ങളെക്കുറിച്ചും നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾ അതീവ ശ്രദ്ധാലുക്കൾ ആകേണ്ടതാണ്. പരിസര മലിനീകരണം, ശുചിത്വമില്ലാത്ത പ്രദേശങ്ങൾ, മലിനീകരിക്കപ്പെട്ട ജലം എന്നിവയെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്.

0: വ്യക്തി ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ അറിവ് നൽകേണ്ടതാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സമഗ്ര ആരോഗ്യ പഠന പദ്ധതിയിൽ രോഗങ്ങളെക്കുറിച്ചും അവയുടെ നിവാരണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ എല്ലാ ആരോഗ്യശാസ്ത്ര ശാഖയിലുള്ളവരും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മലിനജലം, ആഹാരം എന്നിവ ഉപയോഗിക്കാതിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ, ചികിത്സകൾ, രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ, ശരീരപുഷ്ടി ഉണ്ടാക്കി ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ശാസ്ത്രനിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ശാസ്ത്ര വിഭാഗമാണ് ആയുർവേദത്തിലെ കൗമാര ഭൃത്യം. നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയ ഒരു ഔഷധത്തോട്ടം അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ ഔഷധസസ്യങ്ങൾ വളർത്തുന്നത് വഴി പല രോഗങ്ങളെയും പ്രാഥമികമായി നമുക്ക് നേരിടാൻ സാധിക്കും. മുയൽച്ചെവി, പുളിയാരില, മുക്കുറ്റി, തുളസി, തുമ്പ, ആടലോടകം, കൂവളം, തെച്ചി, കഞ്ഞിക്കൂർക്കല എന്നു തുടങ്ങിയ ഔഷധസസ്യങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തോ വിദ്യാലയങ്ങളിലോ വെച്ചുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പനി, ചുമ എന്നിവയിൽ കഞ്ഞിക്കൂർക്കല നീര് തേൻ ചേർത്ത് സേവിക്കാവുന്നതാണ്. കുട്ടികൾക്കും നൽകുന്ന ഔഷധങ്ങൾ, സേവിക്കേണ്ട സമയം, മാത്ര, ആഹാരം എന്നിവയെല്ലാം ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം. ആയുസ്സിനെ സംബന്ധിച്ച വിജ്ഞാനം ഏതൊന്നിലാണോ സ്ഥിതി ചെയ്യുന്നത് അഥവാ എന്തുകൊണ്ടാണോ ആയുസ്സിനെ പ്രാപിക്കുവാൻ കഴിയുന്നത് ആ ശാസ്ത്രമാണ് ആയുർവേദം എന്ന് സുശ്രുതാചാര്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യായുസ്സിൻ്റെ പ്രധാന ലക്ഷ്യം ധർമാർത്ഥ സുഖങ്ങളെ ലഭിക്കലാണ്. ലോകധർമ്മം നിലനിൽക്കണമെങ്കിൽ ആരോഗ്യപൂർണമായ ആയുസ് കൂടിയേ തീരൂ. ഈ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളും മനുഷ്യൻ്റെ സുഖത്തിനു വേണ്ടി ഉള്ളതാക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലമാണിത്. തൊഴിൽപരമായുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, സമയനിഷ്ഠയില്ലാതുള്ള, വിശ്രമമില്ലാതുള്ള അധിക ജോലി, എപ്പോഴും ജോലിയുടെ തിരക്കുകളെക്കുറിച്ച് മാത്രമുള്ള ചിന്ത, സമയത്ത് തീർക്കാൻ പറ്റാതിരിക്കുക എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ശരീരത്തെ ബാധിക്കുന്ന വ്യാധികൾ മനസ്സിനെയും ബാധിച്ച് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയെല്ലാം ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ.
1: വർഷകാലത്തെ കുട്ടികളുടെ ആരോഗ്യം ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
8: ഈ മാസം 31 വരെ.
7: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
8: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
7: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ഫോൺ 7025131199.
2: കാവ്യധാര,
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ ഇന്ന് NV കൃഷ്ണവാര്യർ എഴുതിയ ഭഗവാൻ ഉറങ്ങുന്നു എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് മീര പുഷ്പരാജൻ.
10: കുന്നിൻ ചുവട്ടിലെ കൽപ്പറമ്പിൻ മധ്യമാർന്നു.

ചാക്കുകൾ കത്തിടുന്നു. കുന്നിൻ ചെരുവിലെ പച്ചക്കടലിലെ പൊന്നുതുരാനോജ്ഞഹർമ്മ്യം.

0: അർച്ചനകൾ. ആടിമഴക്കാറിടയ്ക്കതിഘോഷമായാടും സഹസ്രകലശതീർത്ഥം.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ഭഗവാൻ ഉറങ്ങുന്നു എന്ന കവിതയിലെ ഒരു ഭാഗം. ചൊല്ലിയത് മീര പുഷ്പരാജൻ.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555852664.
5: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
6: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
5: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
6: ഫോൺ 9995357069.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. തൂലിക.
1: വിശ്വനാഥ് ഘോഷിന്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം.
8: ഇന്ത്യയെ രണ്ടായി വിഭജിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള അതിർത്തി രേഖകളിലൂടെ സഞ്ചരിച്ച് വിഭജന രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന മനുഷ്യരിലേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിത നിമിഷങ്ങളെ ഒപ്പിയെടുക്കുകയാണ് പത്രപ്രവർത്തകനായ യാത്രികൻ വിശ്വനാഥ് ഘോഷ് തൻ്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് എന്ന പുസ്തകത്തിൽ. ലളിതവും അതിലേറെ മനോഹരവുമായ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖകനായിരുന്ന ഈ സഞ്ചാരിയുടെ പുസ്തകരചന. ഒരു ഭൂപടത്തിന് മുകളിലൂടെ തീർത്തും നിരുപദ്രവകരമായി വരച്ച ഒരു രേഖ സൃഷ്ടിക്കുന്ന അത്ര ദൂരവ്യാപക ഫലമുളവാക്കുന്ന മറ്റൊരു പ്രവൃത്തിയും നമുക്ക് കാണാനാവില്ല. കടലാസിലുള്ള മാപ്പിലൂടെ വെറുതെ ഒരു രേഖ വരയ്ക്കുമ്പോൾ അത് കടന്നു പോകുന്നത് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും വയലേലുകളിലൂടെയും താഴ്വരകളിലൂടെയും കാടുകളിലൂടെയും നദികളിലൂടെയും തടാകങ്ങളിലൂടെയുമായിരിക്കും. ഒപ്പം ആ ഇടങ്ങളിൽ ജീവിക്കുന്ന ഒന്നുമറിയാത്ത സാധാരണ മനുഷ്യരുടെ മുകളിലൂടെയും.

0: ഇങ്ങനെ ഭൂപടത്തിന് മുകളിലൂടെ പെൻസിൽ ഓടിക്കാൻ നിയുക്തരായവർക്ക് ആ രേഖ കടന്നു പോകുന്ന ഇടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാശിയുടെ മേൽ അതുണ്ടാക്കുന്ന ആഘാതം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവരിൽ ഒരാളായിരുന്നു സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന ബ്രിട്ടീഷുകാരൻ. ഗേസിംഗ് അറ്റ് നൈബേഴ്സിൻ്റെ ആമുഖം വിശ്വനാഥ് ഘോഷ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബ്രിട്ടനിൽ ബാരിസ്റ്ററായി പ്രശസ്തി നേടിയ റാഡ്ക്ലിഫിനെ 1947 ജൂലൈ മാസത്തിൽ ന്യൂഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു സുപ്രധാന ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. 5 ആഴ്ചക്കകം ഇന്ത്യയെ വിഭജിക്കുക. 1 ദശലക്ഷം മനുഷ്യർക്ക് ജീവൻ നഷ്ടമാവാനും 15 ദശലക്ഷം മനുഷ്യർ സർവം നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെടാനും ഇടയായത് റാഡ്ക്ലിഫിൻ്റെ 2 രേഖകളാണ്. റാഡ്ക്ലിഫ് ലൈൻ എന്ന വിഭജന രേഖ സൃഷ്ടിച്ച മുറിപ്പാടുകൾ അനവധിയാണ്. അവയാകട്ടെ ഒരിക്കലും മാഞ്ഞുപോകാത്ത മുറിപ്പാടുകളാണ് താനും. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം പടിഞ്ഞാറുള്ള അതിരുകളിലൂടെ വിശ്വനാഥ് ഘോഷ് നടത്തുന്ന സഞ്ചാരത്തിൻ്റെ അനുഭവങ്ങളാണ്. അട്ടാരി ഇന്ത്യയിലെ ഒരേ ഒരു അന്തർദേശീയ റെയിൽവേ സ്റ്റേഷനാണ്. അഭിമാനം സ്മരിക്കുന്ന ഭാവത്തിൽ രൂപ് എന്നു പേരുള്ള അസിസ്റ്റന്റ് സ്റ്റേഷൻ മാനേജർ പറയുന്നുണ്ട്, എന്നാൽ വൈകുന്നേരം 7:30 ആകുമ്പോൾ ഈ അന്തർദേശീയ റെയിൽവേ സ്റ്റേഷൻ തീർത്തും വിജനമായി കാണപ്പെട്ടുവെന്ന് വിശ്വനാഥ് ഘോഷ് സൂചിപ്പിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള പാക് അതിർത്തിയായ വാഗയിലെ സ്റ്റേഷൻ മാസ്റ്ററുമായി എല്ലാ ദിവസവും ബന്ധപ്പെടാൻ അട്ടാരിയിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് സാധിക്കും. പുസ്തകത്തിൻ്റെ 2ാം ഭാഗം ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള സഞ്ചാരമാണ്. കൊൽക്കത്തയിലൂടെ, ബോൺഗാവിലൂടെ, മൂർഷിദാബാദിലൂടെ, മാൾഡയിലൂടെ, ദിൻഹാത്തയിലൂടെ, ധോക്കിയിലൂടെ, കരീംഗഞ്ചിലൂടെ, അഗർത്തലയിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുമ്പോൾ നമ്മളും ഒപ്പം നടക്കുന്നു. വിഭജനത്തിൻ്റെ ട്രാജഡി വർണ്ണിക്കാനല്ല, മറിച്ച് ചരിത്രം തങ്ങളിൽ അടിച്ചേൽപ്പിച്ച സമാനതകളില്ലാത്ത ദുരന്തത്തെ അതിജീവിച്ച് കുറേ ഗ്രാമങ്ങളും ജനപഥങ്ങളും സമൂഹങ്ങളും മനുഷ്യരും മുന്നേറുന്ന കാഴ്ച നമ്മിലേക്ക് പകരാനാണ് വിശ്വനാഥ് ഘോഷ് ശ്രമിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ നിറമില്ലാത്ത ജീവിതചിത്രങ്ങൾ വായനക്കാരിൽ അവശേഷിപ്പിക്കാൻ ഗ്രന്ഥകർത്താവിന് സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം.
1: വിശ്വനാഥ് ഘോഷിന്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ഹാരിസ് ടി എം.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
5: പ്രായോജകർ
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
8: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
9: ആകെ പേടിയാവുന്നു ഡോക്ടർ.
8: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
4: ഇപ്പോൾ ചവിട്ടുകളിപ്പാട്ട് കേൾക്കാം. വള്ളുവനാടൻ ഉത്സവവേദികളിൽ വേനൽ ചൂടിനെ മറികടന്നുള്ള ആരവമാണ് ചവിട്ടുകളിയുടേത്. പാടത്ത് പണിയെടുക്കുന്ന അടിസ്ഥാന വർഗ ജനങ്ങളുടെ സർഗാത്മകതയുടെ തുറന്ന വേദിയാണ് ചവിട്ടുകളി. അന്നും ഇന്നും പൂരപ്പറമ്പിൽ ചവിട്ടുകളിയുണ്ടെങ്കിൽ പൂരത്തിന് ആളും കൂടും, കൊഴുപ്പും കൂടും. ഇന്ന് ചവിട്ടുകളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് P. നാടിയും സംഘവും.

0: പി നാടിയും സംഘവും അവതരിപ്പിച്ച ചവിട്ടുകളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
2: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: FM പ്രധാന വാർത്തകൾ.
8: നമസ്കാരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം, ഭേദഗതി ബിൽ ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ

0: മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാസർകോട് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്തമാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ്. പള്ളിയോട് സേവാസംഘത്തിനു വേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി ഏറ്റുവാങ്ങി. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സ് ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
3: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
7: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ഫോൺ 8129110887.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2214, തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 19 മിനിറ്റ് വൈകി 8:13, 2260 കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 12 മിനിറ്റ് വൈകി 8:45, 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46, 1630 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
10: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
11: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
12: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
13: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
14: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
14: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
5: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
14: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ഫോൺ 9495777174.
15: കരിയർ ടിപ്സ്. കേരള കേന്ദ്ര സർവകലാശാല

0: ശാലയിലെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രവേശന നടപടികളും വിവിധ കോഴ്സുകളെക്കുറിച്ചും സംസാരിക്കുന്നു. മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജോയിന്റ് കോർഡിനേറ്ററായ ഡോക്ടർ എം വിനയകുമാർ.
1: ദേശീയ പ്രാധാന്യമുള്ള കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കുക എന്ന നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. മികച്ച അക്കാദമിക നിലവാരം, ആധുനിക ഗവേഷണ സൗകര്യങ്ങൾ, ദേശീയ അന്തർദേശീയ അധ്യാപകരുടെ മാർഗനിർദ്ദേശം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടൊപ്പം പഠിക്കാനുള്ള അവസരം, കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പുകൾ, തൊഴിൽ കേന്ദ്രീകൃത പഠന രീതി എന്നിവയാണ് കേന്ദ്ര സർവകലാശാലകളുടെ പ്രധാന സവിശേഷതകൾ. കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാലയായ കേരള കേന്ദ്ര സർവകലാശാല കാസർഗോഡ് ജില്ലയിലെ പെരിയയിലാണ് പ്രവർത്തിക്കുന്നത്. 310 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രധാന ക്യാമ്പസിലാണ് ഭൂരിഭാഗം അക്കാദമിക വകുപ്പുകളും ഗവേഷണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ക്യാപിറ്റൽ സെന്ററിൽ ഇന്റഗ്രേറ്റഡ് BA MA ഇന്റർനാഷണൽ റിലേഷൻസ് പ്രോഗ്രാമും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ലോ ക്യാമ്പസിൽ നിയമപഠനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുമാണ് നടത്തിവരുന്നത്. സർവകലാശാലയിൽ 4 വർഷത്തെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BSc ഓണേഴ്സ് ബയോളജി, BSc ഓണേഴ്സ് ഫിസിക്സ് വിത്ത് സെമി കണ്ടക്ടർ, BSc ഓണേഴ്സ് ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BCA ഓണേഴ്സ്, BCOM ഓണേഴ്സ് ഫിനാൻഷ്യൽ അനലിറ്റിക്സ്, BA ഓണേഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്നീ കോഴ്സുകൾ ലഭ്യമാണ്. കൂടാതെ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളായ BA BEd ഇംഗ്ലീഷ്, BA BEd എക്കണോമിക്സ്, BCOM BEd, BSc BEd ഫിസിക്സ്, BSc BEd സുവോളജി എന്നീ അധ്യാപക വിദ്യാഭ്യാസ പ്രോഗ്രാമുകളും ഇവിടെ നടത്തിവരുന്നു. ഓരോ കോഴ്സിനും പ്രത്യേക യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട്. BA ഓണേഴ്സ് ഇന്റർനാഷണൽ റിലേഷൻസിനും BA BEd ഇംഗ്ലീഷിനും BA BEd എക്കണോമിക്സിനും +2 50% മാർക്ക് മതിയാകും. BCOM ഓണേഴ്സ് ഫിനാൻഷ്യൽ അനലിറ്റിക്സിനും BCOM BEd പ്രോഗ്രാമിനും ഏതെങ്കിലും വിഭാഗത്തിൽ +2 50% മാർക്കോടെ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. BCA ഓണേഴ്സ് +2 സയൻസും കൊമേഴ്സും പഠിച്ചിരിക്കണം. BSc ഓണേഴ്സ് ബയോളജിക്കും BSc BEd സുവോളജിക്കും +2 ബയോളജി അല്ലെങ്കിൽ സുവോളജി നിർബന്ധമാണ്. BSc ഓണേഴ്സ് ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഗണിതം നിർബന്ധമായും പഠിച്ചിരിക്കണം. BSc ഓണേഴ്സ് ഫിസിക്സ് വിത്ത് സെമി കണ്ടക്ടർ പ്രോഗ്രാമിന് ഫിസിക്സ്, ഗണിതം, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾ നിർബന്ധമാണ്. BSc BEd ഫിസിക്സിന് +2 ഫിസിക്സ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഈ എല്ലാ പ്രോഗ്രാമുകളിലേക്കും പ്രവേശനം പ്രധാനമായും CUET UG സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിൽ തന്നെ ദേശീയ നിലവാരത്തിലുള്ള കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ CUET UG പരീക്ഷ എഴുതിയ ശേഷം ജൂലൈ മാസത്തിലെ പ്രവേശന നടപടികൾ ശ്രദ്ധാപൂർവം പിന്തുടർന്ന് സമയബന്ധിതമായി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ രജിസ്ട്രേഷനും സന്ദർശിക്കുക CUKerala.summarth.edu.in. കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നിങ്ങളുടെ ഭാവിക്ക് ശക്തമായ അടിത്തറയാകട്ടെ.
0: കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ മുൻ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.
4: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
6: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോബേട്ട, എന്തൊരഴുക്കാ.
10: നീ എന്തിനാ വിമല അവനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ

0: പിൻ ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
1: കുട്ടികൾ കളിക്കട്ടെ.
2: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിൻ ഡ്രോപ്സ്,
1: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ഉൽപ്പന്നം.
3: സൈബർ ജാലകം.
4: എങ്ങനെ ഒരാൾക്ക് സ്വയം മൊബൈൽ ആപ്പ് നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാം?
5: ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ സ്വന്തമായി മൊബൈൽ ആപ്പ് നിർമ്മിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റും. ഈ ആപ്പുകൾ ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യുവാനും പറ്റും. ആൻഡ്രോയിഡ് ആപ്പാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഗൂഗിൾ പ്ലേ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ച് തുടങ്ങിയ ഉപകരണങ്ങൾക്ക് വേണ്ടിയാണ് ആപ്പ് നിർമ്മിക്കുന്നതെങ്കിൽ ആപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഈ അക്കൗണ്ട് എടുക്കുവാനൊക്കെ ഒരു നിശ്ചിത ചാർജ് ഉണ്ടാവും. ആ ചാർജ് അടയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഡെവലപ്പർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യുവാനും വിൽക്കുവാനും പറ്റും. ഒന്നുകൂടി പറയാം, പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ ആപ്പ് പബ്ലിഷ് ചെയ്യുവാനും വിൽക്കുവാനും ഗൂഗിൾ പ്ലേ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഐഫോൺ, ആപ്പിൾ വാച്ച് തുടങ്ങിയ ഉപകരണങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആപ്പ് നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്താം.
3: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
9: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
8: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
9: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
9: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7555852664.
3: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് ഏറെ ഗുണകരമായ വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചുള്ള, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകുന്ന അവലും എള്ളും വിളയിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് നോക്കാം. ആവശ്യമുള്ള ചേരുവകൾ 2 കപ്പ് എള്ള്, മട്ട അവിൽ 2.5 കപ്പ്, കരിപ്പെട്ടി 1/2 കിലോ, നിലക്കടല 1 കപ്പ്, ചിരകിയ തേങ്ങ 2 കപ്പ്, നെയ്യ് 2 ടേബിൾസ്പൂൺ, ചുക്കുപൊടി, ചെറിയ ജീരകം ചതച്ചത്, ഏലയ്ക്കാപ്പൊടി എന്നിവ 1 ടീസ്പൂൺ വീതം, വെള്ളം 1 കപ്പ്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം തന്നെ 2 കപ്പ് എള്ള് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം പൂർണ്ണമായും വാർത്ത് കളഞ്ഞ് ഒരു ടവലിലോ തുണിയിലോ തുടച്ചെടുക്കുക. 1/2 കിലോ കരിപ്പെട്ടി 1 കപ്പ് വെള്ളമൊഴിച്ച് ചെറിയ തീയിൽ ഉരുക്കാൻ വയ്ക്കുക. കരിപ്പെട്ടി ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ശർക്കര ഉപയോഗിച്ചാലും മതിയാകും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മട്ട അവിൽ ചേർത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ചെറിയ തീയിൽ വറുത്തെടുക്കണം. അതിനുശേഷം അതേ പാനിൽ തന്നെ 1 കപ്പ് കപ്പലണ്ടിയിട്ട് വറുത്തെടുക്കാം. വറുത്ത ശേഷം ഇതിന്റെ തൊലി കളഞ്ഞ് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന എള്ള് വറുത്തെടുക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കി ഇതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് മൂത്തു വരുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഒരു അരിപ്പയിലൂടെ തേങ്ങയിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് കുറേശ്ശെ വറ്റി വരുമ്പോൾ എള്ള്, അവലും, ചുക്കുപൊടിയും, ചെറിയ ജീരകം ചതച്ചതും, ഏലയ്ക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. അവസാനമായി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന വറുത്ത കപ്പലണ്ടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. കരിപ്പെട്ടി പാനി പാകത്തിന്

0: വറ്റിവരുമ്പോൾ തീയണയ്ക്കാം. അതീവ രുചികരവും ആരോഗ്യപ്രദവുമായ എള്ളും അവിലും വിളയിച്ചത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. എള്ളുണ്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകും. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം, കേട്ടോളൂ. 2 കപ്പ് എള്ള് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം പൂർണ്ണമായും വാർത്ത് കളഞ്ഞ് ഒരു ടവലിലോ തുണിയിലോ തുടച്ചെടുക്കുക. 1/2 കിലോ കരിപ്പെട്ടി 1 കപ്പ് വെള്ളമൊഴിച്ച് ചെറിയ തീയിൽ ഉരുക്കാൻ വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മട്ട അവിൽ ചേർത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ചെറിയ തീയിൽ വറുത്തെടുക്കണം. അതിനുശേഷം അതേ പാനിൽ തന്നെ 1 കപ്പ് കപ്പലണ്ടിയിട്ട് വറുത്തെടുക്കാം. വറുത്ത ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന എള്ള് വറുത്തെടുക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കി ഇതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് മൂത്തു വരുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഒരു അരിപ്പയിലൂടെ തേങ്ങയിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് കുറേശ്ശെ വറ്റി വരുമ്പോൾ എള്ള് അവിലും ചുക്കുപൊടിയും ചെറിയ ജീരകം ചതച്ചതും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. അവസാനമായി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന വറുത്ത കപ്പലണ്ടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. കരിപ്പെട്ടിപ്പാനി പാകത്തിന് വറ്റി വരുമ്പോൾ തീയണയ്ക്കാം. അതീവ രുചികരവും ആരോഗ്യപ്രദവുമായ എള്ളും അവിലും വിളയിച്ചത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: ഷക്കീര, we are ready,
11: we are ready,
12: we are ready.
13: ഇന്ന് രാവിലെ 10:15 മുതൽ കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. നിങ്ങളുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ വിശേഷങ്ങളും ആവേശവും അവലോകനങ്ങളുമെല്ലാം ഞങ്ങളുമായി പങ്കുവെക്കാം. വിളിക്കൂ 0483295300 അല്ലെങ്കിൽ 0483295800.

0: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
1: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യൂ ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

കസവിന്റെ മൂടുപടത്താൽ മുഖം മറച്ചിരിക്കും പുതുമണവാട്ടി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം പകർന്ന ഗാനമാണ് തേനിശലിൽ ഇന്ന്. പാടിയത് എസ് വി പീർ മുഹമ്മദും എം ശൈലജയും ചേർന്ന്.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. എസ് വി പീർ മുഹമ്മദും എം ശൈലജയും ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഐ ക്യു ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
0: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യു ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
7: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
6: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
10: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
11: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
12: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടിവരുന്നാ തോന്നണ.
11: നേരം നമ്മളെ പുലാമന്തോള് വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
12: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
13: നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ടെന്നീസ്

0: ലോകത്ത് കളിമൺ കോട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന താരം ആരാണ്? ഉത്തരം കേട്ടോളൂ, റാഫേൽ നദാൽ. സ്പാനിഷ് ടെന്നീസ് താരമായ അദ്ദേഹം ക്ലേ കോർട്ടിൽ കളിക്കുന്നതിലുള്ള അസാധ്യമായ മികവ് കൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. കളിമൺ കോർട്ടിൽ നടക്കുന്ന പ്രശസ്തമായ ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റിൽ അദ്ദേഹം റെക്കോർഡ് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്.
1: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
6: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
5: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
6: അതെങ്ങനെ?
5: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
7: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: ഒരു വൈദ്യുതി അറിയിപ്പ് ശ്രദ്ധിക്കൂ. പെരിന്തൽമണ്ണ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ തണ്ണീർപന്തൽ, ഒലിങ്കര, എരവിമംഗലം, പാലോളി പറമ്പ്, കൃഷ്ണപ്പടി ഭാഗങ്ങളിലെ ഹൈടെൻഷൻ ലൈനുമായി സമ്പർക്ക സാധ്യതയുള്ള മരങ്ങളും ശിഖരങ്ങളും വെട്ടിമാറ്റുന്നതിനാൽ ഇന്ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ നയൻതാര, തണ്ണീർപന്തൽ PTM കോളേജ്, പാതാക്കര വില്ലേജ്, ഒലിങ്കര സഹകരണ സ്കൂൾ, നവോദയ വായനശാല, കൃഷ്ണ ടോക്കീസ് തുടങ്ങിയ ട്രാൻസ്ഫോമറുകളിൽ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KCB അറിയിപ്പിൽ പറയുന്നുണ്ട്.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ M പ്രസന്നകുമാർ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ജേക്കബ് ആന്റണി ചക്കിയത്താണ് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി സ്റ്റുഡിയോയിലുള്ളത്. നമുക്ക് ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
0: രാവിലെ എഴുന്നേറ്റ് ഒന്ന് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, പ്രായം കൂടിയോ തൊലിക്ക് ചുളിവുകൾ വന്നു തുടങ്ങിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രായം കുറഞ്ഞവരിലാണെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളും. എന്തായാലും സൗന്ദര്യ സംരക്ഷണം അല്ലെങ്കിൽ സൗന്ദര്യം എന്നും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇന്ന് മാറിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്ന് ഡോക്ടർ നമ്മോട് സംസാരിക്കുന്നത്. ഡോക്ടർ, അസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജൻ എന്ന ഒരു വാക്കുകൊണ്ട് ഡോക്ടറുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നൊന്ന് ആദ്യം പറയാമോ?
2: ആദ്യം തന്നെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബോഡിയിലോ അതോ ഫേസിലോ എന്തേലും ഇൻസെക്യൂരിറ്റി, അത് പ്രായം മൂലമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തേലും ഫിസിയോളജിക്കൽ ചേഞ്ച്, പ്രഗ്നൻസി ഇൻ ഫീമെയിൽസ്, അതേപോലെ തന്നെ വെയിറ്റ് കുറച്ചതിന് ശേഷം ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് അതുവഴി നിങ്ങൾക്കൊരു കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ബൂസ്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി.
0: ഇങ്ങനെയൊരു സൗന്ദര്യ വർദ്ധനവ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേരിട്ട് ഡോക്ടറെ സമീപിക്കുകയാണോ വേണ്ടത്, അതല്ല നമ്മൾ മറ്റൊരു ഡോക്ടറെ കാണിച്ച ശേഷം അദ്ദേഹം ഇങ്ങോട്ട് റെഫർ ചെയ്യുകയാണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി?
2: രണ്ട് രീതിയിലും ഇത് നടക്കാറുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രായത്തിൻ്റെ വരുന്ന ചേഞ്ച് കാരണം, അത് ഒരാൾക്ക് സ്വന്തമായി അനുഭവിക്കുന്നത് കാരണം അവർക്ക് നേരിട്ട് കൺസൾട്ടേഷന് വരാം. രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ പോസ്റ്റ് പ്രഗ്നൻസി ചേഞ്ചുകൾ കാരണം വരുന്ന സ്ത്രീകൾ, അത് പലപ്പോഴും ഗൈനക്കോളജിസ്റ്റ് ആണ് നമുക്ക് റെഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രസ്റ്റ് സർജൻസ് നമുക്ക് റെഫർ ചെയ്യാറുണ്ട്. അതേപോലെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിനെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ വെയിറ്റ് കുറച്ചതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഫാറ്റും ലൂസ് ആയിട്ടുള്ള സ്കിൻസും ഒക്കെ പല പേഷ്യൻസും മെഡിക്കൽ ഒപിയിൽ നിന്ന് മെഡിസിൻസ് എല്ലാം കഴിച്ചിട്ട് അഡ്രസ് ചെയ്യാനും നമ്മുടെ ഒപിയിലേക്ക് വരാറുണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റായ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ ഒപികളിൽ നിന്നും നമുക്ക് പേഷ്യൻസ് വരാറുണ്ട്.
0: സൗന്ദര്യ സംരക്ഷണ രംഗത്ത് നമ്മളെപ്പോഴും പറയുന്നത് സ്ത്രീകളാണ് ഒരു പടി മുന്നിൽ എന്നാണ്. പുരുഷന്മാർക്കും സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, പഴയ കാലമൊന്നുമല്ല. എന്നാലും സ്ത്രീകളുടെ പ്രസവാനന്തരം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഡോക്ടർ ഈ ഒരു ശാസ്ത്രശാഖയിലൂടെ ശരിപ്പെടുത്തി കൊടുക്കുന്നത്?
2: പോസ്റ്റ് പ്രഗ്നൻസി പലരും ഡയറ്റും എക്സസൈസും കഴിഞ്ഞതിന് ശേഷവും അവർക്ക് സ്റ്റബേൺ ആയിട്ടുള്ള ഫാറ്റും അതേപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള സ്കിന്നും മസിൽ വീക്ക്നെസ്സും ഉണ്ടാവാറുണ്ട്. അപ്പം മിക്ക പേഷ്യൻസും നമ്മളുടെ അടുത്ത് ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കൊല്ലം ഇതിനു വേണ്ടി ശ്രമിച്ചതിന് ശേഷമാണ് അവരുദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് ബോഡി എത്താത്ത സമയത്താണ് നമ്മളുടെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടി വരുന്നത്. ആദ്യം നമ്മൾ അസസ് ചെയ്യുന്നത് എത്രത്തോളം മസിൽ വീക്ക്നെസ് ഉണ്ടെന്നുള്ള കാര്യം അസസ് ചെയ്യും. രണ്ട്, എത്രത്തോളം സ്റ്റബേൺ ആയിട്ടുള്ള ഫാറ്റുകൾ ഉണ്ട്. മൂന്ന്, അവർക്ക് എത്രത്തോളം സ്കിന്ന് ലൂസായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് മൂന്നും കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമ്മി ടക് പ്രൊസീജിയർ. ഈ ഒരു പ്രൊസീജിയർ വഴി നമ്മളുടെ വയറിൻ്റെ മസിൽ ടൈറ്റനിങ്ങും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള സ്കിന്നും എക്സസ് ആയിട്ടുള്ള കൊഴുപ്പും നമ്മൾ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞ സർജിക്കൽ പ്രൊസീജിയറും അതേപോലെ തന്നെ വളരെ ലൂസായിട്ടുള്ള സ്കിന്ന് സർജറി മൂലം നീക്കം ചെയ്യുന്ന പ്രൊസീജിയറിന്റെ പേരാണ് ടമ്മി ടക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി പ്രൊസീജിയർ.
0: പ്രസവാനന്തരം വയറിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന പോലെ തന്നെ ബ്രസ്റ്റിന് വരുന്ന രൂപഭേദം അല്ലെങ്കിൽ അത് ബ്രസ്റ്റ് താഴേക്കൊന്ന് തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥ, അതിനും നമുക്ക് ഈ സർജറി വഴി മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും. വയറ് പോലെ തന്നെ പല ഫീമെയിൽസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷം അവരുടെ ബ്രസ്റ്റ് തൂങ്ങുക, അതേപോലെ തന്നെ ബ്രസ്റ്റിന്റെ വോളിയം കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻസിനും വേണ്ടി കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയർ. അതായത് തൂങ്ങി കിടക്കുന്ന ബ്രസ്റ്റ് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസീജിയറാണ് ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയർ. ഇനി അതിൻ്റെ കൂടെ തന്നെ വോളിയം ലോസ്

0: ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ വഴിയും, ബ്രസ്റ്റ് ഇംപ്ലാന്റ് അല്ലെങ്കിൽ ബോഡിയിലത്തെ നമ്മുടെ സ്വന്തം ബ്രസ്റ്റ് ഫാറ്റ് വഴിയും വോളിയം റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് ബ്രസ്റ്റ് ലിഫ്റ്റ് അല്ലെങ്കിൽ മാസ്റ്റോപെക്സി അല്ലെങ്കിൽ ഓഗ്മെൻറ്റേഷൻ മാസ്റ്റോപെക്സി. അതായത് ഓഗ്മെൻറ്റേഷൻ വോളിയം കൂട്ടാനും മാസ്റ്റോപെക്സി തൂങ്ങിക്കിടക്കുന്ന ബ്രസ്റ്റിനെ പഴയ യുവത്വമായിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസീജിയറാണ് ഓഗ്മെൻറ്റേഷൻ മാസ്റ്റോപെക്സി.
1: കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കേണ്ടി വരുമോ, തങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ. പലർക്കും അതുകൊണ്ട് തന്നെ കല്യാണം പോലും കഴിക്കാൻ മടിയാണ്, കല്യാണം വേണ്ട എന്ന് വരെ പറയുന്നു. അത്തരക്കാർക്ക് സഹായമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഡോക്ടറെ?
0: തീർച്ചയായിട്ടും. ഗർഭിണിയായതിന് ശേഷം അവർക്ക് പലർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ആ ഒരു പ്രീ പ്രഗ്നൻസി ബോഡി ഷേപ്പിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ, പലരും അതിനുവേണ്ടിയുള്ള ഡയറ്റും എക്സസൈസും എല്ലാം ചെയ്യാറുമുണ്ട്. ഇത് കഴിഞ്ഞിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ബോഡി ഷേപ്പിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള കുറേ പേരുകൾ നമ്മുടെ ഒപിയിൽ വരാറുണ്ട്. അതിന് വേണ്ടി തന്നെ മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ തന്നെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമ്മി ടക്കും, അതേപോലെ തന്നെ ബ്രസ്റ്റ് റിലേറ്റഡ് സാഗിങ്ങിനും വോളിയത്തിനും ചെയ്യുന്ന ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം ഒരേ സിറ്റിംഗിൽ ഒരേ വൺ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് ചെയ്യുന്നതിനാണ് മമ്മി മേക്ക് ഓവർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് ഇതൊരു കോമ്പിനേഷൻ ഓഫ് അബ്ഡോമിനോപ്ലാസ്റ്റി ആൻഡ് ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയറാണ്. ഒന്നോ രണ്ടോ പ്രസവം കഴിയുമ്പോൾ പേഴ്സണൽ ലൈഫിൽ ഇൻറ്റിമസിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. അവർക്ക് വേണ്ടി ഫീമെയിൽ ഇൻറ്റിമേറ്റ് സർജറി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ് ലേബിയോപ്ലാസ്റ്റി, വെജൈനൽ റീജുവിനേഷൻസ്. അത് സർജിക്കൽ രീതിയിലുണ്ട്, നോൺ സർജിക്കൽ അല്ലാതെ മിനിമൽ ഇൻവേസീവ് രീതിയിലുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ്, അതായത് അബ്ഡോമിനോപ്ലാസ്റ്റി അതേപോലെ തന്നെ ബ്രസ്റ്റ് റിലേറ്റഡ് പ്രൊസീജിയർ, ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷനോ ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ വെജൈനൽ റീജുവിനേഷൻസും, ചില സ്ത്രീകൾക്ക് അതിനെപ്പോലെ തന്നെ മുടി കൊഴിച്ചൽ, ഇതെല്ലാം ഒരു പ്രൊസീജിയറായിട്ട് കമ്പൈൻ ചെയ്ത് പ്രൊസീജിയർ ചെയ്യുന്നതിനെയാണ് മമ്മി മേക്ക് ഓവർ പ്രൊസീജിയർ എന്ന് പറയുന്നത്.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ്തെറ്റിക് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ജേക്കബ് ആന്റണി ചക്കിയത്താണ് ഇതുവരെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഡോക്ടർ ഇതുവരെ നമ്മോട് സംസാരിച്ചു. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ കാലത്ത് 8:25.
2: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വിലനാവാതിരിക്കട്ടെ.
1: രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0493299599.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
4: നിങ്ങൾക്കായി സമർപ്പിച്ചത്
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ആകാശവാണി. ഇപ്പോൾ മുതൽ 9:20 വരെ
7: ചിത്രമഞ്ജരി.
6: ചിത്രമഞ്ജരിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം പ്രസന്നകുമാർ, സ്റ്റുഡിയോ സഹായം സബാഹ് മെഹബൂബ്, സാങ്കേതിക സഹായം നൽകുന്നത് ഷംസീർ വേലായുധൻ അരീക്കോട്ട്. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കാനുള്ള നമ്പർ പറയാം: 0483 29 50 300, അല്ലെങ്കിൽ 2950 800, കോഡ് 0483.

0: ഹലോ,
1: ഹലോ.
0: ചിത്രമഞ്ജരിയാണ്, സ്വാഗതം. പേരൊന്ന് പറയൂ.
1: പേര് അനുപ്രിയ എന്നാണ്.
0: അനുപ്രിയ അല്ലേ?
1: അതെ.
0: അനുപ്രിയ എവിടുന്ന് വിളിക്കുന്നു?
1: ഞാൻ വിളയൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: വിളയൂർ?
1: പാലക്കാട് ജില്ലയില് വിളയൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ. മഞ്ജരി എഫ് എം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
1: ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നില്ല, പക്ഷെ അമ്മയാണ് സ്ഥിരമായിട്ട് കേൾക്കണേ. രാവിലെ ടൈം കിട്ടാറില്ല. ഞാൻ ഒരു വർക്കിംഗ് വുമൺ ആണ്.
0: എന്തായിട്ടാ വർക്കിനേ?
1: ഞാന് ഒരു നടുവട്ട സ്കൂളില് ഒരു താൽക്കാലിക അധ്യാപികയായിട്ട്
0: വർക്ക് ചെയ്യാണ്. താൽക്കാലികം സ്ഥിരമാവണം നമുക്ക്. പി എസ് സി ഒക്കെ എഴുതിട്ടെ. ഏതാണ് സബ്ജക്ട്? കെമിസ്ട്രി ആണ്.
1: എല്ലാം മലയാളം.
0: അപ്പോ കളിയൊക്കെ കണ്ടിരുന്നു അന്നല്ലേ? പന്ത് കളി കണ്ടിട്ടില്ല. ശരി, നമുക്ക് എന്തായാലും ഏത് പാട്ടാണെന്നൊന്ന് പറഞ്ഞു വെച്ചോളൂ. നമുക്ക് നല്ലൊരു പാട്ടാണ് അല്ലേ?
1: എന്റെ അമ്മയാണ് ഇത് സ്ഥിരമായിട്ട് കാണുന്നോ.
0: അമ്മ എന്തോ കേൾക്കുന്നത്? കേൾക്കുന്നത്?
1: അമ്മ ഇപ്പൊ റേഡിയോയിൽ കേൾക്കുന്നുണ്ടായിരിക്കും.
0: ശരി, അമ്മ എവിടെയാ? അപ്പൊ അടുത്തില്ലേ? ദൂരെയാണോ?
1: അല്ല, അമ്മ അമ്മ ഇല്ലേ, ഞങ്ങൾ ഒരു ഒരു 20 മിനിറ്റ് ഡിഫറൻസ്, കുറച്ച് അടുത്ത് തന്നെയാണ്. നടുവട്ടത്താണ് അവിടെ എന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും.
0: ശരി, അമ്മോട് പറഞ്ഞിരുന്നുണ്ടാവും.
1: സ്ഥിരം പ്രേക്ഷക. അമ്മയ്ക്കാണ് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ അമ്മ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വിളിപ്പിക്കും.
0: ശ്രോതാവ് കേട്ടോ, പ്രേക്ഷകയല്ല. റേഡിയോനെ ശ്രോതാവ് എന്നല്ലേ പറയാ? അത് തിരുത്തണേ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഉള്ളത്.
0: അവരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: വലിയ കുട്ടി 10th പഠിക്കുന്നു, അവന്റെ പേര് അജ്ഞേയാണ്. രണ്ടാമത്തെ കുട്ടി 4th പഠിക്കുന്നത്, അതിനാണ് പേര്. ഹസ്ബൻഡ് ഒരു കാറ്ററിംഗ് യൂണിറ്റിൽ വർക്ക് ചെയ്യാണ്.
0: അപ്പൊ എന്തായാലും ഞാൻ പാട്ടങ്ങ് വെക്കാം അല്ലേ? ഇന്ന് സ്കൂൾ മുടക്കാണല്ലോ അല്ലേ? അവധിയല്ലേ? വിളിക്കാനും പറ്റി, ഇത് പങ്കെടുക്കാൻ പറ്റി. ആദ്യമായിട്ടല്ലേ വിളിച്ചത്? എന്തായാലും ഇപ്പൊ ആദ്യത്തെ കോളർ തന്നെ കിട്ടില്ല, സന്തോഷം. പാട്ട് വെക്കട്ടെ എന്നാലേ? കുട്ടികളൊക്കെ എണീറ്റോ, സ്കൂളിൽ പോകണ്ടല്ലോ. ക്ഷീണത്തിലാണ് അല്ലേ?
1: അപ്പൊ
0: അവരോടൊക്കെ പറഞ്ഞോളൂ, ആകാശവാണിക്ക് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞോളൂ. എല്ലാവർക്കും അതാണ് അതാണ് ആകാശവാണി. പെട്ടെന്ന് വിചാരിക്കാതിരിക്കുമ്പോ കിട്ടുന്നു.
1: അമ്മയ്ക്ക് വേണ്ടിയിട്ട്.
0: ശരി, ആ പാട്ട് എന്തായാലും വെച്ചുതരാട്ടോ. ഓക്കെ എന്നാലേ. ഓക്കെ, താങ്ക് യു.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.

0: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ.
0: ആ പേര് പറയൂ, ആരാണ്?
1: പട്ടാമ്പിൽ നിന്ന് റുഫീനയാണ്.
0: പട്ടാമ്പിൽ നിന്ന് റുഫീന.
1: ആ
0: ശരി. റുഫീന എന്താ ചെയ്യണേ?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
1: ആ പണികളൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു.
0: ഏതാണ്ടൊക്കെ ആയി അല്ലേ?
1: അതെ.
0: ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഹലോ ഹലോ ഹലോ ഹലോ. റുഫീനയുടെ കോള് കട്ടായി തോന്നുന്നു.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: ഹലോ,
1: വിളിക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04 8 3 29 50 300 അല്ലെങ്കിൽ 29 50 800.

0: ചിത്രമഞ്ജരിയിൽ അടുത്ത ആളെ സ്വാഗതം ചെയ്യാം. ആരാണ് വിളിക്കുന്നത്? ഹലോ, റോബിൻ. റോബിൻ എവിടുന്നാണ്? മഞ്ചേരി. കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ശരി, എന്ത് ചെയ്യുന്നു? ഇവിടെ മഞ്ചേരി തന്നെയാണോ?
1: മലപ്പുറം.
0: ഇന്ന് പോകണ്ടേ? അപ്പോ കാറിലിരുന്ന് കേൾക്കാണോ? ശരി, വണ്ടി ഓടിക്കുകയാണോ? ബ്ലൂടൂത്തിൽ ഇട്ടുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ട്രാഫിക് സമയമാണല്ലോ. ഏത് പാട്ടാണെന്നൊന്ന് പറയാമോ?
1: ഞാൻ ഉദ്ദേശിച്ച പാട്ടില്ല.
0: ഏത് പാട്ടാണ് ചോദിച്ചത്?
1: ആൽബം സോങ്ങ് ആണ്.
0: ആൽബം ഇതിൽ പറ്റില്ല, അത് നമുക്ക് മഴവില്ലേ പറ്റുള്ളൂ. ഏതെങ്കിലും നല്ല സോങ് ഇട്ടാ മതിയോ? അപ്പൊ ഏതെങ്കിലും പാട്ട്. വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു പാട്ട് വെക്കാം. നല്ല
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചിത്രമഞ്ജരിയിൽ അടുത്ത കോളർ എത്തിക്കഴിഞ്ഞു, നോക്കാം നമുക്ക്. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്തേ, പറയൂ, പേര് പറയൂ.
3: സുബ്രഹ്മണ്യൻ, കരിക്കാട്.
2: കരിക്കാട്, സുബ്രഹ്മണ്യൻ. എന്ത് ചെയ്യണു?
3: ഞാന് കൂലിപ്പണിയാണ്, ആശാരിപ്പണിയാ.
2: ഇന്നല്ലേ പണിയില്ലേ? അപ്പൊ
3: പണി ഇട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ ഒരു വാർത്ത കാണാനായി വിളിച്ചിട്ട് വിളിച്ചപ്പോ കിട്ടിയതാ.
2: വീട്ടിലാണോ പണിയെടുക്കണേ അതോ?
3: ആ, വീട്ടിലാണ്.
2: വീടുകളിലേക്ക് പോയിട്ട് എടുക്കണോ അതോ?
3: അങ്ങനത്തെ പണിയൊന്നും ഇപ്പൊ അല്ലല്ലോ. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ കൊടുക്കും.
2: നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് പണിതാവുന്നി അല്ലേ?
3: രാവിലെ ഒക്കെ പോയി ഒന്ന് പുറത്തൊക്കെ പോയി ഒന്നൊക്കെ പണിയെടുത്തോണ്ടിരിക്കുക.
2: അല്ല, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പാട്ട് കേൾക്കുന്നത് നല്ലതാണ്.
3: പാട്ട് 24 മണിക്കൂറിന് കുറെ വർഷങ്ങളായി എന്റെ ഷെഡില്.
2: അതെ അതെ അതെ.
3: ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, പാട്ടിന് ഒരു ഒഴിവുണ്ടാവില്ല.
2: അത് കൂടുതലും മഞ്ചേരി FM ആണോ കേൾക്കുന്നേ?
3: ആ, മഞ്ചേരി തന്നെ അധികം വെക്കല്. മഞ്ചേരി കോഴിക്കോട് 3-4 സ്റ്റേഷൻ കിട്ടുന്നില്ല.
2: അപ്പൊ ഏത് പാട്ടാന്നൊന്ന് പറഞ്ഞു വെച്ചോളൂ.
3: ജ്വാല എന്ന സിനിമയിലെ കുടമല്ലപ്പൂവിനും മലയാളി പെണ്ണനും.
2: ആ പാട്ട് യേശുദാസും വസന്തയും അല്ലേ പാടിയത്? ആ പാട്ടുണ്ട്. വേറെന്താണ്?
3: വേറെ നല്ലത്.
2: മഴയുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ പാട്ടങ്ങൾ കേൾക്കാം.
3: ഓക്കെ,
2: നല്ലൊരു പാട്ടാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069.
2: മഞ്ചേരി എഫ് എം സമയം 9 കഴിഞ്ഞ 4:40 കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരി.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC Applied.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്.
3: ആരായിരുന്നു?
2: ശ്രീജ.
3: വല്ലപ്പുഴ
2: പട്ടാമ്പി. ശ്രീജയാണ് അല്ലേ? എന്ത് ചെയ്യുന്നു ശ്രീജ? ശരി, ആദ്യം പാട്ടൊന്ന് പറഞ്ഞു വെച്ചോളൂ.
3: കൂടെവിടെ എന്നുള്ള സിനിമയിലെ ആടിവാസാറ്റ.
2: ആ, എസ് ജാനകിയുടെ പാട്ട് അല്ലേ?
3: അതെ.
2: ശരി, പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: മഴയുണ്ടോ
2: അവിടെ? വീട്ടിലാരൊക്കെ ഉണ്ട് പറഞ്ഞോളൂ.
3: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് മക്കള്. ഹസ്ബൻഡ് ഇപ്പോ മിലിറ്ററി ആയിരുന്നു, റിട്ടയർ ആയി. ഇപ്പൊ 3 മാസമായിട്ടേ ഉള്ളൂ.
2: റിട്ടയർ ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളൂ അല്ലേ?
3: അതെ.
2: ശരി ശരി.
3: പിന്നെ വീട്ടിനായിട്ട് പോകുന്നു.
2: സുഖമായിട്ട് പോണു. അപ്പൊ
3: കുഴപ്പമില്ല, ഇപ്പൊ പുതിയ വീട് വെച്ചു. അപ്പൊ റിട്ടയർ ആയി വന്നിട്ടാണ് ഇപ്പൊ താമസൊക്കെ ചെയ്ത്.
2: ശരി ശരി. വേറെ മഞ്ചേരി എഫ് എം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
3: ഞങ്ങള് വേറെ വീടിന് ശേഷം മുന്നേ കേട്ടായിരുന്നു, പിന്നെ കുറച്ച് തിരക്കായിട്ട് പറ്റിയില്ല. അപ്പൊ വീണ്ടും റേഡിയോ ഒക്കെ വാങ്ങിയിട്ട് അത് വേറെ സ്ഥിരം വേണം. രാവിലെ തൊട്ട് വരുന്നേരം
2: ശീലമായി മാറി അല്ലേ?
3: ശീലമായി മാറി, ഒരാള് വേണം.
2: ശരിയാ, നല്ല കാര്യമാണല്ലോ. ഒരാളെ എപ്പോഴും നമുക്ക് അടുത്തുണ്ട് എന്നൊരു തോന്നല.
3: അതെ, അങ്ങനെ ഒരു തോന്നല് റേഡിയോയിൽ മാത്രമേ ഉള്ളൂ.
2: അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നല് അല്ലേ? ശരി, അപ്പൊ നമുക്ക് സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് കഴിഞ്ഞു. ഒരാളെയും കൂടി സ്വീകരിക്കണം നമുക്ക്. അപ്പൊ ഈ പാട്ടങ്ങോട് വെച്ചാലോ? ശരി, വീണ്ടും വിളിക്കണേ.
3: ഒരു
2: ഇടവേളൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ.
3: ഓക്കെ,
2: താങ്ക് യു.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ.
2: ഹലോ.
1: ആ, സ്വാഗതം, നമസ്കാരം.
2: പേര് പറയൂ. പേര് വിജിത.
1: വിജിത?
2: ആ, അതെ.
1: എവിടുന്ന് വിളിക്കുന്നു വിജിത?
2: ഞാൻ വളാഞ്ചേരി.
1: വളാഞ്ചേരി. എന്ത് ചെയ്യണം? വിട്ടമ്മയാണോ?
2: അതെ, ഹൗസ് വൈഫാണ്.
1: ഓക്കെ ഓക്കെ. ഏത് പാട്ടാണെന്ന് പറയൂ.
2: കാട്ടുചെമ്പകം പൂത്തോട്ടെ നന്നിട്ടുള്ള
1: പള്ളിച്ചട്ടമ്പി. ആ, ശരി, ആ പാട്ടുണ്ട്. ആ പാട്ട് ഇഷ്ടമാണല്ലേ?
2: ആ അതെ, മക്കള് പറഞ്ഞിട്ട് വെച്ചതാണത്.
1: എന്നാലും അമ്മയ്ക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? ശരി ശരി, മക്കൾക്ക് വേണ്ടി ആ പാട്ട് വെക്കാം. എന്നാ, അവർക്ക് സ്കൂൾ അവധിയാണല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ അത് കണ്ടിരി ഇന്നലെ ഇരുന്നുണ്ടാവൂലേ,
2: കണ്ടിട്ടുണ്ടാവൂലേ.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. മക്കളെ എന്ത് ചെയ്യാ, എത്രയാ പഠിക്കണേ?
2: ഒരാള് പ്ലസ് വണ്ണ്, ഒരാള് എട്ടാം ക്ലാസ്സിലും ഒരാള് രണ്ടാം ക്ലാസ്സിലും.
1: മൂന്നാളുണ്ട് അല്ലേ?
2: ആ, മൂന്നാള്.
1: ആരാണ് അടുത്തു നിന്ന് പറഞ്ഞു തരുന്നത് പേര്? പാട്ട്
2: പറഞ്ഞില്ല. മൂത്താള് പേര് വരദാ കൃഷ്ണ, രണ്ടാമത്തെ ആള് പേര് വിദുന കൃഷ്ണ, മൂന്നാമത്തെ ആള് പേര് വേദിക കൃഷ്ണ.
1: ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് വെക്കട്ടെ.
2: ആയിക്കോട്ടെ,
1: മറ്റൊരവസരത്തില് നമുക്ക് സംസാരിക്കാം.
2: ഓക്കെ,
1: താങ്ക് യു.
2: ശരി ഓക്കെ.

0: ചിത്രമഞ്ജരി ഇന്ന് ഇതുവരെ.
1: ചിത്രമഞ്ജരി.
0: ഇന്ന് ചിത്രമഞ്ജരിയിൽ ഇതുവരെ ഞാൻ എം പി കുമാർ, സ്റ്റുഡിയോ സഹായം സബാഹ് മെഹബൂബ്, സാങ്കേതിക സഹായം നിർവഹിച്ചത് ഷംസീർ, വേലായുധൻ അരിക്കോട് എന്നിവർ.

0: ആകാശവാണി മഞ്ചേരി, സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കിഷിനാവിൽ മാൾഡോവൻ പ്രസിഡന്റ് മായ സന്ധുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. മാൾഡോവ പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസുവിനെ കാണുന്ന രാഷ്ട്രപതി ഇരു രാജ്യങ്ങളുടെയും പാർലമെന്ററി സൌഹൃദ സംഘത്തിലെ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര ഉൽപാദന കേന്ദ്രത്തിന് അദ്ദേഹം തറക്കല്ലിട്ടു. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തെ തുടർന്നാണ് നടപടി ശക്തമാക്കിയതെന്ന് CISF അറിയിച്ചു. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. VHSE പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് മറ്റന്നാൾ വൈകിട്ട് 4 മണി വരെ പ്രവേശനം നേടാം. സംസ്ഥാനത്ത് സെൻസസ് 2022 ഭാഗമായ വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അസമിൽ ദിവസങ്ങളായി തുടരുന്ന മഴയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 8 ജില്ലകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശപോരാട്ടത്തിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-2664.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷ രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: ട്രെയിൻ സമയം.
0: അങ്ങാടിപ്പുറത്ത് 563-23, ഷൊർണൂർ നിലമ്പൂർ 9:44 എത്തിച്ചേരും. തിരൂരിൽ 166-49, മാംഗ്ലൂരു കന്യാകുമാരി പരശുറാം 6 മിനിറ്റ് വൈകി 9:30.

0: 94-ലും 163-45 ലോകമാന്യത്തിലെ തിരുവനന്തപുരം നേത്രാവതി 29 മിനിറ്റ് വൈകി 10:57-നും 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 4 മിനിറ്റ് വൈകി 11:03-നും തിരൂരിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23-ന്.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
1: നാട്ടുവൃത്താന്തം.
0: മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് അടിയന്തര സഹായവും പുനരധിവാസവും ഉറപ്പാക്കുന്ന കെയർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നു. മലപ്പുറം കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതി ജനകീയമാക്കുന്നതിനും ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കാളികളാക്കുന്നതിനുമുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും ജില്ലാ ട്രോമോ കെയറുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ സേവനം താഴെത്തട്ടിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി മലപ്പുറം ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കെയർ യൂണിറ്റുകൾ ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കെയർ വളണ്ടിയർമാരുടെ സേവനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തും. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന യൂണിറ്റുകൾ വഴി വാർഡ് തലങ്ങളിൽ വരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനവും ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ സുഗമമാക്കുന്നതിനുമായി എല്ലാ വകുപ്പുകളിലും പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ യോഗം നിർദ്ദേശിച്ചു. ഇതുവഴി അടിയന്തര സാഹചര്യങ്ങളിൽപ്പെടുന്നവർക്ക് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സാധിക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP സ്മിജി, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കെയർ വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യകരവും സന്തുഷ്ടവുമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ ബോധപൂർണമായ തീരുമാനങ്ങൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് മലപ്പുറം DMO ഡോക്ടർ വിനോദ്. വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, കുടുംബജീവിതം എന്നിവയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ഭാവിയെ മാത്രമല്ല സമൂഹത്തിന്റെ ആരോഗ്യത്തെയും പുരോഗതിയെയും സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പ് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നടത്തിയ ലോക ജനസംഖ്യാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മലപ്പുറം DMO. പ്രസവങ്ങൾ തമ്മിൽ മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കുറഞ്ഞത് 3 വർഷമെങ്കിലും പ്രസവങ്ങൾക്കിടയിൽ ഇടവേള പാലിക്കുന്നത് അമ്മയുടെ ആരോഗ്യവും നവജാത ശിശുവിന്റെ വളർച്ചയും സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. ഇത് അമ്മമാരിലെ രക്തക്കുറവ്, പോഷകാഹാരക്കുറവ്, ഗർഭകാല പ്രസവ സങ്കീർണതകൾ എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും കുഞ്ഞ് കുറഞ്ഞ ജനനഭാരം, ശിശുമരണ സാധ്യത എന്നിവ കുറയുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു. ചടങ്ങിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ എ ശിവലാൽ അധ്യക്ഷനായിരുന്നു.
8: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
8: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
11: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: മഴവില്ല്.
1: കല്ലറ ഗോപൻ പാടിയ ഒരു ലളിത ഗാനത്തോടെ ഇന്നത്തെ മഴവില്ല് ആരംഭിക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
2: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
1: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
2: ഫോൺ 9895357069.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: മഞ്ചേരി എഫ് എം, സമയം 9 മണി കഴിഞ്ഞ 36 മിനിറ്റ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
1: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
3: മഴവില്ലിൽ ഇനി മഞ്ചേരി പാടിയ ഒരു ഗസലാവട്ടെ.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
6: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ

0: പാരമ്പര്യം
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി
2: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്
4: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
6: മഴവിലിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഒരു ഗാനം കൊഞ്ചും പൊൻചിലങ്കേ എന്നാരംഭിക്കുന്നു.

0: ഏഴ് മിനിറ്റ് വൈകി 9:52 എത്തിച്ചേരും.
1: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വരും.

0: ഭരണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, ടിഎൻസി അപ്ലൈ.
2: യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കൂ, ഈ മരുഭൂവിൽ എന്നാരംഭിക്കുന്നു.

0: മഴവില്ല് സമാപിച്ചു.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC Applied.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 9:56. ഏറ്റവും പുതിയ വാർത്തകളുമായി
2: FM പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബിൽ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് സമർപ്പണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നേമത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. ഓണം അവധിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് കേരളം കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 19-ന്റെ റിസർവേഷനാണ് തുടങ്ങുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്നു മുതൽ വിപണിയിലെത്തും. സെപ്റ്റംബർ 26 നടുക്കെടുപ്പ്. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്ര കലശ പൂജയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: ട്രെയിൻ സമയം.
1: തിരൂരിലെ സമയം 10:28 എത്തേണ്ട 163-45 ലോകമാന്യത്തിലെ തിരുവനന്തപുരം നേത്രാവതി 40 മിനിറ്റ് വൈകി 11:08. 10:59 എത്തേണ്ട 16:610 മാംഗ്ലൂരു പാലക്കാട് എക്സ്പ്രസ് 9 മിനിറ്റ് വൈകി 11:08. 165-65 യശ്വന്തപൂർ മാംഗ്ലൂരു 11:08 തിരൂരിൽ പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
7: എന്നും രാവിലെ 7 മണിക്ക്
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: രാവിലെ 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്ക് ശേഷം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 10:15. 11 മണിക്ക് കേൾക്കാം സുവർണഗീതികൾ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപ്പതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നതുമൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും

പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാർ

കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. 5 പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. 6, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു.
ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ്.

0: ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് സുവർണഗീതികൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റും 28 സെക്കൻഡും. എന്താണ് അവസ്ഥ? ജൂൺ 11 തുടങ്ങിയ മെക്സിക്കോ സിറ്റിയിലെ ചരിത്രമുറങ്ങുന്ന അസ്റ്റിക്ക സ്റ്റേഡിയത്തിൽ തുടങ്ങിയ ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീണു കഴിഞ്ഞു. അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്നലെ ആകാശം കുറച്ച് കൂടുതൽ ചുമന്നു എന്നാണ് പറയുന്നത് അല്ലെ? അസ്തമി സൂര്യന് കുറച്ച് ചുവപ്പ് ഏറി എന്നാണ് പറയുന്നത്. നീലാകാശം ചുവന്ന ഭൂമിയിൽ കാലുറപ്പിച്ച് സ്പെയിൻ വിജയകിരീടം നേടിയതിന്റെ ചില ആഹ്ലാദാരവങ്ങൾ, ചില കണ്ണീർ ചിരികളൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ.

0: ബോൾ ബീച്ചിൽ പങ്കുവെക്കാനുള്ളത് അല്ലേ? തിരശ്ശീല വീണ് എന്ന് പറയുമ്പോൾ ഫൈനൽ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഫുട്ബോൾ ബീച്ചിന് ഫൈനൽ വിസിൽ മുഴങ്ങിയിട്ടില്ല അല്ലേ? നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. പറയുവാൻ എന്തുണ്ട് ബാക്കി എന്നാണ് ഇന്നത്തെ നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ബാക്കി എന്നുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ആരംഭിക്കുകയാണ്, നമ്മുടെ കലാശക്കൊട്ട് ആകാശവാണി മഞ്ചേരി FM-ൽ നിന്ന് ആരംഭിക്കുകയാണ് ഇന്ന് ഫുട്ബോൾ ബീച്ചിൽ. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്,
1: ഞാൻ സബാ മെഹബൂബ്.
0: സ്റ്റുഡിയോ സഹായം നൽകുന്നു MP കുമാർ,
1: സാങ്കേതിക സഹായം ഒരുക്കുന്നു P സൈതലവി, EM ഷജീർ എന്നിവർ.
0: പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ ഈ മാമാങ്കത്തിന്റെ അവസാന കലാശക്കൊട്ട് മുഴങ്ങിക്കഴിഞ്ഞു എങ്കിലും ആ കളി കണ്ടുറങ്ങുന്നവരെന്ന് ഉറക്കത്തിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് നമ്മുടെ മഞ്ചേരി FM-ൽ നമ്മളോട് കൂടെ ചേരുക. കൂടെ ചേരാനുള്ള ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് പറയാം.
1: 04-83-29-30-300, മറ്റൊരു നമ്പർ 04-83-29-50-800.
0: അപ്പൊ കളിയെ കഴിഞ്ഞിട്ടുള്ളൂ, മഴ പെയ്ത് തീർന്നിട്ടുള്ളൂ, മരം പെയ്ത് തുറന്നിട്ടില്ല ഇപ്പോഴല്ലേ. അപ്പൊ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന മുട്ടുമടക്കി എന്നാണ് എന്താണ് പറയേണ്ടത്? അർജന്റീന ഇന്നലെ കളിച്ചിരുന്നോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് അല്ലേ, സംശയങ്ങൾ.
1: അർജന്റീന
0: പക്ഷേ
1: മുട്ടുമടക്കേണ്ടി
0: വന്നു. രണ്ടാം കിരീടം ഉറപ്പിച്ചത് സ്പെയിനാണ്. 2010 ശേഷം
1: 16 വർഷങ്ങൾക്ക് ശേഷം
0: 2026 അതിലും ഒരു ഒരു യാദൃച്ഛികത അല്ലെങ്കിൽ അതിലൊരു ഇതുണ്ട്. കാരണം അന്ന് 2010 ഗോൾ നേടിയത് നമ്മുടെ ആന്ദ്രേ ഇനിയസ്റ്റ ആണ്. അന്നത്തെ ആ ഗോൾ നേടിയത് അത് ഒരു 116th മിനിറ്റിലാണ് ആന്ദ്രേ ഇനിയസ്റ്റ അന്ന് ആ ഗോൾ നേടിയത്.
1: ഇന്നത്തെ കളിയിലോ, ഇന്ന് പുലർച്ചത്തെ
0: കളിയില് 106th മിനിറ്റിലാണ് അല്ലേ
1: ഫെറാൻ ടോറസ് ആണ് സ്പെയിനു വേണ്ടി വിജയഗോൾ
0: നേടിയത്. ആ ആഹ്ലാദം കാണാനായിട്ട് ഗാലറിയിൽ പണ്ടത്തെ ആ 2010 പ്രതാപശാലികളായ ടീം ഇരിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പൊ സന്തോഷ കാഴ്ചകൾ മാത്രല്ല അല്ലെ, നമ്മൾ ജയപരാജയങ്ങളുടെ ഒരു പന്തുരുളലാണ്, ഒരു നിശബ്ദമായ ഒരുപാട് ഒരുപാട് മനസ്സുകൾ, ഹൃദയങ്ങൾ അല്ലേ. ഫുട്ബോൾ ആരാധകരൊക്കെ ഇന്നലെ മെസ്സിക്കൊപ്പം കരഞ്ഞു, കണ്ണീർ പൊഴിച്ചു അല്ലേ. നക്ഷത്രങ്ങൾ ഒരു നിമിഷം കണ്ണടക്കുകയും അസ്തമയ സൂര്യൻ ചുവക്കുകയും ചെയ്തു. അതാ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോട് കൂടെ ചേരുന്നു. ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ
1: ഹലോ ഗുഡ് മോർണിംഗ്.
2: ഹലോ ഗുഡ് മോർണിംഗ്,
1: ആരാണ്, പേര് പറയൂ.
2: മേഡം, ഞാൻ ടൗണൂർ നിന്ന് വിളിക്കുന്നത്.
0: റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറിക്കാമോ?
2: റേഡിയോന്റെ അടുത്ത് തന്നെ
0: മാറി നിൽക്കുന്ന അല്ലേ. ഞങ്ങൾക്ക് ഇങ്ങനെ ബാക്കിൽ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ? സംശയം കുഴപ്പമില്ല. ടൗണൂർ നിന്ന് വിളിക്കുന്ന ആളുടെ പേരൊന്ന് പറഞ്ഞോളൂ.
2: എന്റെ പേര് ദീപ.
1: ദീപ, എന്ത് ചെയ്യുന്നു?
2: ഞാന് എന്താണ്, വീട്ടുപണിയാണ്.
0: ഓക്കെ,
1: അപ്പൊ ഫുട്ബോൾ കണ്ടിരുന്നോ ഇന്നലത്തെ ഫൈനൽ മാച്ച് കണ്ടിരുന്നോ?
2: ഫോണില് കണ്ടത്.
0: എവിടെ കണ്ടാലും അത് ഫൈനൽ ഫൈനൽ തന്നെ.
1: കളിയൊക്കെ കണ്ട് ഉറങ്ങി എണീറ്റോ?
0: ഇന്ന് കഞ്ഞിയും കൂടി വീട്ടിൽ അടുപ്പ് പൊകഞ്ഞോന്നാണ് ചോദിക്കേണ്ടത് എല്ലാ വീടുകളിൽ നിന്ന്. കുട്ടികൾക്ക് സ്കൂൾ അവധി പ്രഖ്യാപിച്ചു അല്ലെ, സ്കൂളും കോളേജൊക്കെ. പക്ഷെ മറ്റുള്ളവർക്ക് അവധിയൊന്നും ഇല്ല, അതുകൊണ്ട് അടുപ്പ് പൊകഞ്ഞോ? ഓക്കെ, എങ്കിൽ കളി വിശേഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളൂ.
1: ചേച്ചി, ദീപ ചേച്ചി ഏത് ടീമിനായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്? ആരാണോ നന്നായി കളിക്കുന്നത് അവരുടെ കൂടെയാണ്.
0: എന്നാലും കളി ഇന്നലെ കണ്ടിട്ട് ആര് ജയിക്കുന്നു വിചാരിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു?
2: സ്പെയിൻ
0: തന്നെയാണ്. അത് തുടക്കം കളി കണ്ടപ്പോഴാണോ അതോ സ്പെയിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ?
2: പ്രതീക്ഷ കുറച്ചുണ്ടായിരുന്നു, കാരണം വെച്ചാൽ അവര് എല്ലാ ചാമ്പ്യന്മാരെ
0: എന്താണ്
1: തോൽപ്പിച്ചിട്ടാണ്. സ്പാനിഷ് യുഗമാണെന്ന് പറയാല്ലേ നമുക്ക്, ഒരേ സമയം പുരുഷ വനിതാ ചാമ്പ്യന്മാരാണല്ലേ സ്പെയിൻ.
0: ഇത് മാത്രല്ല, ഈ ഒരു ഫിഫ വേൾഡ് കപ്പില് ഇതുവരെയുള്ള 8 കളികളിൽ ഒരൊറ്റ ഗോള് മാത്രമാണ് സ്പെയിൻ വഴങ്ങിയിട്ടുള്ളൂ, അത് ബെൽജിയത്തിനായിട്ടുള്ള കളിയിൽ മാത്രം. അപ്പോ അത്ര പെർഫോമൻസ് എടുത്തു പറയേണ്ട തന്നെയാണെന്നുള്ളതാണ് അല്ലെ സ്പെയിനെ കുറിച്ച്. പക്ഷെ നമ്മുടെ പ്രവചന സിംഹങ്ങളൊന്നും തന്നെ സ്പെയിൻ എന്നൊരു അത്ര സാധ്യത കൽപ്പിച്ചില്ല അല്ലേ.
1: അതെ അതെ,
0: അങ്ങനെ തോന്നുന്നുണ്ടോ ദിവിചേച്ചിക്ക്?
2: അങ്ങനെയൊന്നുമില്ല,
0: എന്തായാലും കപ്പടിച്ചു സ്പെയിനിലെ. ലോക ചാമ്പ്യന്മാരാണ് മുമ്പിൽ കളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വട്ടം കൂടി കപ്പ് മേടിച്ച് ഞങ്ങൾ പോകൂ എന്ന് ഉറപ്പിച്ചു വന്ന അർജന്റീനയൊന്നും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ടീം സ്പിരിറ്റ് എന്ന് കണ്ടു അല്ലേ. ദീപചിച്ചോട് സംസാരിക്കുമ്പോ തോന്നിയ വേറൊരു സംഗതി കൂടി എന്താണെന്നറിയോ? പെണ്ണുങ്ങൾ ധാരാളമായി കളി കണ്ട

0: ഒരു സമയം കൂടിയാണിത്.
1: അതെ, ഇന്നലെയൊക്കെ
0: രാത്രിയും പകലും ഈ പറഞ്ഞ പോലെ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും ശരി കളി കാണാം എന്ന് വിചാരിച്ച് റോഡിലേക്കും അല്ലേ
1: തെരുവിലേക്ക് ഇറങ്ങിയവരാണ് നമ്മൾ കണ്ടത്.
0: ലിവിംഗ് റൂമിലേക്കും, അടുക്കളയിൽ നിന്ന് ലിവിംഗ് റൂമിലേക്കും തെരുവിലേക്കും ഇറങ്ങി കളി കണ്ട ഒരുപാട് പെണ്ണുങ്ങൾ കൂടി ഇവിടെ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ അങ്ങനെ കളിവിശേഷങ്ങൾ പറയാൻ പെണ്ണുങ്ങൾ കയറി വരുമ്പോൾ പ്രത്യേക സന്തോഷം കൂടിയുണ്ട്.
2: ഓക്കെ,
0: അപ്പൊ ഇനി എന്താണ് നമുക്ക് ബാക്കി പറയാനുള്ളത്? അടുത്ത ലോകകപ്പ് വരെ 2030 വരെ കാത്തിരിക്കല്ലേ?
2: കാത്തിരിക്കല്ലേ.
0: കൂടുതൽ എന്തെങ്കിലും
2: എങ്ങനെ നമ്മളെ ഇന്ത്യ എന്ന ടീമിൽ,
1: അതെ, അടുത്ത ലോകകപ്പിൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നമുക്ക്
0: ആരവങ്ങൾ ഗാലറിയിൽ നിന്നും വീട്ടിലിരുന്നും അല്ലേ നമുക്ക്
1: മറ്റ് ടീമുകൾക്കല്ലാതെ നമ്മുടെ സ്വന്തം ടീമിന് വേണ്ടി നമുക്ക്
0: കൈയടിക്കാം നമുക്ക്. ഓക്കെ, യെസ്, അപ്പൊ താങ്ക് യു, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ,
0: ബൈ ബൈ. അപ്പൊ ദീപ് ചേച്ചി കളി പറഞ്ഞപ്പോ എന്താ സ്പെയിൻ ജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത്, അപ്പൊ സഭയ്ക്ക് എന്താ തോന്നിയത് കളി കണ്ടപ്പോ? ഇന്നലെ ശരിക്ക് എന്താ പറയേണ്ടത്, സ്പെയിൻ വേഴ്സസ് അർജന്റീന എന്ന ടീം അവിടെ പ്രസക്തമല്ലായിരുന്നു
1: ഒരു
0: മാല, കാവൽ മാലാഖിയെ പോലെ. കാരണം അർജന്റീന എന്ന ആ ഒരു ഐതിഹാസിക അല്ലെങ്കിൽ സ്വപ്ന ടീം തോറ്റുമടങ്ങിയെങ്കിലും നമ്മുടെ മാർട്ടിനസിന്റെ കൈയും കാലും ഇന്നലെ അല്ലെങ്കിൽ വല നിറയെ ഗോളോട് വാങ്ങി അർജന്റീന മടങ്ങിയവരെന്നുള്ളത് അത് പറയുമ്പോ അതൊരു വളരെ വലിയ സങ്കടമാണ് ശരിക്കില്ലേ, കാരണം അത്രയ്ക്കധികം ഫാൻസ് ഉള്ള ഒരു.
1: പക്ഷേ അർജന്റീന ഇന്നലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുള്ളത് ഒരു സങ്കടകരമാണ്.
0: മറന്നുപോയോ ഫൈനലാണ് മറന്നുപോയോ എന്നുള്ളത് അതിനെ മറികടാതെ, അതിന് മറികടന്നുകൊണ്ട് സ്പെയിൻ ഒറ്റ ടീമായിട്ട് കളിച്ചു എന്നുള്ള അതിന്റെ
1: ഫസ്റ്റ് ഹാഫില് ഷോട്ടുകളെ കിട്ടിയിട്ടില്ല
0: അർജന്റീന. നമുക്ക് വിശേഷങ്ങൾ പറയാനായിട്ട് ഒരാൾ കൂടി ലൈനിലുണ്ട്, സ്വാഗതം ചെയ്യാം.
1: ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
0: ആരാണ്?
3: താങ്ക് യു. മുൻപ് ഞാൻ വിളിച്ചിട്ടുണ്ട്
0: പ്രഭിത. അപ്പൊ കലാശക്കൊട്ടിൽ വിളിക്കാതിരിക്കുന്നത് എങ്ങനെ?
3: എങ്ങനെയാ, കൊറേ നേരം ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്തിന് മുൻപേ തുടങ്ങിയതാ.
0: പിന്നെന്താ പറയുവാൻ, എന്തുണ്ട് ബാക്കി എന്നുള്ളത് പറഞ്ഞു തീർത്തിന്ന് നമ്മൾ പോകൂ. പറയൂ, കളിവിശേഷം എന്താ ചെയ്യുന്നത്? പ്രഭിത, പ്രഭിത എന്നല്ലേ പറഞ്ഞത്? പ്രഭിത, പ്രഭിത എന്താ ചെയ്യുന്നത്?
3: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്, കളിക്കളത്തിൽ എന്താണ് കാര്യം? അർജന്റീന ആയിരുന്നു. കളിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് പ്രഭിത ഫുട്ബോൾ തട്ടിയിട്ടുണ്ടോ? അത് അതില് ഇല്ല എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളൊന്നും ഫുട്ബോൾ തട്ടിയിട്ടില്ല. ഇപ്പൊ സഭാവിനോട് ചോദിച്ചു നോക്കൂ, എന്നോട് ചോദിച്ചു നോക്കൂ, ആ ഫുട്ബോള് തൊടാനുള്ള യോഗക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ടോന്ന്. അങ്ങനെയില്ല, പക്ഷെ ഇനി ഉണ്ടാവും, ഇനി ഉണ്ടാവും അല്ലേ? കാണാം, കാണാം. കാണികളില്ലാതെ എന്ത് കളിയാണുള്ളത് അല്ലേ? ഇല്ല, അപ്പൊ അവസരങ്ങൾ വരും എന്നുള്ളതാണ് പറഞ്ഞത്. പെണ്ണുങ്ങൾക്കും അവസരങ്ങൾ അത്തരത്തിൽ വരും. അപ്പൊ പറഞ്ഞോളൂ, ഫാൻ ടീം അർജന്റീന എന്നൊരു പറച്ചിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞു.
1: ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നോ സ്പെയിൻ നേടുന്നു പ്രതീക്ഷിച്ചിരുന്നോ? അതോ
0: ആ യുദ്ധഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നു അല്ലേ? ബാക്കി എല്ലാവരും ആരായിരുന്നു? കൂട്ടുമുന്നണികളായിരുന്നോ?
1: സാമ്പാർ മുന്നണിയായിരുന്നോ?
0: ആരൊക്കെയായിരുന്നു? ആരാണ് ആരൊക്കെയായിരുന്നു ടീം ഉണ്ടായിരുന്നത് വീട്ടില്?
3: വീട്ടില് എന്താ, പോർച്ചുഗലിന്റെ ഉണ്ടായിരുന്നു, ഫ്രാൻസിന് ഉണ്ടായിരുന്നു.
0: അപ്പൊ എല്ലാവരും വമ്പൻ ടീമാണ് വീട്ടിലുള്ളത് മുഴുവനും. പക്ഷെ ഈ സ്വാഭാവികം, വളരെ സ്വാഭാവികം.
3: നമ്മള് എന്താ പറയാ, അവര് ചെറിയൊരു പിഴവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ.
0: ഇല്ല, നമ്മുടെ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ടീം, നമ്മുടെ കുഞ്ഞ് എപ്പോഴും നമ്മുടെ കുഞ്ഞു തന്നെയാണ്. എത്ര പിഴ വന്നാലും അതൊന്നും വിട്ടുകളിയില്ല ആരാധകർ. അങ്ങനത്തെ ആരാധന വിട്ടൊരു കളിയൊന്നുമില്ല. പക്ഷെ സ്പെയിൻ തുടക്കം തൊട്ടേ അവര് ആ മുന്നേറ്റം,
3: അവരുടെ കൂലിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്.
0: പിന്നെ ഇന്നലെ ശരിക്കും കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു പറച്ചില്ലേ. നമ്മൾ ആ ഗോളിയെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് ശരിക്കും പറയാച്ചിട്ടുണ്ടെങ്കിൽ. ഉനായ് സിമോൺ എന്ന ഗോൾഡൻ ഗ്ലോവ് മേടിച്ചിട്ട് പോയ ആ ഗോളിയെ നമുക്ക് കാണാൻ പോലും ഒരു അവസരം തന്നില്ല എന്നുള്ളതാണ് സ്പെയിൻ കളിക്കാരി അല്ലേ. മാർട്ടിനസ് അല്ലേ, മാർട്ടിനസ്. യാ, പിന്നെ നമ്മുടെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം നിരാശകൾ ഏറെയുണ്ട് അല്ലേ. കാരണം ഉണ്ടാവില്ല എന്നുള്ളത്. അത് അടുത്തൊരു ലോകകപ്പ് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഒപ്പം മെസ്സി കണ്ണ് വെച്ചിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ആ ലോകകപ്പ് ചരിത്രത്തില് എന്നുള്ളതും, പിന്നെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടാനുള്ള ഒരു അവസരം എംബാപ്പിയൊത്ത് ഗോൾ നേടാൻ പറ്റി.

0: ഇല്ല പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ. ഗോള് ബോള് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെസ്സിയുടെ ആ ഒരു എന്താ പറയുക മാജിക് മെസ്സി മാജിക് നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ നമുക്കത് കുറച്ച് മിസ് ചെയ്തു ഈ അവസാന കളികളിൽ. ആഹാ മുഖത്ത് അടിച്ചടി ശരിക്ക് ആ അടിപാട് അവസാനം വരെ ഉണ്ടായിരുന്നുല്ലേ. ആ അതും കണ്ടു. അതാണ് ചാവേറുകളെ പോലെയാണ് സ്പെയിൻ പട പോരാടിയ ചാവേറുകളെ പോലെ അറിയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ നോക്കൂ വല കുലുക്കാൻ നോക്കി. യെസ് ഓക്കെ. അപ്പൊ കളി നല്ല സൂക്ഷ്മമായി തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ 2030 നമുക്ക് പ്രതീക്ഷ നമ്മള് വെക്കില്ലേ. ആരെന്നും എന്തെന്നും ആർക്കറിയാം അല്ലേ. അതല്ല അതല്ല ഒരു വർഷം നെക്സ്റ്റ് ഇയർ വേണമെന്നൊക്കെയാണ് എനിക്ക് ഒരു ഡിമാൻഡ് നമുക്ക്. അതെ അതെ ഇനിയിപ്പോ ഇത്രയും ഇത്രയും ഇതായി പോയില്ലേ.
1: ലോകകപ്പിന്റെ ഒരു
0: വീര്യം കൂട്ടുന്നത് പഴകും തോറും. അല്ലെങ്കിൽ നമുക്ക് യൂസ്ഡ് ആയി എന്നൊന്നുമില്ലേ. അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ അപ്പൊ 2030 വരെ ആവേശത്തോടെ കാത്തിരിക്കൂ. അപ്പൊ തൽക്കാലം ബൈ ബൈ. ഓക്കെ താങ്ക് യു പ്രഭിത. താങ്ക് യു.
2: യെസ്.
0: അപ്പൊ അതാ സങ്കടപ്പെട്ട ഒരു അർജന്റീന ആരാധിക വന്നു. പക്ഷേ ഈ കടുത്ത ആരാധകർ പോലും സ്പെയിനിന്റെ പോരാട്ടത്തെ വളരെ എന്താ പറയാ അവര് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തന്നെ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. ആ കളിയോടൊപ്പം തന്നെ നമ്മൾ അർജന്റീന കളിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒപ്പം നമ്മൾ കണ്ടൊരു സംഗതി ഒരു അരഗൻസ് നമ്മുടെ എന്താ പറയാ കളിക്കാര് കുറച്ചുപേര് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുവരെ അർജന്റീന എപ്പോഴും റഫറിങ് അനുകൂലമായി നിന്നു എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ കോട്ടം ഇന്നലെ മൈതാനത്ത് തീർത്തു കൊടുത്തു. ചറപ്പറ കാർഡുകൾ റഫറി വീശിയിട്ടുണ്ട്. അത് മഞ്ഞും ചുവപ്പും ഇനി വേറെ എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതുപോലും കൊടുത്തേനെ. അത് കളിക്ക് അകത്ത് മാത്രമല്ല കളിക്ക് പുറത്തും കാർഡ് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കളി കഴിഞ്ഞിട്ടും ഇനി കളി നടന്നു എന്നുള്ളത് പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം എൻസോ ഫെർണാണ്ടസ് അല്ലേ ചുവപ്പ് കാർഡ് രണ്ട് ഇത് മേടിച്ചു ചുവപ്പ് കാർഡ് പുറത്തായി. പക്ഷെ പുറത്ത് കടന്ന് ലിയാൻഡ്രോ പർദേസും കൂടി ഒരു കാർഡ് ചോദിച്ചു വാങ്ങി. അത് ഇംഗ്ലണ്ടായിട്ടുള്ള കളിയിലും ആ ഒരു അറഗന്റ് ഒരു ശരീരഭാഷ ഒരു വൈൽഡ് കളി കണ്ടിരുന്നു. അപ്പൊ ആരാധകർ അതൊക്കെ കുറെ നിരാശയിലായിട്ടുന്നുണ്ട്. കളിക്കുക മാത്രമല്ല കളിയുടെ സൗന്ദര്യം കൂടി അങ്ങനെ കളിക്കകത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ കളിക്കാരെന്നുള്ളത്.
1: അപ്പൊ പിന്നെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ട് വേണം കളി അല്ലെ.
0: ഓക്കെ ഇന്നലത്തെ കുറച്ച് കളി അവസാനിക്കണം. നമ്മള് എന്താ പറയാ നമ്മുടെ ഫുട്ബോൾ ബീച്ചിന് ഒരു അധ്യായം കൂടി നമുക്ക് ബാക്കിയുണ്ട് എങ്കിലും ഇന്നലെ കുറിച്ച് ഒരുപാട് റെക്കോർഡുകൾ നമുക്ക് ഉണ്ട് പറയാനുണ്ട് അല്ലെ. ഇന്നലെ നമ്മുടെ ടൂർണമെന്റ് പുരസ്കാരങ്ങൾ കുറച്ച് കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച യുവതാരം അല്ലെ.
1: യുവതാരത്തിനുള്ള പുരസ്കാരം സ്പെയിനിന്റെ
0: നേടിയിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലോവ് ഉനായ് സിമോൺ ഈ ഒരു ഫുട്ബോൾ ഫിഫ ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരൊറ്റ ഗോൾ കൺസീഡ് ചെയ്ത ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക്
1: ബെൽജിയത്തിനെതിരെയാണ്
0: ഗോൾ ഒരു കൺസീഡ്. പിന്നെ ഒന്ന് റോഡ്രിയാണ് ഗോൾഡൻ ബോൾ കരസ്ഥമാക്കിയത്. സ്പെയിന്റെ ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പേ 10 ഗോളാണ് ആകെ 22 മത്സരങ്ങളിൽ നിന്ന് ടോട്ടൽ 22 ഗോളും ഈ ഒരു ലോകകപ്പിൽ
1: 10 ഗോളും 4 അസിസ്റ്റും.
0: കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ കിട്ടാതിരിക്കുന്നത് എങ്ങനെ. മെസ്സി ഒപ്പ് എത്തേണ്ടതായിരുന്നു അല്ലേ. ഓക്കെ യെസ് അടുത്ത ആൾ ഇതാ കാത്തിരിക്കുന്നു സ്വാഗതം ചെയ്യാം.
1: ഹലോ
3: ഹലോ
1: ഹലോ
3: ഹലോ
0: നമസ്കാരം. നമസ്കാരം
1: സ്വാഗതം.
3: ആ നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
3: ഞാൻ പെരിന്തൽമണ്ണിലാണ്, മുരളീധരനാണ്.
0: മുരളീധരൻ പെരിന്തൽമണ്ണ എന്തു ചെയ്യുന്നു?
3: സ്വർണ്ണപ്പണി
0: ചെയ്യുന്നു. ഇന്ന് പണിക്ക് ഇറങ്ങിയിട്ടുണ്ടോ ഇതാണ് ചോദ്യം. കാരണം എല്ലാവരും എംബാപ്പയും എന്താ പറയാ റൊണാൾഡോയും മെസ്സിയും ഒക്കെ കളി കഴിഞ്ഞു കളം വിട്ടു നമ്മൾ ഇറങ്ങി തുടങ്ങിയോ.
3: ഇറങ്ങി.
0: അപ്പൊ എന്താണ് ബാക്കിയുള്ളത് പറയാനായി?
3: എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഇഷ്ട ടീം തന്നെയായിരുന്നു അർജന്റീന.
0: അപ്പൊ താടിക്ക് കൈ കൊടുത്താ കൈ മാറ്റിയിട്ടില്ല എന്നർത്ഥം. ആ ഷോക്ക് മാറിയോ?
3: പക്ഷെ അല്ല അങ്ങനെ നിരാശപ്പെടാനൊന്നായിട്ടില്ല. രണ്ടാം സ്ഥാനം ഉണ്ടല്ലോ.
0: അതാണ് അതാണ് അത് കേട്ടാ മതി അത് കേട്ടാ മതി. വാമോസ് അർജന്റീന.
3: വലിയ വലിയ താരങ്ങളും വലിയ ടീമുകളൊക്കെ നിലംപരിച്ചായ ഒരു ലോകകപ്പ് അല്ലേ.
0: ജർമ്മനി തൊട്ട് ആ ചൈത്രയാത്ര പുറത്തേക്ക് തുടങ്ങിയില്ലേ. അമ്മ ടീം ബ്രസീൽ പോർച്ചുഗൽ നോർവേ അല്ലേ പാദരസൂരിന് അങ്ങനെ കുറെ പേര് വരച്ചു.
3: അത് അങ്ങനെ ആലോചിക്കുമ്പോ നമ്മള് പരാജയം വലിയൊരു പരാജയം അല്ലെന്നുള്ളതാണ്.
0: യെസ് ഫൈനൽ വരെ എത്തി എന്നുള്ളത്.
3: ഒരു പരാജയം കൂടി ഉണ്ട്. ഇന്നലെ നന്നായിട്ട് കളിച്ചില്ല എന്നുള്ളൊരു
0: ആരാധകർക്ക്
3: വലിയൊരു
0: യെസ് അതെല്ലാം
1: എല്ലാവർക്കും തോന്നിയൊരു

0: കാര്യമാണ് അല്ലേ? കാരണം നോക്കൂ,
1: ഫുട്ബോൾ ആകുമ്പോ എല്ലാ ദിവസവും ഒരേ മാതിരി ആവില്ല.
0: അൺപ്രഡിക്റ്റബിൾ, യെസ്. നമുക്ക് പ്രവചനാതീതമാണ്, ഏത് പ്രവചന സിംഹങ്ങൾ പ്രവചിച്ചാലും കളിക്കളത്ത് പന്തുരുളുന്നത് പ്രവചനങ്ങൾക്ക് അതീതമായാണ് അല്ലേ? അത് ശരിക്കും, പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജന്റീന മറ്റു മത്സരങ്ങളിലൊക്കെ തന്നെ ഒരു തിരിച്ചുവരവ്, ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരുന്നു, ശരിയല്ലേ? നമ്മുടെ അർജന്റീന ആരാധകൻ, നമ്മുടെ കോള് കട്ടായിരിക്കുന്നു മുരളീധരൻ. എന്തായാലും അദ്ദേഹം അർജന്റീനയുടെ വിശേഷങ്ങളും പരാതികളുമായാണ് വന്നത് അല്ലേ? ഒരുപാട് പരാതികൾ ഇങ്ങനെ ബാക്കിയുണ്ട് ആരാധകർക്ക്. പറഞ്ഞ പോലെ ഈ പരാതികളും പരിഭവങ്ങളും ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. കാരണം ഇത്ര നാളും എന്താ, കുറേ ഇരട്ടപ്പേരൊക്കെ ഇട്ടിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എംബാപ്പേ, ലക്ഷ്മി അമ്മ, ലമാലിനൊക്കെ. അത്തരം ട്രോളുകളിലൂടെ ആക്രമിച്ച് ആക്രമിച്ചെത്തിയ അർജന്റീന കുറച്ച് ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങിയേ പറ്റൂ. പിന്നെ എന്തൊക്കെയാണ് കൂടുതൽ റെക്കോർഡ് വിവരങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു കൂടുതൽ? എംബാപ്പെ ഗോൾഡൻ ഇത് നേടിയില്ലേ, നമ്മുടെ എംബാപ്പെ ഗോൾഡൻ ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമായിട്ട് ലയണൽ മെസ്സി നിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ ഫൈനൽ മത്സരത്തിൽ, ഫൈനൽ അടക്കം 34 മത്സരങ്ങളിലാണ് മെസ്സി ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? പിന്നെ കുറേ ഒരുപാട് മറ്റ് സംഗതികളുള്ളത്, കിലിയൻ എംബാപ്പെ 10 ഗോൾ, നമ്മുടെ ആ ഒരു ഗോൾ സ്കോറേഴ്സിന്റെ പട്ടിക നോക്കുമ്പോൾ ലയണൽ മെസ്സി 8, ഒപ്പം ഈ ഒരൊറ്റ ലോകകപ്പിൽ നോർവേ, 28 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിലേക്ക് വന്ന നോർവേയിലെ എർലിംഗ് ഹാലണ്ട് ആരാധകരെ എന്താ പറയുക, ഒരുതരം അതിശയത്തിൽ ആഴ്ത്തിക്കൊണ്ട് 7 ഗോളുകൾ അടിച്ചിട്ടാണ് ആ ക്ലബിൽ ഇടം പിടിച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ ഗോൾ വഴങ്ങാതെ ഏറ്റവും സമയം കൂടുതൽ സമയം വലകാത്ത ഗോൾ കീപ്പർ എന്നുള്ള റെക്കോർഡ് സ്പെയിനിന്റെ ഉനായ് സിമോൺ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല, വളരെ നല്ല നല്ല റെക്കോർഡുകളും പുതിയതും. പിന്നെയുണ്ട് നമ്മുടെ കളി, ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പ് എന്ന ഒരു ചരിത്ര നേട്ടം ഇത്തവണത്തെ ടൂർണമെന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഫൈനൽ മുമ്പ് വരെ 301 ഗോളാണ് അല്ലെ, ഫൈനലോട് കൂടി അത് 302 ആയി മാറിയിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. ഖത്തർ ലോകകപ്പിൽ അത് 172 ഗോളാണ്
2: ഏകദേശം
0: 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഗോളിന്റെ, അത് വർഷക്കണക്കിലാണ് ഗോളിന്റെ എണ്ണം കൂടുന്നത്. അത് ആ ഗോൾ മഴയിൽ ഒരു വലിയ പങ്ക് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ബ്രൗൺസ് ലൂസേഴ്സ് ഫൈനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ.
2: 10 ഗോള്
0: ഇതുവരെ കാണാത്ത ഒരു ഗോൾ മഴയാണ് ഫ്രാൻസും നേടിയത് അല്ലേ. അവരിതൊക്കെ സെമിഫൈനലിൽ കളിക്കേണ്ട കളിയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രിയമുള്ളവരെ, അടുത്ത ഒരാൾ കൂടി നമ്മുടെ ഫുട്ബോൾ ബീച്ചിൽ കാത്തു നിൽക്കുന്നു, സ്വാഗതം ചെയ്യാം.
2: ഹലോ,
3: ഹലോ,
0: നമസ്കാരം.
3: നമസ്കാരം. ഫുട്ബോൾ ബീച്ച് ഇന്നത്തോട് കൂടി സമാപിച്ചതാണോ?
0: നാളെയും കൂടി ഉണ്ട് നമുക്ക്. പറഞ്ഞ പോലെ മഴ പെയ്ത് തീർന്നിട്ടും മരം പെയ്ത് ഇങ്ങനെ തീരുന്നില്ല. നാളെയും കൂടി ഉണ്ട് നമുക്ക് വിശേഷങ്ങൾ കുറച്ചുകൂടി ബാക്കി വെക്കാനൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ, ഇതാരാണ് വിളിക്കുന്നത്?
3: ഞാന് സുനീർ ബാബു, പിന്നെ പോത്തുകല്ല്.
0: പോത്തുകല്ല്, എന്താ ചെയ്യുന്നത്?
3: ഒരു പലചരക്കിന്റെ കട ഇങ്ങനെ നടത്തി കൊണ്ട് ഇങ്ങനെ ഇരിക്കുക.
0: കട കൂട്ടിട്ട് എത്ര ദിവസമായി? ഇല്ല, കട തുറന്നു തന്നിരിക്കും. നമ്മുടെ അർദ്ധരാത്രികളാണല്ലോ നമ്മുടെ സ്റ്റേഡിയം ആരവങ്ങൾ വരുന്നത് അല്ലേ.
3: പിന്നെ നമുക്ക് പകൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇവിടെ വരുവല്ലേ.
2: അതെ, പകൽ ഫുൾ ചർച്ചയാവും അല്ലേ, തലേ ദിവസത്തെ കളിയുടെ അവലോകനങ്ങളും.
0: എന്താണ് അവിടുത്തെ ഒരു ട്രെൻഡ്, എങ്ങനെയാണ് കടയിലിരുന്നുള്ള അവലോകനവും സുനിൽ ബാബുവിന്റെ കളി അവലോകനവും എങ്ങനെയാണ്?
3: എന്താ, എല്ലാവരും ഒരു ഫൈനല്, നല്ല ഒരു മത്സരം പ്രതീക്ഷിച്ച് ഇങ്ങനെ എല്ലാവരും ഇന്നലെ നിന്നതല്ലേ. നമ്മളെല്ലാവരും ഫൈനല് മെസ്സി ഒരു പ്രാവശ്യം കൂടി കൊണ്ടുപോകും എന്ന ഒരു
0: പ്രതീക്ഷ,
2: അമിത
0: പ്രതീക്ഷ.
3: സംശയം നമുക്ക് ഇന്നലെ തന്നെ, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു ഞാന്. അപ്പൊ ചെറിയൊരു പരാജയം ചിലപ്പോ സംഭവിച്ചുകൂടായി ഇല്ല എന്നൊക്കെ ഞാൻ ഇന്നലെ
0: പറഞ്ഞു. അതങ്ങോട്ടങ്ങോട്ട് ഭരിച്ചു നാട്ടുകാര് വെറുതെ വെക്കുന്ന ഒന്നുണ്ടോ ഇതൊക്കെ കേട്ടവര്? അങ്ങനെയായി പോയില്ലേ. സ്പാനിഷ് പടയുടെ കളിയെ കുറിച്ച് ഒന്നും പറയാനില്ല അല്ലേ?
3: ഒന്നും പറയാനില്ല. അതായത് നിലം തൊടാൻ പറ്റിയിട്ടില്ല,
0: നിലം തൊടാൻ പറ്റി, ഒരു ബോള് കയ്യിൽ വെക്കാൻ പറ്റിയില്ല, പൊസിഷൻ കൈവശം വെക്കാൻ പറ്റിയില്ല അല്ലേ. നല്ല പാസുകൾ കൊടുക്കാൻ പറ്റിയില്ല, അത് ഗോളാക്കി മെസ്സിയുടെ കയ്യിൽ കിട്ടി. എങ്ങനെയെങ്കിലും മെസ്സി മാജിക്കിലൂടെ ഒരു ഗോള് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അത് പറ്റിയില്ല.
3: ഇതുള്ളത് അവര് പിന്നെ ഗോള് അർജന്റീനക്കെതിരെ സ്പെയിന് അടിച്ച ഗോള് കൊറേ വൈകിപ്പോയി.
0: അപ്പോഴൊരു പോരാട്ടം, അത്

0: മാർട്ടിനസ് എല്ലാം തടുക്കണ്ടിരുന്നില്ല, ഒരെണ്ണം മേടിക്കെങ്കിലും ചെയ്തെങ്കിൽ അതും പോരാട്ടം.
1: അർജന്റീനക്ക് പക്ഷേ അപ്പോഴത്തേക്ക് അവര് പത്ത് പേരായി ചുരുങ്ങി ചെയ്തു, പിന്നെ ടൈമില്ലാതെ.
0: ആ പത്ത് പേരായി ചുരുങ്ങിയതൊക്കെ നമുക്ക് എന്താ പറയാ, അതൊന്നും ഒട്ടും അങ്ങനെയൊന്നും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ കളിക്കാര് കളിക്കേണ്ടതായിരുന്നു അല്ലേ, ആ രീതിയിലൊക്കെ. ആ ഫിസിക്കലായി അപകടം എന്നുള്ള ഫൈനൽ എന്നുള്ള തോന്നല് ഉണ്ടാവാതെ പോയി എന്നൊക്കെ ഉള്ളത്. ഒന്ന് മാത്രല്ല കളിച്ചെങ്കിലും സ്പാനിഷ് പടയിൽ നിന്ന് പറഞ്ഞ യമാലും കുക്കുറിയൊക്കെ നല്ല ഡിഫൻസാണ്, ഇടതും വലുതായിട്ട് നിന്നിട്ട് പൂട്ടിയത് അല്ലേ. ആ ഒരു കളി ചെറിയ പിള്ളേരെന്ന് തോന്നുന്ന രീതിയിലുള്ള കളിക്കാരാണ് അവരൊക്കെ അങ്ങനെ പൂട്ടിയത്. ആ അവരുടെ കാലം അത് അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോഴും പുതിയ കാലുകൾ വരും അല്ലേ, പുതിയ കൈകളൊക്കെ ശക്തിയോടുകൂടി ഗോൾ വല കാക്കും അല്ലേ. അങ്ങനെ തന്നെയാണ്. അപ്പൊ 2030 നമ്മൾ അർജന്റീനയുടെ കൂടെ കൂടുന്നുണ്ടോ?
1: നമ്മള്
0: നല്ല നല്ല കളിക്കൊപ്പം പോവാം. പിന്നെന്താ, നല്ല കളി കാണുന്നിടത്ത് കൂടെ നിൽക്കുക. കളിയുടെ സൗന്ദര്യം, കാൽപന്ത് കളിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് അല്ലേ ശരിയായ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വിളിച്ചതിലും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിലും സന്തോഷം. അപ്പൊ അടുത്ത ഫുട്ബോൾ ബീച്ചിലായിരിക്കും നമ്മൾ ഇനി കണ്ടുമുട്ടുക. ഓക്കെ, കാത്തിരിക്കുക. അപ്പൊ താങ്ക് യു, താങ്ക് യു,
1: താങ്ക്
0: യു, ബൈ ബൈ. ഓക്കെ, അപ്പൊ അർജന്റീന തോറ്റിട്ടും വീര്യം കെടാതെ അർജന്റീന ആരാധകരാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അവർക്ക് പരാതികളാണ് പറയാനുള്ളത്, മനസ്സിലാക്കണം അല്ലെ. അതെ അതെ, നമുക്ക് സ്പെയിൻ വിജയം നേടിയിട്ട് സ്പെയിന്റെ ഒരു സോങ് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. നമ്മള് സ്പെയിന്റെ ഒരു ഒരു ഫാൻ സോങ് കൊടുത്തില്ലെങ്കിൽ അതിലൊരു മോശമുണ്ട്. നമുക്കൊരു ഫാൻ സോങ് സ്പെയിന്റെ ഒന്ന് കൊടുക്കാം.
2: Thank you.

0: ഹലോ
1: ഹലോ
2: ഹലോ
0: ആ
1: റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കോ.
0: ഓഫാക്കില്ലെങ്കിൽ കുറച്ച് മാറിയാ മതി, ബാക്കി ആരെങ്കിലും കേൾക്കാനുണ്ടാവില്ലേ റേഡിയോ കേൾക്കാൻ വീട്ടില്? ആ ഷോപ്പിലാണ്. ആരാണിത് വിളിക്കുന്നതെന്ന് പറഞ്ഞോളൂ.
1: സമദ് തൃപ്പനച്ചി.
0: സമദേ, നമ്മുടെ ഇന്നത്തെ ടാഗ് ലൈൻ തന്നെ പറയുവാൻ എന്തുണ്ട് ബാക്കി എന്നാണ്, പറഞ്ഞോളൂ.
2: എന്താ പറയാ, നല്ല കളി കളിച്ചവര്.
0: നല്ല കളി, അത് ഏത് കളിയുടെ കൂടെയായിരുന്നു സമ്മതം എന്ന് കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്തോഷം
2: ഉണ്ടാവും.
0: ഇറ്റലിയായിരിക്കും, ഇറ്റലിയാണ്. തുടർച്ചയായി യോഗ്യതാ മത്സരങ്ങളിൽ പരാജയപ്പെട്ട് പുറത്തിരിക്കുകയാണ് ഇറ്റലി അല്ലേ. ഇറ്റലി 2006 കപ്പ് മേടിച്ചു പോയി. ഇറ്റലിയാണ് 4 കപ്പ് നേടിയ ചാമ്പ്യന്മാരാണ്. ലോകകപ്പില് യോഗ്യതാ മത്സരത്തില് കടന്നുകൂടിയില്ല അല്ലേ.
2: ഓക്കെ,
0: പിന്നെ ഏത് കുപ്പായാണ് അണിഞ്ഞത് ഇറ്റലിക്ക് ശേഷം? പറഞ്ഞോളൂ. സ്ഥിരമായിട്ട് എന്നാലും ഞങ്ങളൊക്കെ അങ്ങനൊക്കെ തന്നെ സ്ഥിരമായിട്ട് കുപ്പായങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
2: ഇവരോട് മറ്റേ എന്താ ആഫ്രിക്കൻ ടീമായിട്ടോ സെമിയില് ക്വാർട്ടർ ഫൈനലില് സ്പെയിനും
0: സ്പെയിനില് ഗ്രൂപ്പില് സ്പെയിനും കേബവർദി ഏറ്റുമുട്ടിയതാണോ?
1: കേബവർദല്ലേ,
2: ഓർമ്മ വരുന്നില്ലല്ലോ. മറ്റേ ബെൽജിയ

0: ബെൽജിയത്തിലാണ് ഗോൾ വഴങ്ങിയത്. സ്പെയിനായിട്ട് പിന്നെ ഏറ്റുമുട്ടിയ ഇതെന്ന് പറഞ്ഞത് കേപ് വെർദി ആയിരുന്നു. ഓക്കെ, അവർ ആഫ്രിക്കൻ ടീമിനോട് കൂറുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇത് പിന്നെ ഇപ്പൊ ഇപ്പൊ അവസാനം വന്ന ഈ ലോക ചാമ്പ്യന്മാരുടെ ഒന്നും ആദ്യം കൂട്ടുപിടിച്ചില്ലേ, ഫ്രാൻസും ഇംഗ്ലണ്ടും
1: ആരോട്
2: വിരോധം എന്ന് പറഞ്ഞ
0: സ്പെയിനോട് വിരോധം.
1: അതെ, ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു.
2: അതെന്താ കാര്യം?
1: 2010 ലോകകപ്പിന്റെ ഫൈനലിൽ ഇറ്റലിയെ തകർത്ത
2: ടീമാണ്.
0: 2010
2: നെതർലാൻഡ്സ് അല്ലേ?
0: നെതർലാൻഡ്സ് അല്ലായിരുന്നത് ഫൈനലിൽ ഉണ്ടായിരുന്നത്?
1: 2010 ലോകകപ്പ് ഫൈനലിൽ ഇറ്റലിയും
0: ആണല്ലേ. അത് 2010 സ്പെയിൻ വേഴ്സസ് നെതർലാൻഡ്സ് ആയിരുന്നു എന്നാണ് ഓർമ്മ നമ്മുടെ. ഒരു ഗോളിനാണ് അന്ന് ആന്ദ്രേ ഇനിയസ്റ്റ ഗോൾ നേടിയെന്നാണ് ഓർമ്മ. എന്തായാലും സ്പെയിനോടുള്ള വിരോധം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ആ യെസ്, സ്പെയിൻ അന്ന് 2010 ഫൈനലിൽ വന്നത് നമ്മുടെ നെതർലാൻഡ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ സ്പെയിനോടുള്ള വിരോധം അങ്ങനെ വെറുതെ ഇപ്രാവശ്യം ഇനി വിരോധങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി വേണമെങ്കിൽ കൂടെ പിടിച്ചോളൂ. ഇപ്പൊ രണ്ട് ലോകകപ്പ് നേടിയെന്നുള്ള ഇതായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇറ്റലി തിരിച്ചു വരും തീർച്ചയായിട്ടും, അങ്ങനെ തന്നെയാണ്. എന്താ പറയാ, കയറ്റ ആരോഹണ അവരോഹണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒക്കെ അത് എന്താ പറയാ സ്വാഭാവികം മാത്രമാണ് അല്ലേ.
1: 90 ലോകകപ്പില് ബാജിയോ ഫൈനലിൽ എത്തിച്ച ടീം അന്ന് മുതല് ഇറ്റലിയുടെ കൂടെ കൂടി.
0: ഓക്കെ, അപ്പൊ പരമ്പരാഗത ഇറ്റലി അതല്ലേ കളിക്കാരനാണ് അല്ലേ. ഓ ശരി,
1: ഫുട്ബോളിന്റെ ആരാധകനാണ്. ത്രിപ്പഞ്ചിയിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട്.
0: ആ പുറത്ത് പുറത്താണോ നിങ്ങള് കളിക്കാൻ പോയി? എങ്ങനെയാണ് കളി കാണുന്നത്? എങ്ങനെയാ പുറത്ത് വലിയ
1: ഇങ്ങനെയൊക്കെ കണ്ടത്? വീട്ടിൽ നിന്ന് മക്കളൊക്കെ പുറത്തു പോയി കാണും, അപ്പൊ വീട്ടിലെ ആളില്ലാത്ത
0: വീട്ടിൽ നിന്ന് കാണും. ഓക്കെ, എന്തായാലും കേരളത്തിലും എല്ലായിടത്തും ലോകം ഒക്കെ തെരുവുകളും വീടുകളും ഒക്കെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാനല്ലേ.
2: പത്രം എടുത്ത് നോക്കുമ്പോ
1: മൊറോക്കോ ടീമിനാണ് ഈ പ്രാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നത്.
0: മൊറോക്കോ ശക്തരായിട്ടുള്ള ആഫ്രിക്കൻ ടീം എന്നുള്ള രീതിയിൽ ശക്തരായിട്ടുള്ള ടീമായിരുന്നു ആഫ്രിക്കൻ ടീം. 10 ഇപ്രാവശ്യം വന്നതില് ടുനീഷ്യ മാത്രമാണ് ആദ്യ റൗണ്ടിൽ പോയിട്ടുള്ളത്. ബാക്കി 9 ടീമും ഐവറി കോസ്റ്റും അതൊക്കെ മൊറോക്കയൊക്കെ നല്ല മത്സരിച്ച് വീര്യം. അതെ അതെ, ആഫ്രിക്കൻ കരുത്ത് തെളിച്ച ടീമുകളാണ്. ഓക്കെ യെസ്, അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സും ഇനിയും ഇനിയും ലോകകപ്പിനൊപ്പവും നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോ കളിയുടെ ആരവങ്ങളിലൊക്കെ കൂട്ടിച്ചേരുക. സമതയെ അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഓ താങ്ക് യു, താങ്ക് യു. യെസ്.

0: ഫുട്ബോൾ ബീച്ചിന്റെ സമയം തീരാറായോ എന്നൊരു ചെറിയ സംശയം. പോണ്ട, നമുക്ക് പോണ്ടല്ലേ? കളി കഴിഞ്ഞാലും നമ്മൾക്ക് പോണ്ട, ഇവിടെ ഇരുന്നാലോ എന്നുള്ളതാണ്. സ്റ്റുഡിയോന്ന് ആരെങ്കിലും ഇറക്കി വിട്ടാൽ നമുക്ക് പോവാന്നുള്ളൂ. കാരണം കളിയുടെ ഒരു ആവേശം ഇപ്പോഴും ഇരിക്കുകയാണ് അല്ലേ. ഒരു തീർന്നു എന്ന് നമുക്ക് ഉത്സവം തീർന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറൊക്കെ തീർന്ന പോലെയുള്ള ഒരു ഫീലിംഗ്സ് ആണ് ഉള്ളത്. പക്ഷെ സമയം 10 മണി കഴിഞ്ഞ് 48:30 ബാക്കി കുറച്ച് വിശേഷങ്ങൾ പറയാല്ലേ. സമ്മാന സന്തോഷം കൂടി പറഞ്ഞിട്ട്
1: പറയാം. ഈ മൊത്തം സമ്മാനത്തുക 7,000 കോടിയാണ് ഇപ്രാവശ്യത്തെ ലോകകപ്പ്. 7,000 കോടി,
0: അതെ,
1: ഏതാണ്ട് 482 കോടി രൂപയാണ് ജേതാക്കൾക്ക്
0: ലഭിക്കുന്നത്.
1: എല്ലാ ടീമുകൾക്കും, പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും 15 കോടി രൂപ വീതം ഉറപ്പായും ലഭിക്കുന്ന സമ്മാനത്തുകയാണ്. പിന്നെ അതുകൂടാതെ ഇപ്രാവശ്യം ഒരു കാര്യമുണ്ട്, വിജയികൾക്ക് ഒരു മോതിരവും, പ്രത്യേകം പണി കഴിപ്പിച്ച ഒരു മോതിരം ഫിഫ വകയുണ്ട്.

ഈ മോതിരം ഉണ്ടാവട്ടെ അല്ലേ. ഓ യെസ്, അപ്പൊ 2030 ഇതൊക്കെ ഒരു ആവേശവും പ്രചോദനവും ഒക്കെ ആവട്ടെ. സമ്മാന സന്തോഷങ്ങൾ കഴിഞ്ഞോ? കഴിഞ്ഞ കുറെ വിശേഷങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇത്രയൊക്കെ കാശും 7,000 crore മൊത്തം സമ്മാനത്തുകയാണ് ഫിഫ ഈ ലോകകപ്പ് ഫുട്ബോളിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. സമ്മാനങ്ങൾ കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഒരുപോലെ സംതൃപ്തിയോടുകൂടി വേണം മടങ്ങാൻ എന്നാണ് ഫുട്ബോൾ പ്രേമികളായ എല്ലാവരുടെയും ആഗ്രഹം. 2030 ലോകകപ്പ് ഫൈനലിലേക്ക്

0: 2030 ലോകകപ്പ് ഫൈനലിലേക്ക് വേദിക്കായി കാത്തിരിക്കുന്നത് മൊറോക്കോയും സ്പെയിനും ഒക്കെയാണ്, പോർച്ചുഗലും അല്ലേ? ആഫ്രിക്കൻ യൂറോപ്പാണ് ഇപ്രാവശ്യം മൂന്ന് രാജ്യങ്ങളാണെങ്കിൽ കോണ്ടിനെന്റ് രണ്ട് കോണ്ടിനെന്റ് ആണ്, ആഫ്രിക്കനും യൂറോപ്യൻ ആണ് കാത്തിരിക്കുന്നത്. അത് തീരുമാനമായിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള അവര് ശ്രമിക്കുന്നുണ്ട് അല്ലേ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2030 വീണ്ടും കണ്ടുമുട്ടേണ്ടതുണ്ട്. പക്ഷേ അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം അല്ലേ. എന്നാൽ കക്കാടിന്റെ സഫലം ഈ യാത്രയാണ്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം സഫലം ഈ യാത്ര. പങ്കെടുത്ത 48 ടീമുകളും സഫലം ഈ യാത്ര എന്ന് തന്നെ മനസ്സിലുറപ്പിച്ച് തന്നെ പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു കവിത നമ്മൾ കുറച്ചും കൂടി ഒന്ന് പരിഷ്കരിക്കുകയാണ്. കാലം ഇനിയും ഉരുളും, പന്തുരുളും, ഓരോ മൈതാനത്തും പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉദിക്കും, ഗാലറിയിലും നമ്മൾ അവർക്ക് വേണ്ടി ആർപ്പു വിളിക്കും, സ്നേഹിക്കും, കലഹിക്കും, കണ്ണീർ പൊഴിക്കും, ആനന്ദ നൃത്തങ്ങൾ ചവിട്ടും. കളിയും കാര്യവും കഥകളുമായി ജീവിതം ഇനിയും ഇനിയും ഇങ്ങനെ ഉരുളട്ടെ അല്ലേ. അപ്പൊ കാലത്തിന്റെ ലോകത്തിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം മഞ്ചേരി FM എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് തരുന്നു. കലാശക്കൊട്ട് ചെറുതായിട്ടൊന്നും ഇവിടെ അവസാനിക്കുകയാണ്. ഉപചാരം ചൊല്ലി പിരിയാണ് ഇന്നത്തെ ഫുട്ബോൾ ബീച്ചിൽ നിന്ന് വിടവാങ്ങുന്നു. പക്ഷേ നാളെ കൂടി ഫുട്ബോൾ ബീച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തൽക്കാലം വിട പറയുന്നത് ഞാൻ ജയ,
1: ഞാൻ സബാ മെഹബൂബ്.
0: സ്റ്റുഡിയോ സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു MP കുമാർ.
1: സാങ്കേതിക സഹായം ഒരുക്കിയത് പി സൈതലവി, EM ഷജീർ എന്നിവർ.
0: എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ സ്നേഹാശംസകൾ. ഓക്കെ, ബൈ ബൈ.

യോസേ മൗരോ ദേവാസ് കോൺസുലസ് എഴുതിയ വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം 11 മണി മുതൽ 12 മണി വരെ ശബ്ദലേഖനം ചെയ്യുന്നു. ഇതിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാം, മഞ്ചേരി എഫ് എമ്മിലേക്ക് വിളിക്കാനുള്ള നമ്പർ പറഞ്ഞുതരാം. 04 83 29 50 300 അല്ലെങ്കിൽ 04 83 29 50 800. ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്തും അയക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്: 94 95 0 50 600. മറക്കാതെ 11 മണി തൊട്ട് വിളിച്ചു തുടങ്ങിക്കോളൂ. പ്രതികരണങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ നാളെ മുതൽ കേൾക്കാം.

0: 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മെട്രോ സ്റ്റേഷനുകളിലെ ഇന്റർചേഞ്ച് സൌകര്യങ്ങളും ഗേറ്റുകളും തുറന്നിട്ടുണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്ത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ഥ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് DMRC നേരത്തെ അറിയിച്ചിരുന്നു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡോഡോ മാർട്ടിനസ് അച്ചാവാസ്ക്വസ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഡോ എസ് ജയശങ്കറിനെയും പീയൂഷ് ഗോയലിനെയും സന്ദർശിക്കും. ഇന്ത്യയും പനാമയും പരസ്പര താൽപര്യങ്ങളും സൌഹാർദ്ദവും പങ്കിട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യാ സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സ്വർണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. ഗ്രാമിന് 13,150 രൂപ. ലിത്വാനിയയിലെ വിൽസീനിയിൽ 37ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണമെഡൽ നേടിയത്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7558852664.

0: വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
1: ഫോക്സ്വാഗൻ പോർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ പോർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: FM പ്രധാന വാർത്തകൾ.
5: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ട്രെയിൻ സമയം
4: അങ്ങാടിപ്പുറത്തെ സമയം 5:66, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരേണ്ടത്. വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, 11:00 എത്തിച്ചേരും. തിരൂരിലെ സമയം ഇനി പറയാം. 16:610, 10:59 എത്തിച്ചേരേണ്ട മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 11:06. 165:65 യശ്വന്ത്പൂർ മാംഗ്ലൂരു എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:08. 10:28 എത്തേണ്ട 163:45 ലോകമാന്യത്തില തിരുവനന്തപുരം നേത്രാവതി 50 മിനിറ്റ് ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു, 11:18 എത്തിച്ചേരും. 16:606 ഏറനാട് എക്സ്പ്രസ് 11:33, 161:60 മാംഗ്ലൂരു ചെന്നൈ 11:38, 163:23 കോയമ്പത്തൂർ മാംഗ്ലൂരു എക്സ്പ്രസ് 11:48 തിരൂരിൽ എത്തിച്ചേരും.
3: ട്രെയിൻ സമയം
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 9,653 വീടുകൾ സന്ദർശിച്ച് 2,259 കിണറുകൾ ക്ലോറിനേഷനും 386 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗണവാടികളും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി 12,343 ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എലിപ്പനി പ്രതിരോധത്തിനായുള്ള ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളിക 611 പേർക്ക് നൽകുകയും വയറിളക്ക രോഗ പ്രതിരോധത്തിനായി 203 ORS പായ്ക്കുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും 1796 നോട്ടീസുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഡെങ്കിപ്പനിയും വ്യാപകമാണ്. മഴയിൽ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെറ്റിപ്പെരുകുന്നത് തടയണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
2: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര ഫോൺ 7555-8852-664.
3: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. സുവർണഗീതികൾ. ആദ്യം മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം ആസ്വദിക്കാം. ബിജു നാരായണനും ഒപ്പം സുജാതയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: യോസെമൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ മുതൽ രാവിലെ 12 മണി വരെ ശബ്ദലേഖനം ചെയ്യുന്നു. ഇതിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04-83-29-50-300 അല്ലെങ്കിൽ 04-83-29-50-800. ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്തും അയക്കാം. 94-95-50-600 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇപ്പോൾ തന്നെ ഈ ശബ്ദലേഖനത്തിലേക്ക് വിളിച്ചോളൂ. 04-83-29-50-300.
1: Volkswagen Virtus nana varshikam aakarshikkukayanu.
2: Volkswagen Virtusinodoppam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum
1: Phoenix Volkswagen showroom sandarshikkum.
0: എസ് രമേശൻ നായർ എഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണമിട്ട ഗാനം, ചിത്രം.

0: യോസെ മൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ ശബ്ദലേഖനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 12 മണി വരെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0483 2950 300 അല്ലെങ്കിൽ 2950 800. വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്തും പ്രതികരണങ്ങൾ അയക്കാം. 94 95 0 50 600. നോവൽ വായനയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളുടെ ശബ്ദലേഖനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഞ്ചേരി എഫ് എമ്മിലേക്ക് വിളിക്കാം. 0483 2950 300 അല്ലെങ്കിൽ 2950 800.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: എസ് രമേശൻ നായർ, വിദ്യാസാഗർ, യേശുദാസ്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

0: എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ മഞ്ചേരി എഫ് എമ്മിൽ ഇപ്പോൾ ശബ്ദലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിളിക്കാം 0483 29 50 300 അല്ലെങ്കിൽ 29 50 800, കോഡ് 0483. നോവലിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ വാട്സാപ്പ് വഴി ടൈപ്പ് ചെയ്തും അയക്കാം. നമ്പർ 94 95 0 50 600. മറക്കാതെ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നാളെ മുതൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: മലപ്പുറം ജില്ലയിലെ സൈനിക വിശ്രമ കേന്ദ്രത്തിൽ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും മിതമായ നിരക്കിൽ AC ഡബിൾ റൂം, നോൺ AC ഡബിൾ റൂം, സിംഗിൾ റൂം, ഡോർമെട്രി എന്നീ മുറികൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0483 273 4932 അല്ലെങ്കിൽ 62 38 68 0715.
3: Volkswagen Virtus nala varshikam aakarshikkukayan.
4: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
3: Phoenix Volkswagen showroom sandarshikku.
0: Sneham enna padathinayi Yeshudas padiya gaanam, ganarachana Yusuf Ali Kecheri, sangeetham Perumbavoor.

0: നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ കോട്ടയ്ക്കൽ ചാപ്പനങ്ങാടി റോഡിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ ബൈപ്പാസ് റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ബൈപ്പാസ് റോഡ് വഴിയുള്ള വാഹനങ്ങൾ മറ്റ് അനുബന്ധ റോഡുകൾ ഉപയോഗിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു.
1: താടി പഠിക്കാൻ എത്രയാവും?
2: അത് തന്നെ നമ്മുടെ 60 രൂപ.
1: ഷേടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
2: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
1: രണ്ടാമത്തേതോ,
2: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
1: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
2: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
0: യേശുദാസിനൊപ്പം രാധിക തിലക് പാടിയ ഗാനം ചിത്രം സുമംഗലി ഭവ. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, നടേഷ് ശങ്കർ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരളയുടെ സഹകരണത്തോടെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ സിവിൽ സർവീസ് അക്കാദമിയിൽ പട്ടികജാതി വിഭാഗക്കാരായ ബിരുദധാരികൾക്ക് 1 വർഷത്തെ സൌജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. പ്രായപരിധി 18-37 മധ്യേ, ജാതി, വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 25 മുൻപ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പട്ടികജാതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി വിളിക്കാം 0495-23-70-379. കൈതപ്രം എഴുതി എം ജയചന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം ചിത്രം സത്യമേവ ജയതേ.

സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന OBC, OEC, OBCH, EBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ കുറവോ ആയ മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 60% കുറയാത്ത മാർക്ക് കരസ്ഥമാക്കിയവർക്ക് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ സ്കൂളിൽ സമർപ്പിക്കണം. സ്കൂൾ അധികൃതർ ഈ മാസം 31-നകം ഈ ഗ്രാൻഡ്സ് പോർട്ടലിൽ ഡാറ്റ എൻട്രി പൂർത്തിയാക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃകയും അപേക്ഷകർക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയ സർക്കുലർ www.organic.kerala.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0492-222-335. ഇമെയിൽ bcddpkd@gmail.com.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്പുറം എഴുതി കൈതപ്പുറം വിശ്വനാഥൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം കണ്ണകി.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: മനയൂരിലെ മാണിക്യം എന്ന പടത്തിൽ ചിത്ര പാടിയ ഗാനം കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണമിട്ടത്.

മേലെ വാര്യത്തെ മാലാഖ കുട്ടികൾ എന്ന പടത്തിനു വേണ്ടി സന്തോഷ് കേശവും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനമാണ് എനിക്ക് ഇപ്പോൾ കേട്ടത്. ഇനി സുവർണഗീതികളിലെ ഹംസഗാനം.

ഒ എൻ വി എഴുതി, വിദ്യാസാഗർ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഇലവൻകോട് ദേശം. സുവർണഗിരികൾ സമാപിക്കുന്നു. ഗാനങ്ങളുമായി ഇതുവരെ ഞാൻ എം പി കുമാർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജയ.
1: FM പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സമ്മേളനം ഉച്ചവരെ നിർത്തിവച്ചു. ഊർജ്ജ ആവശ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് നമസ്തേ പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ഇന്ന് ആരംഭിക്കും. മറ്റന്നാൾ വൈകിട്ട് 4 വരെയാണ് സമയപരിധി. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. കാസർകോട് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്തമാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ തടി കയറ്റിവന്ന ട്രാക്ടർ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. സൂര്യനെല്ലിയിലെ കണ്ണൻ ആണ് മരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവച്ചു. തൊടുപുഴ മങ്ങാട്ട് കവലയിലായിരുന്നു സംഭവം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 12217 തിരുവനന്തപുരം ചണ്ഡീഗഡ് സമ്പർക്കക്രാന്തി സൂപ്പർഫാസ്റ്റ് 12:43 1:06:05 മാംഗ്ലൂർ തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 12:49 1:06:59 ചെന്നൈ എഗ്മൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 1:08 1:06:07 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് 1:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 1:06:325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
6: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35
8: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: ഫോക്സ്വാഗൻ വേർട്ടിസ് 4th വാർഷികം ആഘോഷിക്കുകയാണ്.
11: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
10: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
12: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 4:47. ഇനി 12:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani. The news read by Shagun Chopra. The monsoon session of Parliament began today when the Lok Sabha

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊരിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
4: നേടാം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555852664.

0: നടത്തണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
5: ഇശലിലെ അടുത്ത ഗാനം കേൾക്കാം. പാടിയത് അഫ്സൽ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
3: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
6: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
8: എന്നും രാവിലെ 7 മണിക്ക്.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
10: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
9: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
12: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
11: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
13: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
7: പ്രായോജകർ,
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ,
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.

0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
2: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

കേൾക്കാം ജാലകം. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ധനസഹായ പദ്ധതിയായ വിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചു. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. താൽപര്യമുള്ളവർക്ക് അപേക്ഷകൾ അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ലഭ്യമാണ്.

സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്നുവരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. അവർക്ക് പ്രസ്തുത മാസം മുതലുള്ള പെൻഷൻ മാത്രമേ ലഭിക്കൂവെന്നും പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0491250358. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0491250358. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+, A1 ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം. 0491297133. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0491297133. ജാലകം സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫും. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 45 സെക്കൻഡും. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ.

0: പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: ഭാരത് കാ ജണ്ട ഗാഡ് ദിയാ ഹൈ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വമേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരെ ദേശ് കേ യുവാഓ കി ക്ഷമത ഔർ ഉൻകി ആകാംക്ഷ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡ സന്ദേശ് ദേശ് കേ ലിയേ കോയി ഔർ പ്രേരണ നഹി ദേ സക്താ ഹൈ.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സിഎജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News

0: @news_tvmx ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 ഒരു മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൌകര്യം ലഭ്യമാകും. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ നടക്കുക.
1: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് ചട്ടങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് സ്പെയിൻ 2 കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യൻമാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3 ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബെതേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദ സീരീസ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 604 ഇടിഞ്ഞ് 77,551 നിഫ്റ്റി 152 താഴ്ന്ന് 24,179 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 1,05,200 രൂപയും ഗ്രാമിന് 13,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ

0: ഈ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു ഫോർമുല 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധ കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്. അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവ് എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് BFAST, B for balance, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E for eyes, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F for face, അതായത് പെട്ടെന്ന് മുഖം കോണി പോവുക. A for arms, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക.

0: ആൻഡ് എസ് ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ ടി ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവി രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ: 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്സ്. അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട് ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര ഇവയൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? 1, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: കനത്ത 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൽഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൽഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
1: ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ മേ ഭി സൂചിത കർണാ ഹൈ. ഉനോനെ ആധുനിക ഖത്തർ കി നീവ് രഖി ഔർ ഉസേ വികാസ് ഔർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുചായാ. ഉനോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭി മഹത്വപൂർണ ഭൂമിക നിഭായി.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു

0: നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് യുഎസ് ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് യുഎസ് കോൺഗ്രസിനോടും യുഎസ് സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൌണ്ടേഷൻ ഫോർ ഇന്ത്യ ആന്റ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
1: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് യുഎസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവയ്ക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ യുഎസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് യുഎസിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സിഎജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 28 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എൻ്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കൺസൾട്ട്.

0: ആൻഡ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ നമ്മുടെ 60 രൂപ.
2: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
1: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
2: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
1: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

മലയാളത്തിലെ പ്രശസ്തരായ യുവ പിന്നണി ഗായകരിൽ ഒരാളാണ് സൂരജ് സന്തോഷ്. ഗായകൻ മാത്രമല്ല ഗാനരചയിതാവും സംഗീത സംവിധായകനും കൂടിയാണ് ഇദ്ദേഹം. ഇന്നത്തെ ഗാനാമൃതത്തിൽ സൂരജ് സന്തോഷ് പാടിയ ചില ഗാനങ്ങൾ കേൾക്കാം.

ആദ്യഗാനം സർവം മായ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന മനു മഞ്ജിത്ത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഗപ്പി എന്ന ചിത്രത്തിനു വേണ്ടി സൂര്യ സന്തോഷ് പാടിയ ഗാനമാണ് ഇനി. ഗാനശില്പികൾ വിനായക ശശികുമാർ, വിഷ്ണു വിജയ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: വാഴ എന്ന ചിത്രത്തിലെ ഗാനം ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം പാർവതീഷ് പ്രദീപ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സമയം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റും 15 സെക്കൻഡുമായിട്ടുണ്ട്. ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ സൂരജ് സന്തോഷ് പാടിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം തട്ടാശ്ശേരി കൂട്ടം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന സഖി എൽസ, സംഗീതം രാം ശരത്.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സന്തോഷ് വർമ്മയുടെ വരികൾ ബിജിബാലിന്റെ ഈണം. ചിത്രം രാമന്റെ ഏദൻ തോട്ടം.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: സാറാസ് എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ മനു മഞ്ജിത്, ഷാൻ റഹ്മാൻ.

സമയം ഒരു മണി കഴിഞ്ഞ് 33:20 സൂരജ് സന്തോഷ് പാടിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനാമൃതം തുടരുന്നു. ഇനി കേൾക്കാം LLB എന്ന ചിത്രത്തിലെ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജുബാലിന്റെ സംഗീതം.

0: വെളിയട വിളക്കിൻ ഒളി കാണവേ,
1: ഒരു മനസ്സായി നാം പുതുമ കൊണ്ടാടുവാൻ തുടി

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചിത്രം ലോക്പാൽ, റഫീഖ് അഹമ്മദിന്റെ വരികൾ, രതീഷ് വേഗയുടെ ഈണം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

സമയം 1 മണി കഴിഞ്ഞ് 41:28. ആകാശവാണി മഞ്ചേരി FM-ൽ നിന്ന് ഗാനാമൃതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ജോപോളിന്റെ രചനയിൽ കൈലാസ് ഈണം നൽകി സൂരജ് സന്തോഷ് പാടിയ ഗാനം, ചിത്രം ജാനകി ജാനേ.

0: ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും കൂടിയായ സൂരജ് സന്തോഷ് പാണ്ഡ്യ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ കേട്ടത്. ഗാനാമൃതം സമാപിച്ചു. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 39 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര ഗവൺമെന്റ് ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്ക് യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSEയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്തു. വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി AP അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയിൽ

0: 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക അടുത്ത മാസം 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാൻ അവസരമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.
1: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219 16324 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 234 16650 കന്യാകുമാരി മാംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് 255 2269 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 259 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.

ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജിജിൻ അതിയന്നൂർ, അനീഷ് നായർ, ജയദേവ് കോട്ടയം, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നോ?
1: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെട്ടു.

0: ഉൾപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
1: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
0: പോഡ്കാസ്റ്റുകളോ?
1: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
0: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
1: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
0: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. രണ്ടു വർഷത്തിനു ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
1: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: ചിദംബരം, അന്യയുടെ ചോദ്യം തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. ഹൗ ആർ ദീസ് ടു ഇവന്റ്സ് ആർ റിലേറ്റഡ്?
1: That's what I need to find, Lekha.
0: ഇവർ പറഞ്ഞത് കള്ളൊന്നുമില്ലല്ലോ അല്ലേ?
1: ഉണ്ടെന്ന് തോന്നുന്നില്ല. 2 വർഷം നീണ്ട ലിവിംഗ് ടുഗദറിൽ വിള്ളലുകളും ഉണ്ടായതായി കാണുന്നില്ല. ഡേവിഡിന്റെ മരണത്തിൽ മാത്രമാണ് കേട്ടിടത്തോളം അല്പം ദുരൂഹത.
0: എനിക്കും തോന്നി, സന്തോഷകരമായി ജീവിച്ചു പോകുമ്പോ എന്തിന് പെട്ടെന്ന് അയാൾ മരണത്തെ പുൽകണം?
1: ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് ഈസ് ഡെത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷേ ഫിലോസഫിക്കലെന്നോ പോയറ്റിക്കെന്നോ മാത്രമേ പറയാൻ പറ്റൂ. പ്രാക്ടിക്കലി അതിന് നിലനിൽപ്പില്ല. എന്റർടൈൻമെന്റ് വേൾഡ്, RJ എന്ന രീതിയിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വേറൊരു സാധ്യതയുണ്ട്.
0: എന്താണത്?
1: ഡ്രഗ്സ്.
0: അതിനു പക്ഷേ
1: അറിയില്ല. ഡേവിഡ് ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് അധികമായി കുത്തിവെച്ചിട്ടാണ് എന്നതാണ് സംശയത്തിന് കാരണം. ആ ഒരു പോസിബിലിറ്റിയുടെ പിന്നാലെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതുന്നു. ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തും മുമ്പ് ഒരു അവസാന ശ്രമം.

0: ഹലോ ചിദംബരം, വരൂ വരൂ.
1: താങ്ക്സ് അന്ന. ചിത്ര ഇല്ലേ?
0: ഉണ്ട്. ചിദംബരം വരൂന്ന് അറിയിച്ചതിനാൽ ചിത്ര കാത്തിരിക്കുക.
1: ആ ദേ ചിത്ര വന്നല്ലോ.
2: ആ ഹായ്.
1: ഹായ് ചിത്ര. നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
2: എന്താ ചിദംബരം?
1: ചിത്ര ഒരു കംപ്ലൈന്റ് എഴുതി ഇവിടുത്തെ പോലീസിൽ ഏൽപ്പിക്കണം, ഒരു പുനരന്വേഷണത്തിന്.
2: പക്ഷേ ഞാനെങ്ങനെ? അതുമല്ല, മേഘയുമായി എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ.
1: നോ, മേഘയുടെ മിസ്സിംഗ് അല്ല, ഡേവിഡിന്റെ മരണത്തെപ്പറ്റി. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കംപ്ലൈന്റിൽ ഉന്നയിക്കേണ്ടത്.
2: കൊലപാതകമോ? ആര് ചെയ്തു? എന്തിന്?
1: നോക്കൂ ചിത്ര, ഇമോഷനിലാകാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മേഘയുടെ തിരോധാനത്തെപ്പറ്റി തിരക്കാൻ ചിത്ര കൃഷ്ണകുമാറിനോട് പറഞ്ഞതനുസരിച്ച് കർണാടക ക്രൈംബ്രാഞ്ചിലെ ഒരു മഞ്ജുനാഥ ഷെട്ടി ചന്ദ്രുവിനെയും അയാളുടെ പേരൻസിനെയും വിസിറ്റ് ചെയ്തിരുന്നു.
2: ചിദംബരത്തിന് അതെങ്ങനെ
1: അറിയാമെന്നല്ലേ? തൽക്കാലം അറിഞ്ഞെന്ന് കരുതു. ഞാൻ മഞ്ജുനാഥ ഷെട്ടിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ഡേവിഡ് ജോലി ചെയ്തിരുന്ന 99.9 ജോളി FM-ന്റെ MD-യെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു.
2: ശശാങ്ക ഭയങ്കർ?
1: അതെ, ശശാങ്കിനെ തന്നെ. ഡേവിഡ് വഴി ചിത്രയ്ക്കും അറിവുണ്ടാവും അയാളെപ്പറ്റി. ശശാങ്കിനോടും അന്ന് ഡേവിഡിനോടൊപ്പം ജോലി ചെയ്തിരുന്ന FM സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളെയും ഞാൻ കണ്ട് സംസാരിച്ചു.
2: എന്നിട്ട്?
1: അവർക്കാർക്കും ഡേവിഡിനെ പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല. പ്രത്യേകിച്ച് എന്റെ അന്വേഷണം ഡേവിഡ് ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നായിരുന്നു.

0: നോ, ഡേവിഡിന് അങ്ങനെ ഒരു ദുശീലം ഇല്ല.
1: എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. ഡേവിഡിന്റെ മരണകാരണമായ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് ഉള്ളിലെത്തിയതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്.
0: എന്ന് പറയുമ്പോ?
1: ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ശരീരത്തിലേക്ക് ലഹരി നൽകുന്നതിന് ആവശ്യമായതിലും അധികം മയക്കുമരുന്ന് എത്താൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തുടർച്ചയായ ഉപയോഗം, ലഹരിക്ക് അടിമപ്പെട്ട് അബദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന കൺസംപ്ഷൻ, അങ്ങനെയൊക്കെ വരാം.
2: പക്ഷേ ഡേവിഡ് അഡിക്റ്റ് അല്ല, യൂസറും അല്ല. അപ്പോ?
1: അതെ, സൂയിസൈഡിന്റെ പോസിബിലിറ്റീസ് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയത് മറ്റൊരാളുടെ ശ്രമം മൂലമാകാനാണ് ചാൻസ്.
0: ആർക്കാണ് ഡേവിഡിനെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്?
1: അതറിയാൻ വേണ്ടിയാണ് ചിത്രയോട് ഞാൻ കംപ്ലയിന്റ് റെയ്സ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പിൻബലം വേണം.

ഹലോ, അതെ, ചിദംബരമാണ്. ഉണ്ട് ഉണ്ട്, ഞാൻ സ്പോട്ടിൽ തന്നെ ഉണ്ട്. നോ, ഞാൻ മിസ്സാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളകത്ത് തന്നെയാണുള്ളത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. മഞ്ജുനാഥ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ലൈവ് ലൊക്കേഷൻ താങ്കളുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, അത് ഫോളോ ചെയ്ത് വരൂ. അതുമല്ല, ഈ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്ത് തന്നെ ഒരു ബോർഡും കാണാം. അതെ അതെ, ധനപതിയുടെ സ്റ്റുഡിയോ.

0: ഹലോ ധനപതി.
1: ഹാ ഹലോ ചിദംബരം സർ. എന്താ പുതിയതായി വല്ല വോയിസ് ഓവറും എടുക്കണോ?
0: പുതുതായി എടുക്കാനല്ല, ഒരു പഴയ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിക്കാനാണ്.
1: പഴയ വോയിസ് ക്ലിപ്പോ? മനസ്സിലായില്ല.
0: വിശദമാക്കാം. ഇതെന്റെ സുഹൃത്ത് മഞ്ജുനാഥ് ഷെട്ടി, ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പഴയ വോയിസ് ക്ലിപ്പുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം.
1: ഓ അതിനെന്താ ചെയ്യാലോ. എവിടെ തരും അത്?
2: ഇതാ ഈ പെൻഡ്രൈവിലുണ്ട്, ആദ്യത്തെ ഫയലാണ്.
3: ഓക്കെ.
1: പെൻഡ്രൈവിൽ വൈറസൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ഞാൻ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫയൽ ആദ്യം കേട്ട് നോക്കാം.
2: ഓക്കെ ഓക്കെ.
4: ഒരു യാത്രാമൊഴി. ചങ്ങാതിമാരെ, ഞാൻ ഡേവിഡ് ആരോഗ്യസ്വാമി. ഇതെന്റെ അവസാന റെക്കോർഡിംഗ് ആണ്. നിങ്ങളിത് കേൾക്കുന്ന സമയം ഈ സുന്ദരഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം ശരിയായ ഒരു ഉത്തരം.
2: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
0: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
1: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
2: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
1: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു, പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
0: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 17-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ആടുജീവിതം എന്ന ചിത്രത്തിനുവേണ്ടി ജിതിൻ രാജും സംഘവും പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ ഈണം.

0: ഫോക്സ് വാഗൺ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം, ചിത്രം AR. മനു മഞ്ജിത്തിന്റെ വരികൾ, ദിബു നൈനാൻ തോമസിന്റെ സംഗീതം.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: അരവിന്ദ് വേണുഗോപാൽ പാടിയ ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് അശ്വിൻ ആര്യൻ. ചിത്രം കഥ ഇന്നുവരെ.

എസ് മൃദുലാദേവി രചന നിർവഹിച്ച് മാത്യൂസ് പുളിക്കൻ ഈണം നൽകി. ഹരിത ബാലകൃഷ്ണനും സുലേഖ കാപ്പാടനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ.

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഗോപാലകൃഷ്ണൻ. തുടർന്ന് രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. നെല്ലിലെ ബാക്ടീരിയൽ രോഗങ്ങളും പരിഹാരമാർഗങ്ങളും. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തിനുള്ള ചികിത്സാരീതിയായ പൾപെക്ടമിയെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ചുമരം നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയിരാരോഗ്യം. വാർദ്ധക്യകാല ആരോഗ്യ സംരക്ഷണം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു പാട്ട് പാടാമോ എന്ന കവിതയിൽ നിന്നു ഭാഗം. ആലാപനം സദാനന്ദൻ KT. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഹരിതം. പൊതുജനങ്ങൾക്ക് ഏതു രീതിയിലാണ് CWRDM ഉപയോഗപ്രദമാകുന്നത്? കോഴിക്കോട് ജില്ലാ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആന്റ് അഡോൾസെൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനയ്കുമാർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജൻസ് പെന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. പത്ത് പതിനഞ്ചിന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 യുക്മഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം ഒരു

അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയയല്ലേ? അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
10: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
9: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
4: നേടാം.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
7: എന്നും രാവിലെ 7 മണിക്ക്.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: സമയം 2 മണി കഴിഞ്ഞ് 55 മിനിറ്റും 48 സെക്കൻഡും.
9: FM പ്രധാന വാർത്തകൾ.
8: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. PSC യുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക August 19 പുറത്തിറക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളത്തും തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത.
9: FM പ്രധാന വാർത്തകൾ.
10: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
11: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
10: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: സ്റ്റേഡിയം എഫക്ട്.

0: വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ട്രെയിൻ സമയം.
7: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 19577, തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 3:49, 1:06, 3:46 തിരുവനന്തപുരം ലോക്മാൻ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1:06, 1:01 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
9: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
14: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: സമയം 3 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇനി കേൾക്കാം
15: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
16: എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരനാണ്. പ്രണയവും മഴയും ഒരുപോലെ പെയ്യുന്ന അവരുടെ ഇഷ്ടഗാനങ്ങളിലേക്ക്.
17: നമസ്കാരം. ഇന്നത്തെ എന്റെ ഗാനത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ശ്രീലക്ഷ്മി ഗംഗാധരൻ, അങ്ങാടിപ്പുറം, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോ നല്ല മഴക്കാലമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊട എടുത്തിട്ടില്ലേ എന്നുള്ളൊരു ഉറപ്പുവരുത്തൽ എല്ലാവരും നടത്തുന്ന സമയം. കോളേജിലേക്കോ ജോലി സ്ഥലത്തേക്കോ ഉള്ള യാത്രക്കിടയിൽ പെട്ടെന്ന് മഴ പെയ്യും. വൈകുന്നേരം വീട്ടിലെത്തിയാൽ മഴയൊക്കെ കണ്ടുകൊണ്ട് റേഡിയോയും കേട്ട് നല്ലൊരു ചൂട് ചായ, പരിപ്പുവടയോ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ഉഷാറായി ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ശരിക്കും മഴക്കാലത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. എനിക്ക് മഴ നല്ല ഇഷ്ടമാണ്. മഴ പെയ്യുമ്പോൾ മനസ്സ് പലപ്പോഴും ഒന്ന് ശാന്തമാകും. ചിലപ്പോൾ പഴയ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നും. പക്ഷേ എല്ലാവർക്കും മഴ ഒരേപോലെയല്ല. ചിലർക്ക് മഴ സന്തോഷമാണ്, ചിലർക്ക് ഓർമ്മയാണ്, മറ്റു ചിലർക്ക് വേദനയാണ്, നഷ്ടമാണ്. പക്ഷേ പ്രണയിക്കുന്നവർക്ക് മഴ എന്നും മധുരമുള്ള ഓർമ്മയാണ്. മഴ പെയ്യുമ്പോൾ മനസ്സ് ആ ഒരാളിലേക്ക് ഓടി ചെല്ലും. ആ മുഖം, ആ ഒരു പുഞ്ചിരി, ആ ഒരു വഴിയാത്ര, പറയാതെ പോയ ചില വാക്കുകൾ എല്ലാം മനസ്സിന്റെ അകത്തളങ്ങളിൽ നിറയും. മലയാള സിനിമകളിൽ മഴയും പ്രണയവും കൈകോർക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. മഴയെ പശ്ചാത്തലമാക്കി പ്രണയം പറഞ്ഞ ഗാനങ്ങൾ, നഷ്ടപ്രണയം കുറിച്ച ഗാനങ്ങൾ, അങ്ങനെയുള്ള ചില മനോഹര ഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ എന്റെ ഗാനം.

0: ചില പ്രണയങ്ങൾ മഴ പോലെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് അവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. വന്നു കഴിഞ്ഞാൽ മനസ്സ് മുഴുവൻ നനയ്ക്കും. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന വരികൾ പോലെ, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ചില സ്നേഹങ്ങൾക്കും ചില ഓർമ്മകൾക്കും ഒരു മഴ മതിയാകും വീണ്ടും മനസ്സിൽ ജീവിക്കാൻ. ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് കടന്നു വരുന്ന മനോഹര നിമിഷങ്ങളെ, ഒരു നെടുവീർപ്പോടെ അയവിറക്കിയ നിമിഷങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനോഹര പ്രണയത്തിന്റെ നോവാണ് ഈ ഗാനം.
1: മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലത്

0: പവിഴമഴയെ നീ പെയ്യുമോ? ഈ ഒരു വരി മതി ഒരു മുഴുവൻ പ്രണയത്തിന്റെയും ഭാവം മനസ്സിലേക്ക് വരാൻ, ഒരു അടിപൊളി കോളേജ് കാലഘട്ടം മനസ്സിലേക്ക് വരാൻ. പ്രണയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കോളേജിൽ ഒരുപാട് മനോഹര പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഞാനടക്കമുള്ള പലരും. അതും ഒരു രസമാണ്. നിനച്ചിരിക്കാത്ത നേരത്തുള്ള ചിലരുടെ കടന്നുവരവ് ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ സമ്മാനിക്കും.
1: ദൂരെ ഒരു മഴവില്ലിന്നേഴാം പോൽ
0: മഴ പെയ്യുന്ന വഴികൾ കൂടുതൽ മനോഹരമാകും. കാറ്റിന് കൂടുതൽ തണുപ്പ് തോന്നും. മൗനത്തിനും ഒരു സംഗീതമുണ്ടാകും. പവിഴമഴയെ നീ പെയ്യുമോ എന്ന വരികൾ പോലെ ആ ഒരാളുടെ സ്നേഹം ഒരു മഴയായി നമ്മളെ മുഴുവൻ നനയ്ക്കും.

ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്ന വരി കേൾക്കുമ്പോൾ തന്നെ ഒരു നാണം നിറഞ്ഞ പ്രണയം മനസ്സിലേക്ക് വരും. മഴയും നിലാവും പ്രണയവും ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നാൽ അതൊരു കവിതയായി മാറും. പ്രണയമില്ലാത്തവരിൽ പോലും പ്രണയാനുഭവം ജനിപ്പിക്കുന്നതാണ് നല്ല നിലാവ്. നല്ല നിലാവുള്ള രാത്രിയിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നതേ അറിയില്ല. പ്രണയമില്ലാത്തവർക്ക് പോലും പ്രണയമുണ്ടെന്നൊരു തോന്നലാണ് ആ സമയത്തുണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു പ്രണയത്തിന്റെ ഭംഗിയാണ് നമ്മൾ തമ്മിൽ എന്ന സിനിമയിലെ ജൂണിലെ നിലാമഴയിൽ എന്ന ഗാനത്തിൽ വരച്ചിരുന്നത്.

ചില പ്രണയങ്ങൾ വളരെ സിമ്പിളായിരിക്കും. ഇടയ്ക്ക് മാത്രമുള്ള കണ്ടുമുട്ടലുകൾ, കളിചിരികൾ, കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ, ആ ലാളിത്യമാണ് പലപ്പോഴും അവരുടെ പ്രണയങ്ങളെ വ്യത്യസ്തമാക്കുന്നതും കൂടുതൽ മനോഹരമാക്കുന്നതും. ഞാനും അങ്ങനെയുള്ള ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളത്, പക്ഷേ നല്ല രസമായിരിക്കും. വെട്ടം സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ വഴി എന്ന ഗാനത്തിലെ ഇടരാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ എന്ന വരിയും പരസ്പരം പങ്കുവെക്കപ്പെടുന്ന സ്നേഹത്തിന്റെ മനോഹാരിതയാണ് കുറിക്കുന്നത്.

പ്രണയിക്കുമ്പോൾ ചിലപ്പോൾ ലോകം മുഴുവൻ നമുക്കായി മാറിയതുപോലെ തോന്നും. നമുക്കായി പുതിയ പാട്ടുകൾ വരികയും മുൻപ് കേട്ടിരുന്ന പല പാട്ടുകൾക്കും പുതിയ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നും. കാറ്റിന് പോലും ഒരു സംഗീതമുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ പിന്നണിയിൽ ആരോ നമുക്കായി പാട്ടുപാടുന്നത് പോലെയും തോന്നും. എൻ്റെ ഒരു സുഹൃത്തൻ ഒരിക്കൽ എന്നോട് ഇതേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അവളെ സ്നേഹിക്കുന്ന വ്യക്തിയെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് കേൾക്കുന്ന സമയത്ത് ആളടുത്തുള്ളതുപോലെ തോന്നും. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ ആരോ വരികളാക്കിയതുപോലെ തോന്നും. പ്രണയം അങ്ങനെയാണ്. നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിനും ഒരു പുതിയ ഭംഗി നൽകും. മഴയ്ക്കും നിലാവിനും കാറ്റിനും പാട്ടുകൾക്കും. മഴയെ തൂമഴയെ എന്ന ഗാനം അങ്ങനെ മനസ്സിൽ വിടരുന്ന ഒരു മനോഹര പ്രണയാനുഭവമാണ്. ഇനി കേൾക്കാം പട്ടം പോലെ എന്ന സിനിമയിലെ എം ജയചന്ദ്രൻ സംഗീതം നിർവഹിച്ച് ഹരിചരൺ, മൃദുല വാര്യർ എന്നിവർ ആലപിച്ച മഴയെ

എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് പ്രണയമെന്നത്. ഒരാളെ കാണാൻ കാത്തിരിക്കുന്നത്, അവരുടെ ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാവുന്നത്, അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടേത് കൂടെ ആവുന്നത്, അതെല്ലാം പ്രണയമാണ്. ചിലപ്പോൾ ഒരു പ്രത്യേക കാരണമില്ലാതെ തന്നെ ആ ഒരാളോട് സംസാരിക്കാൻ തോന്നും. അവരെ ഓർത്തുകൊണ്ടേയിരിക്കും. അവരെ കാണുമ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നും. പ്രണയം അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ മനസ്സിൽ പതിയെ വളരുന്ന ഒന്നാണ്. മഴനീർത്തുള്ളികൾ പനിനീർ മുത്തുകൾ എന്ന ഗാനം അങ്ങനെ മനസ്സിൽ പതിയെ നിറയുന്ന ഒരു മനോഹര പ്രണയത്തിന്റെ അനുഭവമാണ്. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം.

സ്നേഹിക്കുന്ന ഒരാൾ വേണം, എന്റെ ആത്മാവിന്റെ ഏകാന്തത മനസ്സിലാക്കുന്ന ഒരാൾ എന്ന മാധവിക്കുട്ടിയുടെ വാക്കുകൾ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായൊരു വശമാണ് പറയുന്നത്. പ്രണയം എന്നത് മൗനത്തെ പോലും മനസ്സിലാക്കുന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരലാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചില സമയത്ത് ഒന്നും നമ്മളോട് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ പലരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നീറുകയായിരിക്കും. പലപ്പോഴും ആ നീറ്റലിന് സാന്ത്വനമാവാൻ സാധിക്കുന്നത് അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും. അവരാണ് നമ്മുടെ ജീവിതത്തിലെ കുളിർമഴയായി തീരുന്നത്, തെന്നലായി മാറുന്നത്. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ എന്ന വരികൾ പോലെ മനോഹരമാണ് ആ ഒരു കരുതൽ. ഞാൻ പല പ്രണയങ്ങളിലും അവരെ പരസ്പരം കരുതുന്നത്, തണലായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്തിന് അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി ആ ഒരു അമ്മയുടെ കരുതലും സ്നേഹവും സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അങ്ങനെ മനസ്സിന്റെ ഏകാന്തതയെ പോലും സ്നേഹത്തോടെ തൊടുന്ന ഒരു മനോഹര ഗാനമാണ്

പ്രണയം എന്നത് ഇന്നിൽ മാത്രം ജീവിക്കുന്നതല്ല, നാളുകളിലേക്കുള്ള സ്വപ്നം കാണൽ കൂടിയാണ്. ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അവരോടൊപ്പമുള്ള ഭാവി ജീവിതം നമ്മൾ മനസ്സിൽ വരയ്ക്കാൻ തുടങ്ങും. ഒരുമിച്ച് നടക്കുന്ന വഴികള്, ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങള്, ഒരുമിച്ച് ജീവിക്കാനുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങള്, അതെല്ലാം പ്രണയത്തിന്റെ ഭാഗമാണ്. മഴനില കുളിരുമായി എന്ന ഗാനത്തിൽ അങ്ങനെ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുണ്ട്. മഴയും നിലാവും പോലെ ജീവിതവും ഒരുമിച്ച് മനോഹരമാകട്ടെ എന്നൊരു നിശബ്ദമായ ആഗ്രഹം. കേൾക്കാം വിക്രമാദിത്യൻ എന്ന സിനിമയിലെ ആ ഗാനം.

ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് അകലുമ്പോഴും അവരുടെ ഓർമ്മകൾ ഒരിക്കലുമായില്ല. അവരെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു നിമിഷങ്ങൾ മുഴുവൻ കടന്നു വരും. ചില മുഖങ്ങൾ, ചില വാക്കുകൾ, ചില നിമിഷങ്ങൾ. പ്രണയം അങ്ങനെയാണ്. അത് അവസാനിച്ചാലും അതിൻ്റെ നിറം മനസ്സിൽ ബാക്കി നിൽക്കും. മഴ വന്നാൽ ചിലപ്പോഴൊക്കെ ആ നിറങ്ങൾ വീണ്ടും തെളിയും. മഴയുടെ നനവിൽ പഴയ സ്നേഹങ്ങളും പഴയ ഓർമ്മകളും വീണ്ടും ജീവിക്കും. അങ്ങനെ മനസ്സിൽ മഷിയായി ഉതിരുന്ന ഒരു മനോഹര പ്രണയഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്.

ഇവിടെ മഴയെ പ്രണയത്തിന്റെ രൂപമായി കണ്ട് വർണ്ണിക്കുകയാണ്, വിശേഷണങ്ങൾ നൽകുകയാണ്. പവിഴമഴ, വർണ്ണമഴ, മോഹമഴ, അങ്ങനെ നിരവധി അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രണയവും അങ്ങനെ തന്നെയാണ്. അതിന് പല ഭാവഭേദങ്ങളുമുണ്ട്. ക്ഷമ, കരുതൽ, കാത്തിരിപ്പ്, സന്തോഷം, സ്നേഹം, ഓർമ്മ. അഴകിയ രാവണൻ എന്ന സിനിമയിലെ കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നിർവഹിച്ച് കെ ജെ യേശുദാസ് ആലപിച്ച പ്രണയമണി തൂവൽപൊഴിയും പവിഴമഴ.

0: യാത്രക്കിടയിൽ ചിലപ്പോൾ നിങ്ങളും ആരെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ടാവും. കാലം എത്ര കഴിഞ്ഞു പോയാലും ചില ആളുകളും ചില ഓർമ്മകളും ചില പാട്ടുകളും ഒരിക്കലും മനസ്സിൽ നിന്നും മായില്ല. ഇന്നത്തെ എൻ്റെ ഗാനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മഴക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഒരു കപ്പ് ചൂട് ചായയും റേഡിയോയും ഈ കാലഘട്ടത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ആ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ സംഗീതയാത്ര ആരംഭിച്ചത്. ഇന്ന് കേട്ട ഓരോ ഗാനവും മഴയെ വ്യത്യസ്ത പ്രണയഭാവങ്ങളിൽ വരച്ചു കാട്ടി. പുറത്ത് വീണ്ടും ഒരു മഴ പെയ്യുമ്പോൾ ഇന്ന് കേട്ട ഏതെങ്കിലുമൊക്കെ ഒരു ഗാനമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയുടെ കുളിരും സംഗീതത്തിൻ്റെ മാധുര്യവും പ്രണയത്തിൻ്റെ നനവും എന്നും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. ഇന്നത്തെ എൻ്റെ ഗാനത്തിൽ കൂടെയുണ്ടായ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. അവരുടെ ഫോൺ നമ്പർ 8590405552. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8590405552. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഒരു ഗാനം കേൾക്കാം. ചിത്രം അരവിന്ദന്റെ അതിഥികൾ. വിനീ ശ്രീനിവാസം പാടിയ ഈ ഗാനത്തിന്റെ രചന BK ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: സാമ്പത്തിക സഹകരണം ഇന്ത്യ മോൾഡോവോ പങ്കാളിത്തത്തിന്റെ സുപ്രധാന ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സന്റുവുമായി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പുറത്തിറക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: FM പ്രധാന വാർത്തകൾ.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
3: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഇപ്പൊ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.

0: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
2: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:08, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
5: നേടാം.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
7: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: സമയം 4 കഴിഞ്ഞ് 22 സെക്കൻഡ്.

നാലുമണിപ്പൂക്കളുടെ സമയം. ആഹ്ലാദാരവങ്ങളും ജയപരാജയങ്ങളുടെ കണ്ണീർ ചിരികളുമൊക്കെ പെയ്തൊഴിഞ്ഞ ഒരു കളിമൈതാനത്തിൻ്റെ ഓർമ്മയിലാണ് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ തുടങ്ങുന്നത്. ജീവിതവും വിശാലമായൊരു കളിമൈതാനം തന്നെയല്ലേ? വീഴ്ചകളും ഉയർത്തെണീക്കലും കണ്ണീരും ചിരിയുമെല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഒരു പന്തുരുളുന്നതുപോലെ നമ്മുടെ ജീവിതവും ഇങ്ങനെ മുന്നോട്ട്.

കഥയും കളിയും കാര്യവുമെല്ലാം നമ്മളെ ഇനിയും കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാലുമണിപ്പൂക്കളിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്. ഓൾ ആർ വെൽക്കം ടു ദി ഷോ നാലുമണിപ്പൂക്കൾ. സ്റ്റേ ട്യൂൺ വിത്ത് മീ ഓൺ മഞ്ചേരി FM 102.7.

0: എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തമായി മൊബൈൽ ആപ്പ് നിർമ്മിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്നത്? മുനി റാമയൂരിനെ ഒന്ന് കേട്ടു നോക്കാം.
1: ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ സ്വന്തമായി മൊബൈൽ ആപ്പ് നിർമ്മിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റും. ഈ ആപ്പുകൾ ആൻഡ്രോയിഡ് iOS പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യുവാനും പറ്റും. ആൻഡ്രോയിഡ് ആപ്പാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഗൂഗിൾ പ്ലേ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ച് തുടങ്ങിയ ഉപകരണങ്ങൾക്ക് വേണ്ടിയാണ് ആപ്പ് നിർമ്മിക്കുന്നതെങ്കിൽ ആപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഈ അക്കൗണ്ട് എടുക്കുവാനൊക്കെ ഒരു നിശ്ചിത ചാർജ് ഉണ്ടാവും. ആ ചാർജ് അടയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഡെവലപ്പർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യുവാനും വിൽക്കുവാനും പറ്റും. ഒന്നുകൂടി പറയാം, പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ ആപ്പ് പബ്ലിഷ് ചെയ്യുവാനും വിൽക്കുവാനും ഗൂഗിൾ പ്ലേ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഐഫോൺ, ആപ്പിൾ വാച്ച് തുടങ്ങിയ ഉപകരണങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആപ്പ് നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്താം.

0: ഓർക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
8: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: നാലുമണിപ്പൂക്കളിൽ ഇനിയൊരു പുസ്തക പരിചയമാണ്. വിശ്വനാഥ് ഘോഷിന്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം.
1: ഇന്ത്യയെ രണ്ടായി വിഭജിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള അതിർത്തി രേഖകളിലൂടെ സഞ്ചരിച്ച് വിഭജന രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന മനുഷ്യരിലേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിത നിമിഷങ്ങളെ ഒപ്പിയെടുക്കുകയാണ് പത്രപ്രവർത്തകനായ യാത്രികൻ വിശ്വനാഥ് ഘോഷ് തന്റെ ഗേസിംഗ് അറ്റ് നൈബേഴ്സ് എന്ന പുസ്തകത്തിൽ. ലളിതവും അതിലേറെ മനോഹരവുമായ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖകനായിരുന്ന ഈ സഞ്ചാരിയുടെ പുസ്തകരചന. ഒരു ഭൂപടത്തിന് മുകളിലൂടെ തീർത്തും നിരുപദ്രവകരമായി വരച്ച ഒരു രേഖ സൃഷ്ടിക്കുന്ന അത്ര ദൂരവ്യാപക ഫലമുളവാക്കുന്ന മറ്റൊരു പ്രവൃത്തിയും നമുക്ക് കാണാനാവില്ല. കടലാസിലുള്ള മാപ്പിലൂടെ വെറുതെ ഒരു രേഖ വരയ്ക്കുമ്പോൾ അത് കടന്നു പോകുന്നത് ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും വയലേലുകളിലൂടെയും താഴ്വരകളിലൂടെയും കാടുകളിലൂടെയും നദികളിലൂടെയും തടാകങ്ങളിലൂടെയുമായിരിക്കും. ഒപ്പം ആ ഇടങ്ങളിൽ ജീവിക്കുന്ന ഒന്നുമറിയാത്ത സാധാരണ മനുഷ്യരുടെ മുകളിലൂടെയും. ഇങ്ങനെ ഭൂപടത്തിന് മുകളിലൂടെ പെൻസിൽ ഓടിക്കാൻ നിയുക്തരായവർക്ക് ആ രേഖ കടന്നു പോകുന്ന ഇടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാശിയുടെ മേൽ അതുണ്ടാക്കുന്ന ആഘാതം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവരിൽ ഒരാളായിരുന്നു സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന ബ്രിട്ടീഷുകാരൻ. ഗേസിംഗ് അറ്റ് നൈബേഴ്സിന്റെ ആമുഖം വിശ്വനാഥ് ഘോഷ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബ്രിട്ടനിൽ ബാരിസ്റ്ററായി പ്രശസ്തി നേടിയ റാഡ്ക്ലിഫിനെ 1947 ജൂലൈ മാസത്തിൽ ന്യൂഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു സുപ്രധാന ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. 5 ആഴ്ചക്കകം ഇന്ത്യയെ വിഭജിക്കുക. 1,00,000 മനുഷ്യർക്ക് ജീവൻ നഷ്ടമാവാനും 15,00,000 മനുഷ്യർ സർവം നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെടാനും ഇടയായത് റാഡ്ക്ലിഫിന്റെ 2 രേഖകളാണ്. റാഡ്ക്ലിഫ് ലൈൻ എന്ന വിഭജന രേഖ സൃഷ്ടിച്ച മുറിപ്പാടുകൾ അനവധിയാണ്. അവയാകട്ടെ ഒരിക്കലും മാഞ്ഞുപോകാത്ത മുറിപ്പാടുകളാണ് താനും. പുസ്തകത്തിന്റെ ആദ്യ ഭാഗം പടിഞ്ഞാറുള്ള അതിരുകളിലൂടെ വിശ്വനാഥ് ഘോഷ് നടത്തുന്ന

0: വിചാരത്തിന്റെ അനുഭവങ്ങളാണ്. അട്ടാരി ഇന്ത്യയിലെ ഒരേ ഒരു അന്തർദേശീയ റെയിൽവേ സ്റ്റേഷനാണ്. അഭിമാനം സ്ഫുരിക്കുന്ന ഭാവത്തിൽ രൂപ് എന്നു പേരുള്ള അസിസ്റ്റന്റ് സ്റ്റേഷൻ മാനേജർ പറയുന്നുണ്ട്. എന്നാൽ വൈകുന്നേരം 7:30 ആവുമ്പോൾ ഈ അന്തർദേശീയ റെയിൽവേ സ്റ്റേഷൻ തീർത്തും വിജനമായി കാണപ്പെട്ടുവെന്ന് വിശ്വനാഥ് ഘോഷ് സൂചിപ്പിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള പാക് അതിർത്തിയായ വാഗയിലെ സ്റ്റേഷൻ മാസ്റ്ററുമായി എല്ലാ ദിവസവും ബന്ധപ്പെടാൻ അട്ടാരിയിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് സാധിക്കും. പുസ്തകത്തിന്റെ 2-ാം ഭാഗം ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള സഞ്ചാരമാണ്. കൊൽക്കത്തയിലൂടെ, ബോൺഗാവിലൂടെ, മൂർഷിദാബാദിലൂടെ, മാൾഡയിലൂടെ, ദിൻഹാത്തയിലൂടെ, ധോക്കിയിലൂടെ, കരീംഗഞ്ചിലൂടെ, അഗർത്തലയിലൂടെ അദ്ദേഹത്തിന്റെ യാത്ര തുടരുമ്പോൾ നമ്മളും ഒപ്പം നടക്കുന്നു. വിഭജനത്തിന്റെ ട്രാജഡി വർണ്ണിക്കാനല്ല, മറിച്ച് ചരിത്രം തങ്ങളിൽ അടിച്ചേൽപ്പിച്ച സമാനതകളില്ലാത്ത ദുരന്തത്തെ അതിജീവിച്ച് കുറേ ഗ്രാമങ്ങളും ജനപഥങ്ങളും സമൂഹങ്ങളും മനുഷ്യരും മുന്നേറുന്ന കാഴ്ച നമ്മിലേക്ക് പകരാനാണ് വിശ്വനാഥ് ഘോഷ് ശ്രമിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ നിറമില്ലാത്ത ജീവിതചിത്രങ്ങൾ വായനക്കാരിൽ അവശേഷിപ്പിക്കാൻ ഗ്രന്ഥകർത്താവിന് സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30
3: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-264.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: നാലുമണിപ്പൂക്കളിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റാണ്. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഡോക്ടർ കെ എ ഹാഷ്മി സംസാരിക്കുന്നത്. കേട്ടുനോക്കാം.
1: മുതിർന്നവരിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് പല്ലുകൾക്കൊന്നും കേടില്ല, എന്നിരുന്നാലും കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പല്ലിന്റെ ഇടവശത്ത് കയറി നിൽക്കുക. ഇത് മിക്കവാറും പേര് ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ ഒന്നെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈർക്കിലി അല്ലെങ്കിൽ പല നീഡിൽസ് സേഫ്റ്റി പിന്നൊക്കെ ഉപയോഗിച്ച് നമുക്ക് പല്ലിന്റെ ഇടയിൽ ഇത് കുത്തിയെടുക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം വസ്തുക്കളൊന്നും ഉപയോഗിച്ച് പല്ലിന്റെ ഇട ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കരുത്.

പക്ഷേ അതിനുള്ള ഒരു കോസ് കണ്ടെത്തണം ആദ്യം തന്നെ. കാരണം പല്ലിൻ്റെ ഇടയിൽ സ്പേസ് വരാനുള്ള കാരണം എന്താണ്, അണപ്പല്ലിൻ്റെ ഇടയിൽ സ്പേസ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങളൊരു ദന്ത ഡോക്ടറെ കണ്ട് തന്നെ കണ്ടെത്തണം. ഒരുപക്ഷെ പല്ലിൻ്റെ ഇടയിലുള്ള എല്ലിൻ്റെ തേയ്മാനമായിരിക്കാം, മോണപ്പഴുപ്പിൻ്റെ തുടക്കമായിരിക്കാം ഇതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും അണപ്പല്ല് പറിച്ചിട്ടുണ്ടാകും, ആ സ്ഥലത്തേക്ക് ഈ പല്ലുകൾ നീങ്ങി പോകുന്നത് കൊണ്ടായിരിക്കാം, ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാരണം. അപ്പം ഇത്തരം വേളകളിൽ നിങ്ങൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോണ പിന്നീട് താഴോട്ട് ഇറങ്ങി പോവുകയും അവിടെ ആ സ്പേസ് വലുതാവുകയാണ് ചെയ്യുക. അതുമൂലം നിങ്ങൾ എന്ത് ചെറിയ ഭക്ഷണം കഴിച്ചാലും പിന്നീട് അവിടെ കയറുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതുവഴി മോണപ്പഴുപ്പ് കൂടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം കയറുന്നുണ്ടെങ്കിൽ അതിന് ഉടൻ തന്നെ ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടുള്ള ചികിത്സയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉത്തമമായ രൂപം. അതേപോലെ പല്ലുകൾ എടുത്ത സ്ഥലത്ത് പല്ല് വെക്കണോ എന്നുള്ളത്, തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് 32 പല്ലുകളുണ്ട്, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അണപ്പല്ല് എടുത്തു കഴിഞ്ഞാൽ അത് വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ള ചോദ്യം പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു അണപ്പല്ല് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയവേ ആ സൈഡിൽ ഭക്ഷണം ചവയ്ക്കാൻ പുറകോട്ടായിരിക്കും. കാരണം ആ സൈഡിൽ ഭക്ഷണം ചവയ്ക്കാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റു ഭാഗത്തേക്കായിരിക്കും നമുക്ക് കൂടുതൽ ഭക്ഷണം ചവയ്ക്കാൻ വേണ്ടി നമ്മൾ വായിലേക്ക് ഇടുമ്പോൾ പോവുക. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലെടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കീഴ്ത്താടിയിൽ ഒരു പല്ലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന് നേരെ മുകളിലുള്ള മുകൾ അല്ലെങ്കിൽ മേൽത്താടിയിലെ പല്ല് ഈ സ്പേസിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം കാലക്രമേണ. ഇതിനാണ് സൂപ്ര ഇറപ്ഷൻ എന്ന് പറയുക. അതുപോലെ ആ പല്ലുകൂടി നഷ്ടപ്പെടും എന്ന് ചുരുക്കം. കാരണം ഈ സ്പേസിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അത് ആടാൻ തുടങ്ങും, ബലം നഷ്ടപ്പെടും, അങ്ങനെ നമ്മൾ ആ പല്ലുകൂടി എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് മാറും. അതുപോലെ ഒരു സൈഡിൽ നിന്ന് പല്ലെടുക്കുകയും മറ്റ് സൈഡിൽ മാത്രം സ്ഥിരമായിട്ട് ചവയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കെണിപ്പിന് തേയ്മാനം, അതുവഴി ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ, വായിക്കോട്ട വിടുമ്പോഴൊക്കെ ജോയിൻറ്റ് നമുക്ക് ലോക്കായിട്ടിരിക്കുക, വാ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ചവയ്ക്കുമ്പോൾ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലിക്ക് ക്ലിക്ക് എന്നുള്ളൊരു ശബ്ദം കേൾക്കാം, അതിന് TMJ ക്ലിക്കിംഗ് സൗണ്ട് എന്നൊക്കെ പറയും. അപ്പം ഇത്തരം പ്രവണതകളൊക്കെ കൂടിക്കൂടി വരും നമ്മൾ പല്ലെടുത്തെടുത്ത് പല്ലുകൾ സ്ഥിരമായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ പല്ലെടുത്ത സ്ഥലത്ത് ആ താടിയല്ലിലേക്ക് ലോഡ് വരുന്നില്ല, ആ സൈഡ് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ നമ്മളുടെ താടിയല് ചുരുങ്ങും, അതുവഴി കവിളുകൾ ഉള്ളിലേക്ക് പോകും, നമ്മളുടെ മുഖത്തിൻ്റെ ചർമ്മം നഷ്ടപ്പെടുന്നതായിട്ടും തോന്നാം. അപ്പം അണപ്പല്ലുകൾ എടുത്താൽ തീർച്ചയായിട്ടും അത് റീഫിക്സ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അടിമപ്പെടും.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ചെണ്ടുമല്ലിപ്പൂ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്? കുറച്ചുപേരുടെയെങ്കിലും മനസ്സിൽ ഓണവും ഓണപ്പൂക്കളവും പൂവിളിയുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമൊക്കെ ചെണ്ടുമല്ലിപ്പൂത്തോട്ടങ്ങൾ വിടർന്നു തുടങ്ങുന്നുണ്ട്. ചെണ്ടുമല്ലിക്കൃഷിയിലെ വിജയവഴികളെക്കുറിച്ച് കൂടുതൽ കേൾക്കാം. സംസാരിക്കുന്നത് മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും മുൻ കൃഷി ഓഫീസറുമായ ബി.വി. പ്രദീപ്.
1: ചെണ്ടുമല്ലിക്കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയരഹസ്യം പങ്കുവയ്ക്കും. ഇതാണ് തലപ്പ് നുള്ളൽ അഥവാ പിഞ്ചിങ്. തൈകൾ നട്ട് 30 മുതൽ 45 ദിവസം കഴിയുമ്പോൾ ചെടിയുടെ പ്രധാന തലപ്പ് നുള്ളിക്കളയണം. അഗ്രമുകുളങ്ങളെക്കാൾ കൂടുതൽ പാർശ്വമുകുളങ്ങൾ ഉണ്ടാവുക വഴി പൂക്കളുടെ എണ്ണം കൂടുവാൻ ഇത് സഹായിക്കുന്നു. ഇതോടൊപ്പം ഹെക്ടറിന് 112.5 kg എന്ന തോതിൽ നൈട്രജൻ മേൽവളമായി നൽകി മണ്ണ് ചേർത്തുകൊടുക്കുകയും വേണം. തലപ്പ് നുള്ളുന്നത് വഴി ചെടികൾ കുത്തനെ ഉയരത്തിൽ വളരുന്നത് നിൽക്കുകയും പകരം ധാരാളം വശശാഖകൾ അഥവാ സൈഡ് ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല കുറ്റിച്ചെടിയായി മാറുകയും ചെയ്യുന്നു. എത്രത്തോളം ശാഖകൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം കൂടുതൽ പൂക്കൾ നമുക്ക് ലഭിക്കുന്നു. ചെണ്ടുമല്ലിയിൽ മഴക്കാല രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പൊതുവെ കീടബാധ കുറഞ്ഞ വിളയാണെങ്കിലും ഇലച്ചാടികൾ, തണ്ടുതുരപ്പൻ, വണ്ടുകൾ എന്നിവ ഇലകളെയും തണ്ടിനെയും നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ കടചീയൽ, തൈചീയൽ എന്നീ ഫംഗസ് രോഗങ്ങളും വരാം. ഇതിന് പ്രതിവിധിയായി കോപ്പർ ഓക്സിക്ലോറൈഡ് 0.3% വീര്യത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ മണ്ണ് നന്നായി കുതിർന്നു നിൽക്കും വിധം ഒഴിച്ചു കൊടുക്കണം. അവസാനമായി വിളവെടുപ്പും മികച്ച വിളവും എങ്ങനെയെന്ന് നോക്കാം. ചെടി നട്ട് 2.5 മാസമാകുമ്പോൾ പൂക്കൾ പറിക്കുവാൻ പാകത്തിലാവും. വിളവെടുപ്പ് 2 അല്ലെങ്കിൽ 2.5 മാസം വരെ തുടരാവുന്നതാണ്. നന്നായി വിരിഞ്ഞ പൂക്കൾ തണ്ടോടുകൂടി വേണം വിളവെടുക്കാൻ. സാധാരണയായി വൈകുന്നേരങ്ങളിലാണ് പൂക്കൾ പറിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ശാസ്ത്രീയമായി പരിചരിച്ചാൽ ഒരു ഹെക്ടറിൽ നിന്ന് ഫ്രഞ്ച് ഇനങ്ങൾക്ക് 8 മുതൽ 12 ടൺ വരെയും ആഫ്രിക്കൻ ഇനങ്ങൾക്ക് 11 മുതൽ 18

ടൺ വരെയും മികച്ച വിളവ് കർഷകർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ശരിയായ സമയത്ത് വളപ്രയോഗവും തലപ്പുനുള്ളലും നടത്തി രോഗങ്ങളിൽ നിന്ന് ചെടിയെ സംരക്ഷിച്ചാൽ ഈ ചെണ്ടുമല്ലി കൃഷിയിലൂടെ നമുക്ക് വലിയ വിജയം കൊയ്യുവാൻ സാധിക്കും. കർഷകർ കൃഷിസ്ഥലം കൃത്യമായി നിരീക്ഷിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ കൃഷിവകുപ്പിന്റെ അല്ലെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശം തേടേണ്ടതുമാണ്. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീട്ടമ്മമാർക്കും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ചെണ്ടുമല്ലി കൃഷി. ഈ വരുന്ന ഓണക്കാലത്തേക്ക് ഏവർക്കും നല്ലൊരു വിളവെടുപ്പ് ആശംസിക്കുന്നു

0: ആരോഗ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു സെഗ്മെന്റാണ്. മഴക്കാലം വന്നല്ലോ, മഴക്കാല രോഗങ്ങളും കൂടെ വന്നല്ലോ എന്ന ആശങ്ക എല്ലാവർക്കും മഴക്കാലം തുടങ്ങിയാൽ ഉണ്ടാകും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വർഷകാലത്തെ കുട്ടികളുടെ ആരോഗ്യം എന്ന വിഷയത്തിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ രോഗകാരണങ്ങളെക്കുറിച്ചും നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾ അതീവ ശ്രദ്ധാലുക്കൾ ആകേണ്ടതാണ്. പരിസര മലിനീകരണം, ശുചിത്വമില്ലാത്ത പ്രദേശങ്ങൾ, മലിനീകരിക്കപ്പെട്ട ജലം എന്നിവയെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. വ്യക്തി ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ അറിവ് നൽകേണ്ടതാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സമഗ്ര ആരോഗ്യ പഠന പദ്ധതിയിൽ രോഗങ്ങളെക്കുറിച്ചും അവയുടെ നിവാരണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ എല്ലാ ആരോഗ്യശാസ്ത്ര ശാഖയിലുള്ളവരും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മലിനജലം, ആഹാരം എന്നിവ ഉപയോഗിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ, ചികിത്സകൾ, രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ, ശരീരപുഷ്ടി ഉണ്ടാക്കി ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ശാസ്ത്രനിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ശാസ്ത്രവിഭാഗമാണ് ആയുർവേദത്തിലെ കൗമാര ഭൃത്യം. നമ്മുടെ വീട്ടുമുറ്റത്ത് ചെറിയ ഒരു ഔഷധത്തോട്ടം അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നത് വഴി പല രോഗങ്ങളെയും പ്രാഥമികമായി നമുക്ക് നേരിടാൻ സാധിക്കും. മുയൽച്ചെവി, പുളിയാരില, മുക്കുറ്റി, തുളസി, തുമ്പ, ആടലോടകം, കൂവളം, തെച്ചി, കഞ്ഞിക്കൂർക്കല എന്നു തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തോ വിദ്യാലയങ്ങളിലോ വെച്ചുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പനി, ചുമ എന്നിവയിൽ കഞ്ഞിക്കൂർക്കല നീര് തേൻ ചേർത്ത് സേവിക്കാവുന്നതാണ്. കുട്ടികൾക്കും നൽകുന്ന ഔഷധങ്ങൾ, സേവിക്കേണ്ട സമയം, മാത്ര, ആഹാരം എന്നിവയെല്ലാം ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം. ആയുസ്സിനെ സംബന്ധിച്ച വിജ്ഞാനം ഏതൊന്നിലാണോ സ്ഥിതി ചെയ്യുന്നത്, അഥവാ എന്തുകൊണ്ടാണോ ആയുസ്സിനെ പ്രാപിക്കുവാൻ കഴിയുന്നത്, ആ ശാസ്ത്രമാണ് ആയുർവേദം എന്ന് സുശ്രുതാചാര്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യായുസ്സിൻ്റെ പ്രധാന ലക്ഷ്യം ധർമാർത്ഥ സുഖങ്ങളെ ലഭിക്കലാണ്. ലോകധർമ്മം നിലനിൽക്കണമെങ്കിൽ ആരോഗ്യപൂർണമായ ആയുസ് കൂടിയേ തീരൂ. ഈ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളും മനുഷ്യൻ്റെ സുഖത്തിനു വേണ്ടി ഉള്ളതാക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലമാണിത്. തൊഴിൽപരമായുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, സമയനിഷ്ഠയില്ലാതുള്ള, വിശ്രമമില്ലാതുള്ള അധിക ജോലി, എപ്പോഴും ജോലിയുടെ തിരക്കുകളെക്കുറിച്ച് മാത്രമുള്ള ചിന്ത, സമയത്ത് തീർക്കാൻ പറ്റാതിരിക്കുക എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ശരീരത്തെ ബാധിക്കുന്ന വ്യാധികൾ മനസ്സിനെയും ബാധിച്ച് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയെല്ലാം ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ്

0: ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
3: നേടാം.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പൊട്ടക്കിണറ്റിലെ തവള എന്ന പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. താനിരിക്കുന്ന ഇടത്തിനപ്പുറം ഒരു ലോകവുമില്ലെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അതിനപ്പുറം വികസിക്കാനും അറിയാനും ആഗ്രഹിക്കാത്തവർ. ചെറിയ ലോകത്തിൽ ജീവിക്കുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ ജീവിതാനുഭവങ്ങൾ അതിനുമപ്പുറവുമുണ്ടെന്ന് തിരിച്ചറിയണമെന്നാണ് കെ നജാത്തുള്ള പറയുന്നത്. കേട്ടുനോക്കാം.
7: കഥ ഇതാണ്. കുളത്തിലൊരു തവളയുണ്ട്. തവളക്കുഞ്ഞുങ്ങളും അമ്മത്തവള എന്നും കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് അനേകം കുതിരകളുണ്ട്. അതിൽ രണ്ടെണ്ണത്തിന് കഴുത ചെവികളാണ്. ഇത്രയുമാകുമ്പോഴേക്കും കഥ തീരും. കുളക്കടവിനടുത്തുള്ള മരത്തിന് മുകളിലിരുന്ന് ഒരു പരുന്ത് എന്നും ഈ കഥ കേൾക്കും. എന്നും ഒരേ കഥ, ഒരേ വാക്കുകളും ഒരേ വാചകങ്ങളും. കഥ കേട്ടുകേട്ട് ക്ഷമകെട്ട പരുന്ത് ഒരു ദിവസം കുളക്കടവിലെത്തി. തവളയെ കൊത്തിയെടുത്ത് പറന്നു. ആ ചുറ്റുവട്ടവും പരിസരവുമെല്ലാം കാണിച്ചു കൊടുത്തു. തൊട്ടടുത്ത ദിവസം കുറച്ചുകൂടെ ദൂരേക്ക് പറന്ന് വീണ്ടും ചില കാഴ്ചകൾ കാണിച്ചു. ചില കാഴ്ചകൾ അടുത്തുനിന്ന്, വേറെ ചിലതിൻ്റെ ആകാശക്കാഴ്ചകൾ. 2 ദിവസത്തിനു ശേഷം തവളയെ കുളത്തിൽ തിരിച്ചിറക്കുകയും ചെയ്തു. മിനിമം യോഗ്യതയുടെ ബലത്തിൽ ഓരോരോ ഇടങ്ങളിൽ കയറിക്കൂടുന്നവരുണ്ട്. അധ്യാപകരും ഉദ്യോഗസ്ഥരും നേതാവും രാഷ്ട്രീയക്കാരനുമെല്ലാം. എന്തിനധികം അച്ഛനമ്മമാർ വരെയുണ്ട് അക്കൂട്ടത്തിൽ. കയറിക്കൂടിയ സ്ഥലങ്ങളിൽ ഇരിപ്പുറപ്പിക്കുന്നു. പിന്നീടൊരിക്കലും അറിവു സമ്പാദനമില്ല, അനുഭവ ശേഖരണവുമില്ല. ജീവിതാന്ത്യം വരെ ഒറ്റ ഇരിപ്പെന്ന ശാഠ്യം മാത്രം. ബലഹീനതകളുള്ള പുതുതലമുറയ്ക്കും സമൂഹത്തിനും രൂപം നൽകുന്നവരാണിവർ. അവർ നയിക്കുന്നതെന്തും അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ കണ്ട കാഴ്ചകളുടെയും നേടിയ അറിവുകളുടെയും മാത്രം ലോകത്ത് ജീവിക്കുന്നവർ അപകടകാരികളാണ്. ചെറിയ ലോകത്ത് ജീവിക്കുന്നത് തെറ്റൊന്നുമല്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് അബദ്ധം. തലമുറയായി തുടരുന്ന വാസസ്ഥലവും വർഷങ്ങളായി തുടരുന്ന ജോലിയും സമ്മാനിക്കുന്നത് ഒരേ കാഴ്ചകളായിരിക്കും. മതിലുകൾക്കും അതിർത്തികൾക്കും അപ്പുറത്തേക്ക് നോട്ടം പോവുകയേയില്ല. അപ്പോൾ പിന്നെ കാഴ്ചപ്പാടുകളിലും കാണില്ല മാറ്റം. തങ്ങളുടെ അറിവിന്റെ പോരായ്മയെക്കുറിച്ച് പോലും അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല. വട്ടത്തിൽ സ്വയം കേമത്തന്നടിച്ചങ്ങനെ ഇരിക്കും. പരിഹരിക്കാനാവാത്ത വിഷയമാണിത്. തവളയുടെയും പരുന്തിന്റെയും കഥ സാങ്കല്പികം. താനിരിക്കുന്ന തവളക്കുഴി തന്നെ പ്രപഞ്ചവും അതിനപ്പുറവുമെന്ന് കരുതുന്നവർ നമുക്കിടയിലെ യാഥാർത്ഥ്യം. പുതിയ അനുഭവ സാക്ഷ്യങ്ങൾക്കാണ് കേട്ടും കണ്ടും പഴകിയ പുരാണ വായനയേക്കാൾ സ്വാധീനം. നടന്നു തീർത്ത വഴികളേക്കാൾ പുതുപാതകളാണ് പാഠങ്ങൾ നൽകുക. പറിച്ചു നടുമ്പോഴാണ് അതിജീവനം പഠിക്കാനാവുക.

പ്രിയമുള്ളവരെ, ജീവിതയാത്രയിലെ ജയപരാജയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ തുടങ്ങിയത്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തി

മക്കൾ തുടങ്ങിയത്. ഇടയ്ക്ക് കണ്ണീരിപ്പ് പുരട്ടാതെന്തിനു ജീവിതപലഹാരം എന്ന ഇടശ്ശേരി വരികൾ ഓർത്തുകൊണ്ട് നാലുമണിപ്പൂക്കളിൽ നിന്ന് വിട പറയുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്. എല്ലാവർക്കും ശുഭസായാഹ്നം നേരുന്നു. ലെറ്റ് അസ് ഓൾവേസ് കീപ് ഇൻ ടച്ച്. ലവ് യു ഓൾ. ഇത് 102.7 മഞ്ചേരി FM.

0: FM പ്രധാന വാർത്തകൾ.
1: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സെന്റുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, കൃഷി, ആരോഗ്യം, AI തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ രാജ്യങ്ങൾ തമ്മിൽ ധാരണ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാസേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയറിൽ എറണാകുളത്തിനും ഓവറോൾ കിരീടം.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 2215 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:40 02197 കോയമ്പത്തൂർ ജബൽപൂർ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ 5:43 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:12 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന MLA എക്സലൻസ് അവാർഡ് വിതരണവും ശ്രദ്ധ എഡ്യൂഫെസ്റ്റും മന്ത്രി റോജി എം ജോൺ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. ഇന്ത്യയിലെ ആദ്യ കൊമേഴ്സ്യൽ വനിതാ ഡൈവർ KV അതുല്യ, ഗായകൻ സജീർ കൊപ്പം, സംവിധായകൻ ഷിഹാബ് ഓങ്ങല്ലൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ SSLC, +2, സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികൾ, LSS, USS, NMMS ജേതാക്കൾ, സർവകലാശാല റാങ്ക് ജേതാക്കൾ, കലാകായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ നേട്ടം കൈവരിച്ചവർ, വിവിധ മത്സര പരീക്ഷകളിലും അക്കാദമിക് രംഗത്തും മികച്ച വിജയം നേടിയവർ എന്നിവരെ അനുമോദിച്ചു.
2: നാട്ടുവൃത്താന്തം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 49 സെക്കൻഡും. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.
1: ഇപ്പോൾ സമയം 5 മണി.
2: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വൈഖരി അക്ഷര ശ്ലോക സമിതി കോട്ടയം. പങ്കെടുക്കുന്നവർ സായി നന്ദ, ഏറ്റിക്കട രാമൻ നമ്പൂതിരി, അഞ്ജന എൻ, സുധീർ കുമാർ എ.

ഇവനിൽ ആടാന പന്നിയിനി കോട്ടാനു കോട്ടി മൃഗവീടായിടുന്ന വലുതാം കാടായ തിൻ സുഖമൊടാവാസമാമുടുപ ചൂട വരുത്തുക സുഖ

0: ജാതികൾക്കു തുണയായി അമ്പാർന്നുവാണ കഥയമ്പാടുമെന്നെ ഭവകം ബാധി നീക്കി നിയതം സംഭൂതമാക്കുകരുകമ്പാ നിധെ ഹരനൊരമ്പായ ദേവശരണം.
1: ആംനായഘ്യേ കളിക്കോട്ടയിലുപനിഷദം പാളിയാം മാളികയാമാറോങ്കാരതൽപ്പോപരി തഴുവണയും ചാരിനാദസ്വരൂപം.

വാ തള്ളി തള്ളി കളഭച്ചാറു ചാലിച്ചുമേന്മേൽ മുക്തേ സിന്ദൂരലേഖേ തളിരൊട്ടു തല പൊത്തിട്ടു പാടീരധാരാമത്രേ വേണുന്ന തയ്യോ കള കള കളഭം കൈ ചുടല്ലേ.

0: പൂവാടിയായും സുഭഗതകളിയാടുന്ന പൂവാടിയായും കോലക്ഷോണീധവൻ തൻ പ്രണയമതു തുളുമ്പുന്ന പൊൻപാത്രമായും നീലക്കണ്ണാൾ വിളങ്ങി സ്മരനുശരമൊടുങ്ങാത്ത തൂണീരമായും
1: കട്ടിക്കാളായ സത്തിൻ കഠിനത തടവും ദുഷ്ടദുശാസനോരസ്തട്ടിൽ പെട്ടെന്നു ചാടിക്കയറി നഗരനാരാജമാഴ്ത്തിപ്പിളർത്തി പൊട്ടിച്ചീറുന്ന ചോരക്കുരുതി നൃഹരിമട്ടാർത്തു ആർത്യാകുടിച്ചും ഞെട്ടിച്ചൂധർത്തരാഷ്ട്രപരിഷയരുധിരാഭ്യക്തനാം രൗദ്രഭീമൻ
2: പാരാഗപ്പാഞ്ഞുമൂവേഴുരു പരശു വലിച്ചാഞ്ഞു കോപിഷ്ഠരാകുന്നോരാ ഭൂവർക്കു വായ്പോരുടലുകൾ കഷണം വച്ചു കണ്ടിച്ചു വീഴ്ത്തി വാരാളും കണ്ഠരക്തപ്പുഴയിൽ മുഴുകിയും പൊങ്ങിയും കേളിയാടിപ്പോരാ തർപ്പിച്ചു നിൽക്കും വിഭുതുണ ഭുവനക്ഷേമദഞ്ജാമദജ്ഞൻ
1: കനകമയമണി തൂണിൽ നിന്നിത്രിലോകത്തട്ടാകെ പാടെ ഞെട്ടും പടി കടുരവമാമട്ടഹാസം മുഴക്കി രുട്ടാലാപാദചൂടം വിറപെടുമസുരേന്ദ്രന്റെ നേർക്കപ്രമേയത്വിട്ടായി പെട്ടെന്നു ചാടിയിടിന നരഹരിയെന്നാർത്തിയെ തീർത്തിടട്ടെ
0: രുട്ട്

ിലാളും ദഹനശിഖകളാൽ ഞെട്ടുമാറുള്ള ഭാവം കാട്ടി ദൈത്യേന്ദ്രനോടേറ്റവനുടയകളം വാളിനാൽ താളുപോലെ വെട്ടി

0: പാടി. വേദജ്ഞന്മാർക്കുപോലും വെളിവിലറിയുവാനാവതല്ലാത്ത വിദ്യാച്ഛേദം ചെയ്തുല്ലസിക്കും പരമശിവ പരാശക്തി പാലിക്കണം നീ.
1: വാതാകാരേശവാതാദികഠിനഗദാരണ്യദാവഗ്നിസത്തെ.

0: അടിയനിതരനില്ല ആകയാലൻ മനസ്സിൽ ഭീതാനന്ദേന പീതാംബരരുചിരവ പുസ്സെപ്പോഴും കാട്ടിടേണം.
1: നീലക്കാർവെന്ന പീലി തിരുമുടി വടിവിൽ ഗോപിഗോരോചനത്താൽ കാലിക്കോലൊത്തൊരോട്ടക്കുഴൽ തളവള ഇത്യാദി പൂണ്ടാതരേണ ലീലയ്ക്കൊക്കും തരക്കാരൊടുമുടനിട ചേർന്നങ്ങു പാൽവെണ്ണ കക്കാൻ ശീലിക്കും ബാലഗോപാലാകൃതി ഹരിവികൃതിത്തം പവിത്രം വിചിത്രം.
0: ലോകേശക്കുട്ടി ബാലക്കളികളിലധികം സക്തനായി വാണകാലത്താകാശം വായു തേജസ്സുതകമവനിയെന്നുള്ള ഭൂതങ്ങളഞ്ചും മാഴ്കാതെ തങ്കൽ നിന്ന തിരുമകനുതകിൽ തൽക്കളിതൃക്കളത്തിൽ സാഗൂതം നോക്കി നിൽക്കും ഭവതിയമറയിൽ കണ്ടവ

0: സാരസ്വാഗതവാക്കെനിക്കിഹ ഭവൻ മഞ്ജീരശിഞ്ചാരവം ഗൗരത്തൂമലർതൂകൽ താനിവനു നിൻ മന്ദാക്ഷമന്ദസ്മിതം വാരഞ്ചും തവ ഹർഷനിശ്വസിതമോ വെഞ്ചാമരക്കാറ്റെനിക്കാരമ്യാങ്കി വൃഥാവിലീ മധുപചാരായാസമേൽക്കായിക നീ
1: വൈമല്യ പ്രണയ പ്രസന്ന മധുരഗ്രന്ഥം ത്വദീയാനനം സോമാംശുസ്മിതമല്ലി വെള്ളരി മണിക്കണ്ണാടി ഗണ്ഡസ്ഥലം പ്രേമപ്പൊൽക്കതിർച്ചിന്നിടും മിഴികടാദീപം കണിപ്പൂവുതാ നീമെയ്യം മിണിഹാവിഷുക്കണിയൊരു കന്നീമെനക്കെട്ട്
2: േമോത്സാഹോദകത്തിൽ കുസുമവിശിഖനാം മുക്കുവൻ മുക്തവേശ്യാവ്യാമോഹച്ചൂണ്ടലിട്ടിട്ടൊളിവിലവനിതാ നിൽപ്പു നിന്നെ പിടിപ്പാൻ തൂമോടിക്കായതിൽ കുത്തിയ വിഷയവിഷത്തീറ്റി മൽച്ചിത്തമീനെ നീ മോഹിക്കായിക പോകായിക അതിനരികിലയേ ത്വക്കയത്തിൽ
3: താരാജാലങ്ങൾ ഹാരം പനിമതി കളഭം പൂർണകുംഭം നിനക്കായാരാധിക്കുന്നു തായേ പുലരിയുടെ പുരാഗോപുരദ്വാര ഭൂവിൽ

0: ശ്രീതനുദിന ഭജനക്കാരനായി തമ്പുരാട്ടി.
1: താഴെ പമ്പ കുളിച്ചൊരുങ്ങി നിബിഡം കാർഗോന്തൽ രണ്ടായി പകുത്തോളക്കൈകളിലർച്ചനയ്ക്കലരണിത്താലം വഹിച്ചുത്സുഖം. താളം കൊണ്ടു തളക്കിലുക്കമുതിരും മാറങ്ങു മന്ത്രം ജപിച്ചൂഴം കാത്തു വലത്തു വൈപ്പു ശബരീപീഠത്തെ ഇന്നോളവും.
0: തീരക്കാറ്റും പറക്കാത്തെരി പൊരി വെയിലത്തേരിയിൽ ചുട്ടുനീറും നീരത്തിൽ കൂട്ടമായിട്ടെരുമകളലസം കണ്ണു ചിമ്മിക്കിട പൂ. തീരത്തിൽ പുൽപ്പരപ്പിൽ കലഹരസമൊടും കാലിമേയ്ക്കും കൃഷന്മാർ കാരക്കോലാൽ കളിപ്പൂ. മമ മനമവിടെ കൂടുവാൻ വെമ്പിടുന്നു.
1: തേരോടിക്ക കടക്കണ്ണുനകണവനിലർപ്പിച്ചതേയുള്ളു ധീരം പോരാടിപ്പിക്കുവാൻ തൻ സ്വജനമഹിതമായി കണ്ട നേരം സുഭദ്ര. തേരോടിക്ക കിരീടിക്കഖിലപതി മിനക്കെട്ടു വേദാന്ത ചിന്താസാരം ചൊല്ലേണ്ടി വന്നു കമനിയു.

താരാപുഷ്പങ്ങൾ ചിന്നി പല പറവകൾ തൻ കൊഞ്ചലാൽ സ്തോത്രമോതി സ്ഫാരാകാശച്ചരാതിൽ തരുണദിനകര പൊൻവിളക്കും കൊളുത്തി ആരാഗക്കാവി വസ്ത്രത്തൊട്ടു നിയതമുഷസന്ധ്യയാരപ്പിഴയ്ക്കാതാരാധിക്കുന്നു

0: നമ്മൾക്കുണർവരുളണ സർവലോകൈകനാഥൻ.
1: ആരംഗം സർവമാച്ഛാദിതമഹ ചിരാൽ കാലമാം ജാലവിദ്യക്കാരൻ തൻ പിഞ്ചികോച്ചാലനമുലകിൽ വരുത്തില്ല എന്തെന്തു മാറ്റം. നേരം പോക്കെത്ര കണ്ടു ഭവതീഹ പദം തോറുമെന്തൊക്കെ മേലിൽ സ്വൈരം കാണും. പുരാണ പ്രഥിത നദി നിളാദേവി നിത്യം നമസ്തേ.
2: നീരത്തിൻ പെരുമാൾ പെരുമ്പറയടിക്കുന്നു സരാ.

0: ഉണ്ടായി. മധുര സമുദ്രോദ്ഭവേ ഭൂർഭുവസ്വ
1: സ്വേദാണ്ടോദ്ഭിജരായുദ്ഭവതനുപടലീസാഗരദ്വീപശൈലവ്യാതീർണ ബ്രഹ്മഗോള പ്രചുര ശതകുലം.

ചിതാർത്ഥം സമ്മാനിപ്പാനൊരണ്ണൻ വരവനിതകളെ കൈവശത്താക്കുവാനും അമ്മേ നിൻ കയ്യിലല്ലോ ചരവുമചരവും നിൻ കിടാവാകമൂലം നമ്മെ പോലി പ്രപഞ്ചങ്ങളിലുദധിസുതേ ധന്യനായ ന്യനുണ്ടോ.

പോരും പുരുഷനു പദസംവാഹകപ്രായമത്രേ. വേദത്തിൻ മൂത്തവേരെ യമഭടപടലക്കെട്ടവന്നിഷ്ടതോ ഗവ്രാതത്തിൻ ഗാഢസംശ്ലേഷ.

0: ഉമ വെളിപ്പെടും പടി ചിരിക്കും കണ്ണകാക്കേണമേ.
1: വക്കത്തുൽക്കണ്ഠയാലുൽക്കടരുജതടവും വല്ലവ സ്നേഹിതന്മാരാക്രന്തിക്ക് കടക്കണ്ണനവൊട്ടു പശുവൃന്ദങ്ങളങ്ങംബരക്ക് അർക്കാപത്യാന്തരാളാതുപരിയുയരുമക്കാളിയപ്പത്തിയിന്മേലക്കാർ വർണ്ണൻ നടത്തിയിടിന നടനകലാവി.

0: ദൂരഗോപി കുറിയുമുടലില കാട്ടു ചെമ്മണ്ണുമേന്തി സായം കാലം പുണർനീടിന ഘനശകലം പോലെ മാടിൻ്റെ പിന്നിൽ കായാമ്പൂവർണ്ണനെത്തും നയനമധുരമാം ചിത്രമോർക്കട്ടെ ചിത്തം.
1: സാകൂതംഗിക നൃത്തസുന്ദര കലാ

കണ്ടു ലജ്ജിതകളായി സ്വർണാരിമാരെ കഥാ വൈകാതക്കലയ അഭ്യസിക്കുവതിനായി സംജാതയായി കേരള സ്ത്രീകൾക്കുള്ളിലൊരപ്സരസ്സു ദൈതേ

0: ശങ്കരരാം രണ്ടുപേർ ശങ്കരാഖ്യർ. ഒന്നാമൻ ബ്രഹ്മവിദ്യാവട്ടു ധിഷണാശാലിയാം സൂത്രകാരൻ. പിന്നാലെ വന്നിതോടക്കുഴലൊട്ടു കവിതാവേദിയാം സൂത്രധാരൻ.
1: ഒന്നായി മേളിച്ച ധൂമജ്വലന പവന നീരങ്ങളാം മേഘമെങ്ങോ ചെന്നാരാലേക്കുവാനായി നിപുണകരണർത്താൻ വേണ്ട സന്ദേശമെങ്ങോ. എന്നാ തോൽക്കണ്ഠനോർക്കാതതിനൊടനവനപേക്ഷിച്ചു കാമാതുരന്മാരെന്നാളും ചേതനാ ചേതന നിനവിയലാൻ ദീനരല്ലോ പ്രകൃത്യാ.

0: ഹോ ശിവപദത്താരായിലയിക്കാം സുഖം.
1: അറ്റം വിട്ടധനാർജനത്വരയിലും കറ്റക്കരിമ്പൂങ്കുഴൽക്കറ്റത്തും നിലയെന്നിയേ പലവിധം ചുറ്റപ്പെടും നാളുകളിൽ തെറ്റത്രയ്ക്കു പൊറുത്തിടാത്ത വിധമായി ചെറ്റല്ല ചെയ്തെങ്കിലെന്തൊറ്റ കൊമ്പ ഭയം വെടിഞ്ഞു തവകാലറ്റത്തു നിൽക്കുന്നു ഞാൻ.

കട ചുറ്റി പുലരി മലരിറുക്കുന്നു പൂജയ്ക്കൊരുക്കാൻ, പള്ളിത്തേരൊന്നു നിർത്തി കമല സുര

0: പ്രിയത്തോടവളുടെ കവിളത്തുന്നു നുള്ളുന്നു സൂര്യൻ.
1: പാടത്തിൻ്റെ കരയ്ക്കു പോക്കുവെയിലിൻ ലാവണ്യപൂരം ശരിക്കാരമ്യാമല വിണ്ണു പാടലമുകിൽ കാടായിടും വിസ്മയം. നീരാടിക്കയറുന്ന വാസര മഹാസൗന്ദര്യലക്ഷ്മിക്കുമേൽ ഹാസായന്തന കുങ്കുമാർച്ചന കരം കൂപ്പിക്കുനിഞ്ഞിങ്ങു ഞാൻ.
0: നോക്കൂ പൂക്കുമൊരി പ്രഭാതമലർ മുറ്റത്തേക്കു തൂവെണ്ണില പൂക്കാരിക്കു വരണ്ടു പുഞ്ചിരി കിഴക്കാതാമ്ര സൂര്യോദയം. കേൾക്കാമേദുരമേദിനീ പുരവര ഗ്രാമാന്തരാരാവമിന്നോർക്കാൻ എത്ര വിചിത്രമി പ്രകൃതി തൻ ശ്രീലാസ്യ നൃത്തോത്സവം.
2: കുണ്ടും കുന്നുമൊഴുക്കെഴുന്ന പുഴയും

0: മുനി തൻ വരണ്ട ചുടിയിൽ തെറ്റുന്നു ഗായത്രിയോ.
1: മുത്തച്ഛന്റെ ചെരിപ്പു ദൂരയിരടുമ്പോഴേ കിരുട്ടറ്റുപോം മുറ്റത്തേക്കു കുതിച്ചു ചാടി അഖില ബ്രഹ്മാണ്ഡവും കേൾക്കനി. മുഗ്ധാനന്ദജതിസ്വരത്തൊടെ വിളിച്ചാർത്തില്ലയോ വന്നുപോയി മുത്തച്ഛൻ പുളകക്കയത്തിൽ മരവിച്ചില്ലാതെയായന്നു ഞാൻ.
2: മുത്തച്ഛൻ.

0: പിന്റെ കണ്ണീർ കനം മുത്തൊക്കും ചുടുവേർ പണിഞ്ഞു തഴുകാൻ നീളേണ്ടു നിൻ താമരക്കൈത്തണ്ടിൻ പരിശുദ്ധി. ഇന്നു ഹരിനാമം മാത്രമെന്നാശ്രയം.
1: മുത്തച്ഛന്റെ വിയർപ്പുടുപ്പണി

0: നിനക്കെൻ്റെ യൊസ്യത്തി പ്രാർത്ഥന ചക്രവാളമലിയട്ടെ നിന്റെ ലാലമ്പുവിൽ.
1: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വൈഖരി അക്ഷരശ്ലോക സമിതി കോട്ടയം. പങ്കെടുത്തവർ സായി നന്ദ, ഏറ്റിക്കട രാമൻ നമ്പൂതിരി, അഞ്ജന എൻ, സുധീർ കുമാർ എ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ

0: ആകാശവാണി
1: രാമായണ പാരായണം നാലാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഹല്യ മോക്ഷം, അഹല്യ സ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ ആറാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: വിളവിന്റെ വിസ്മയത്തിന് തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പിലും ശ്രദ്ധാപൂർവ്വം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിത സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം
1: സരിത. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ ഈ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പൊ ഈ കൃഷിയിലോട്ട്

0: കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
1: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു, പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എന്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
0: ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
1: എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് നല്ല കൃഷിക്കാരാണ്. അപ്പോ ഹസ്ബൻഡിന്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
0: സരിത ഇപ്പൊ പൂർണ്ണ സമയം കൃഷിയിലാണ്, രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാല് പൂർണ്ണ സമയം കൃഷിയിലാണ് അല്ലേ?
1: അത് രാവിലെ എന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ ഒരു 2 മണിക്കൂറോളം ഞങ്ങള് കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്, അവിടെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ കൃഷിയിൽ സമയം കണ്ടെത്തും.
0: ഇപ്പൊ ഓണത്തിനൊരുക്കാൻ വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
1: ഓണത്തിന് ഞങ്ങള് മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
0: ഓണക്കാല പച്ചക്കറികൾ ഇപ്പൊ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു നടീലും അതിന്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
1: ഇത് ഞങ്ങള് പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവന്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട് നമുക്ക്. അവിടെ നിന്നും എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ചു തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
0: അപ്പൊ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പൊ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
1: അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്ന കൃഷിയും പിന്നെ നമ്മള് സ്വയമായിട്ട് നമുക്ക് പഠിച്ചതും എല്ലാം കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്.
0: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
1: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
0: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
1: നമ്മള് ചാണകം, കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
0: പിന്നെ നട്ടതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത് ഇപ്പൊ ഈ ഇവിടെ ഇപ്പൊ എല്ലാം വെണ്ടയും മറ്റ് പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പച്ചമുളകും ഒക്കെ കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
1: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിന്റെ സ്ലറി ആക്കിയിട്ട് ഞാനത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. അപ്പൊ എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിന് സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവെ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
1: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനി ആയിട്ട് ഉപയോഗിക്കാം. കാര്യം അതിന്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകത്തി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പിൻ മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ രണ്ടു ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
0: ഇപ്പൊ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മൾ കൃഷിഭവനിൽ കാണും, റെസിഡൻസിന്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
1: ഞങ്ങൾക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിഭവനിൽ തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടില് ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകണതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
0: പൊതുവെ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ നാടൻ പച്ചക്കറികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ, ഒപ്പം തന്നെ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഓണച്ചന്തകളിലും റെസിഡൻസിന്റെ കൂട്ടായ്മയിലും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ?
1: ഞങ്ങൾക്ക് ഒരു വില കൃഷിഭവനിൽ തന്നെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
0: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
1: ജൈവമായതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
0: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിന്റെ തയ്യാറെടുപ്പിലാണ്. അതിനെ കുറിച്ചുകൂടെ

0: പറയാമോ?
1: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസിൽ ശ്രീഭദ്ര റെസിഡൻസ് ആണ് കരിയും. അതിൽ ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയുണ്ട്. എല്ലാ സൺഡേയും ആണ്. അവിടെയും നമ്മൾ എന്നെ പോലെ വേറെ മറ്റു കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തു കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെന്റ് സ്ഥലം എടുത്ത് തരികയും നമ്മളതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്തു വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
0: അപ്പൊ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നിങ്ങൾ കൂട്ടായ്മയായിട്ട് ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
1: അതിൽ നമ്മള് പാവല്, പയറ്, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ധിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
0: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
1: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയ

0: ഭാഗത്തിനായി അല്ലേ
1: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പൊ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകാവും.
0: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ ഇതിന്?
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകര്, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകര് നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
0: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിന്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്, അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിന്റെ കൂടെ വിശേഷങ്ങളോടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
1: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവന്റെ സഹായത്തോടെ കൂൺ കൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
0: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
1: 20,000 രൂപ അടുപ്പിച്ച് നമുക്ക് ഒരു മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
0: നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടില് ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പൊ നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ട് അല്ലേ?
1: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
0: സരിത, ഇപ്പൊ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
1: എനിക്ക് കൃഷിയെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കൃഷി എന്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എന്റെ അഭിപ്രായം.
0: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെ പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
2: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണമെത്തുകയാണ്. വിളവിന്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു, ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെ പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: FME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ അനുജ കുമാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മ

0: ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ എസ് പി പുരം പാത തുറക്കുന്നതിനെക്കുറിച്ചാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഇടപെടൽ. നിലവിൽ വനം വകുപ്പ് അടച്ചുപൂട്ടിയ ഈ വനപാത തുറന്നാൽ കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്താനുള്ള ദൂരം 110 കിലോമീറ്ററിൽ നിന്നും വെറും 30 കിലോമീറ്ററായി ചുരുങ്ങും. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള യാത്ര മിനിറ്റുകളായി മാറുമെന്നത് വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വട്ടവടയിലെയും കാന്തല്ലൂരിലെയും ജനങ്ങൾ വനപാത അടച്ചതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. പാത തുറക്കുന്നതോടെ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പുണ്ടാകും. ദീർഘകാലത്തെ ഈ ആവശ്യത്തിന്മേൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പുതിയ ഇടപെടലുകളെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാകുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ്. അപകട സാധ്യതകൾ കുറവായതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് ഇതിന് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേരുവന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഈ പ്രദേശം പ്രകൃതിയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ നാട്ടുകാർ തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത്. യാത്രാപ്രേമികളെയും പ്രകൃതി സ്നേഹികളെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും ഒരു നീലപ്പട്ടെടുക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിച്ചെടികൾ മൂന്നാറിലെ മലനിരകളിൽ മൊട്ടിട്ട് കഴിഞ്ഞു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂർണ്ണമായും വിരിഞ്ഞു തുടങ്ങും. മൂന്നാറിനോട് ചേർന്നുള്ള ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, കുണ്ടുമല എന്നീ 5 സ്വാഭാവിക പുൽമേടുകളിലാണ് ഇത്തവണ കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതിലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറിയ 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായി തിരിച്ചുപിടിച്ചിരുന്നു. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും അനധികൃത നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ മോചിപ്പിച്ച ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി പൂക്കുന്നത് പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ്. മേഖലയിൽ ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിനും ഇത് പുണ്യനിമിഷമാണ്. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലാണ് കുറിഞ്ഞി പൂക്കുന്നത് എന്നതിനാൽ പ്രദേശങ്ങളിൽ കനത്ത സംരക്ഷണം ഒരുക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്ങൽ ചൂണ്ടൽ മാറുന്നു. മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്ങൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. ഹരിതാഭമായ പുൽമേടുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന നിബിഡ വനമേഖലയുമാണ് ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണം. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. ജലാശയത്തിൽ വെള്ളം നിറയുമ്പോൾ മാത്രം ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്തുകൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആന്റം ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9495563321, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00.

0: നിങ്ങളുടെ വാർഷിക കുടുംബ വരുമാനം 8 ലക്ഷം രൂപ വരെയാണോ? എങ്കിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി 10 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് 3% പലിശ ഇളവ് നേടാം. സാമ്പത്തിക പരിമിതികൾ കാരണം ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കേണ്ട. കൂടുതൽ വിവരങ്ങൾ PM വിദ്യാലക്ഷ്മി പോർട്ടലിൽ ലഭ്യമാണ്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി.

0: വിഭിന്നേഷു ക്ഷേത്രേഷു യുദ്ധസ്യ നിരന്തര സങ്കടമാലക്ഷ്യ സമഗ്രം വിശ്വം ചിന്തിതമസ്തി. പശ്ചിമേഷ്യാക്ഷേത്രസ്യ സംഘർഷഃ ഭാരത സദൃശാണാം ദേശാനാം കൃതേ ഏകം മഹത് സങ്കടമാസീത്. യേ ഊർജാക്ഷേത്രേ അന്യേഷാമുപരി ആശ്രിതാഃ സന്തി. പെട്രോൾ ഡീസൽ എൽപിജി ഉർവരക രസായനാദീനാം വിഷയേ ബഹവഃ പ്രത്യവായാഃ സങ്കടാഃ ച ഉത്പന്നാഃ. തഥാപി ഭാരതേന 7.7% വികാസമാനാങ്കഃ സംരക്ഷിതഃ യേന ഭാരതം വിശ്വസ്മിൻ തീവ്രതമാ വർദ്ധമാന അർത്ഥവ്യവസ്ഥാ സഞ്ജാതാ. അസ്മിൻ ഏവ പൃഷ്ഠഭൂമൌ വർഷാകാലീന സത്രസ്യാരംഭഃ ഭവതി. ദേശഃ ഗതിശീലതാം ധാരയതി. സംസദഃ ഭാവന ച തസ്യാം ഗതൌ നവീനാം ഊർജാം സഞ്ചാരയതി ഇത്യപി പ്രധാനമന്ത്രിണാ പ്രതിപാദിതം. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു തസ്യാഹ മെൽഡോവിയൻ സമകക്ഷയാ മയാ സന്ധു ഇത്യനയാ സഹ അദ്യ വ്യാപാര നിവേശ കൃഷി സ്വാസ്ഥ്യ സേവാ നവീകരണീയോർജ അങ്കീയ സാർവജനിക സംരചന കൃത്രിമ ബുദ്ധി നവോന്മേഷ ഇത്യാദിഷു പ്രമുഖ വിഷയേഷു ദ്വിപക്ഷീയ സഹയോഗസ്യ ദൃഢീകരണായ ഐക്യമത്യം പ്രകടിതവതി. ചിഷിനാവ് നഗരെ മണ്ഡലസ്തരീയ മന്ത്രണായാഃ അനന്തരം ഭാഷമാണ രാഷ്ട്രപതിഃ മുർമുഹു സ്വകീയാം യാത്രാം ഐതിഹാസികീം ഇതി പ്രത്യപാദയത്. യതോ ഹ്യേഷാ കസ്യാപി ഭാരതീയ രാഷ്ട്രപതേഃ മോൾഡോവാ ദേശായ പ്രഥമാ രാജകീയ യാത്രാ അസ്തി. ദ്വിപക്ഷീയ വ്യാപാരസ്യ നിവേശസ്യ ച സംവർദ്ധനായ സുദൃഢ സംഭരണ ശൃംഖലായാഃ സശക്തീകരണായ സഹൈവ സാന്ദ്ര വ്യാപാരിക സംബന്ധാനാം പ്രോത്സാഹനായ ഉഭൌ അംഗീകൃതവന്തൌ. രാഷ്ട്രപതിഃ മുർമുഹു അവോചത് യത് ഭാരത് മോൾഡോവ വ്യാപാരിക മഞ്ചഃ ആർത്ഥിക സഹയോഗായ നൂതനാം ഗതിം പ്രദാസ്യതി. അനേനൈവ സാകം രാഷ്ട്രപതിഃ മുർമുഹു മോൾഡോവാ ദേശം ആപത് പ്രതിരോധി സംരചനാ ഗഠബന്ധനേ സഹൈവ വൈശ്വിക ജൈവേന്ധന ഗഠബന്ധനേ സമ്മിലിതും നിമന്ത്രിതവതി. സാമരിക ദൃഷ്ട്യാ അതിമഹത്വപൂർണേ ഹോർമുസ് ജലസന്ധൌ ഉത്തരോത്തരം പ്രവർദ്ധമാനേ സംഘർഷാവധൌ അദ്യ അവിരതം നവമ ദിവസേപി അമേരിക്ക ഇറാന ദേശയോഃ പരസ്പരം ഭീഷണ സൈന്യ പ്രഹാരാഃ അഭവന്. അമേരിക്കീ സൈന്യൈഃ ഇറാനസ്യ ഖോർമോസ് നഗരം ലക്ഷ്യീകൃത്യ ക്ഷേപണാസ്ത്ര പ്രഹാരാഃ വിഹിതാഃ. ഇറാനസ്യ അർദ്ധസർവകാരീയ വാർത്താ സംസ്ഥയാ കസ്യചിത് സ്ഥാനീയ അധികാരിണഃ വചനമുദ്ധൃത്യ നിവേദിതം യത് ബുഷേഹ്ര പ്രാന്തസ്യ ദഷ്തി മണ്ഡലസ്യ പ്രാശസനിക കേന്ദ്രേ ഖോർമോസ് നഗരെ അമേരിക്കീ പ്രഹാരേണ ബഹുഷു ഭാഗേഷു വിദ്യുത് പ്രവാഹഃ പൂർണതയാ അവരുദ്ധഃ അഭവത്. വൃത്താന്താനുസാരം അസ്മിൻ പ്രഹാരക്ഷേത്രേ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇത്യസ്യ നൌസൈന്യ പ്രതിഷ്ഠാനാനി ആസന്. അനേന സൈന്യ പ്രഹാരേണ ഖോർമോസ് നഗരസ്യ കതിപയേഷു ഭാഗേഷു തത്ക്ഷണമേവ വിദ്യുത് സംഭരണ ശൃംഖല ബാധിതാ അഭവത്. അപരത്ര ജോർഡൻ ദേശസ്യ സർവകാരീയ പ്രസാരണ സംസ്ഥയാ സാമാജികാന്തർജാലീയ പട്ടലേ നിവേദിതം യത് തസ്യ ദേശസ്യ വായു പ്രതിരക്ഷാ പ്രണാല്യാ ഇറാന ദേശാ ജോർഡൻ ഭൂഭാഗം പ്രതി പ്രക്ഷിപ്താനി ത്രീണി ക്ഷേപണാസ്ത്രാണി തഥൈവ വിനാശിതാനി. ചതുർത്ഥം ക്ഷേപണാസ്ത്രം ജോർഡൻ ദേശസ്യ ദക്ഷിണ ദൂരസ്ഥക്ഷേത്രേ പതിതം യേന കാപി ജനധനഹാനിഃ ന ജാതാ. സമാചാരമാധ്യമാനുസാരം ഏതാനി ക്ഷേപണാസ്ത്രാണി ജോർഡൻ ദേശസ്യ ദക്ഷിണതടീയ നഗരെ അകാബ ഇത്യത്ര സ്ഥിതാൻ അമേരിക്കീ വിമാനസ്ഥാനകാൻ ലക്ഷ്യീകൃത്യ പ്രക്ഷിപ്താനി ആസന്. ഭാരത ഋതുവിജ്ഞാന വിഭാഗേന അദ്യ ഹിമാചലപ്രദേശ ജമ്മു കശ്മീർ ലഡാഖ് ഉത്തരാഖണ്ഡ് രാജ്യേഷു അതിവൃഷ്ടിപരാ രക്തവർണീയ സഞ്ചേതന ഉദ്ഘോഷിത.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സർ സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത

0: സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
1: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
0: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം?
2: എന്തു പറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും PA ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. August 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി KG ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
7: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്

0: റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബിജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുദ്.
2: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും K. സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും.

0: ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോവ് സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നു, എപ്പോൾ വീഴുന്നു, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. 22 മാർച്ച് ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ട് പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക. ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗും ശാസ്ത്രീയ ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി, തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത്, പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം

ത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമേ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൌഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൌത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറിവന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരായ വ്യക്തികളെ മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിൽ ഉണങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ 2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്കേവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്കോരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.

0: വയലും വേടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലായ്പ്പോഴും ശരിയായ കാര്യം തിരഞ്ഞെടുക്കുക. അതത്ര എളുപ്പമല്ലെങ്കിലും അതാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. പ്രലോഭനങ്ങളും വെല്ലുവിളികളും വരും, പക്ഷേ സത്യസന്ധതയും നന്മയും പിന്തുടരുമ്പോൾ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, മത്സ്യസമ്പദാ യോജന, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കൃത്യമായ മഴ ലഭിക്കാത്തത് കാരണം ഓണവിപണി തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയാണ്. ഓണം മുന്നിൽ കണ്ട് നട്ട വിളകളിൽ പലതും മഴ ലഭിക്കാതെ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. രൂക്ഷമാകുന്ന ജലദൌർലഭ്യവും കടുത്ത വേനലുമൊക്കെ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇന്ന് വയലും വീടും പരിപാടിയിൽ ചർച്ച ചെയ്യുന്നതും കർഷകർ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ്. വിളകളിലെ കളകളാണ്. വിളകളുടെ വളർച്ചയെയും ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന അനാവശ്യ സസ്യങ്ങളാണ് കളകൾ. അതിനാൽ കളനിയന്ത്രണം കാർഷിക രംഗത്ത് വളരെ പ്രധാനമാണ്. പലതരത്തിലാണ് കളകൾ വിളകൾക്ക് വെല്ലുവിളിയാകുന്നത്. കളകളെക്കുറിച്ചും വിളകളിലെ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ബിന്ദു ജെ എസ് ആണ്. ഡോക്ടർ ബിന്ദുവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ ബിന്ദു, കളകളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? എല്ലാ വേണ്ടാത്ത ചെടികളും കളകളാണോ?
3: നമ്മുടെ കൃഷിഭൂമിയിൽ വിളയ്ക്കൊപ്പം വളരുന്ന അനാവശ്യ ചെടികളെയാണ് കളകൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളയേണ്ടവയാണ് കളകൾ. മിക്ക കളകളും വിളകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുകയും എണ്ണത്തിൽ കൂടുകയും ചെയ്യുന്നതാണ്. ഇവ വിളകളുമായി സൂര്യപ്രകാശം, ജലം, പോഷകങ്ങൾ, സ്ഥലം എന്നിവയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു. ചില കളകളാണെങ്കിൽ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗാണുക്കളെയും പാർപ്പിക്കുന്നു. എന്നാൽ മറ്റു ചിലവയാണെങ്കിൽ, പ്രത്യേകിച്ച് പുറനാട്ടിൽ നിന്ന് വന്നവയാണെങ്കിൽ, ഉദാഹരണത്തിന് കുളവാഴ, ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ പ്രാദേശിക ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുന്നു.
2: നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും അത് നിലത്ത് കുറച്ച് നിന്നാലും പ്രശ്നമില്ലെന്നാ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്, പക്ഷെ അത് തെറ്റാണല്ലേ?
3: അതെ. പ്രധാനമായും നമുക്ക് കളകളെ പുല്ലുവർഗ്ഗങ്ങൾ, മുത്തങ്ങാവർഗ്ഗങ്ങൾ, വീതി ഇലയുള്ള കളകൾ എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം. പുല്ലുവർഗ്ഗത്തിൽ പെടുന്നവയാണ് നമ്മുടെ കറുകപ്പുല്ല്, പലയിനം കവടകൾ, വരിനെല്ല് തുടങ്ങിയവ. മുത്തങ്ങാവർഗ്ഗത്തിലാണെങ്കിൽ മഞ്ഞക്കോര, തലേക്കെട്ടൻ എന്നൊക്കെ ഉദാഹരണങ്ങളാണ്. വീതിയില ഉള്ളയാണെങ്കിൽ പലതരം ചീരകൾ, നീർഗ്രാമ്പൂ, കയ്യുന്നി എന്നിവയൊക്കെ ഉൾപ്പെടുത്താം.
2: ഇതിന്റെയൊക്കെ നിയന്ത്രണ മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും.
3: അതെ.
2: കള നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
3: നമ്മൾ കളനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉന്മൂലനാശമല്ല കളകളുടെ, മറിച്ച് വിളനാശം കാര്യമായി ഉണ്ടാകാത്തക്ക രീതിയിൽ കളകളെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്. ഉദാഹരണത്തിന്, നെൽകൃഷിയിൽ കളനിയന്ത്രണം ഏറ്റവും ആവശ്യമായ ഘട്ടം വിതച്ച് അല്ലെങ്കിൽ ഞാറ് നട്ട് 45 ദിവസം വരെയാണ്. ആ കാലയളവിൽ കളശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുവാൻ സാധിച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്നതിൽ സംശയമില്ല. വ്യത്യസ്തമായ പരസ്പര പൂരകങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് കളങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഏതെങ്കിലും കളനിയന്ത്രണ പരിപാടി വികസിപ്പിക്കുന്നത് കളകളുടെ ജീവശാസ്ത്രവും പരിസ്ഥിതി ശാസ്ത്രവും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ധാരണയുടെ അടിസ്ഥാനത്തിൽ കളവിത്ത് മുളയ്ക്കുന്നതിൽ സ്വാധീനം ചെലുത്തി കളവിത്ത് ബാങ്കുകൾ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ കളനിയന്ത്രണ മാർഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
2: നിയന്ത്രണത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നിരോധനമല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ കള നിരോധനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?

ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയതായി ഒരു കള നമ്മുടെ പുരയിടത്തിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കളവിത്തുകൾ കലരാത്ത വിത്തുകൾ മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നെൽകൃഷി വിത്ത് ശേഖരിക്കുമ്പോൾ ആ വിത്ത് ശേഖരിക്കുന്ന പാടത്തിൽ കൊയ്യുമ്പോഴും ഉണക്കുമ്പോഴും കളവിത്തുകൾ കലരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് വേറൊരു സ്രോതസ്സാണ് നമ്മുടെ ജൈവവളങ്ങൾ. പുരയിടങ്ങളിലെ നമ്മുടെ ചാണക കുഴിയിൽ വിളകളിലെ അവശിഷ്ടങ്ങളും കൃഷിയിടങ്ങളിലെ കളകൾ ഉൾപ്പെടുന്ന ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്ന ഇടം കൂടിയാണ്. ആയതിനാൽ കൃഷിക്ക് പച്ചച്ചാണകത്തിന്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ കളകൾ നേരിട്ട് പച്ചിലവളമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അവ പൂവിടുന്നതിന് മുമ്പോ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃഷി ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക.

0: ശ്രദ്ധിക്കേണ്ട കാര്യം കൃഷി ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ഉപകരണങ്ങൾ ഒരു കൃഷിയിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് മണ്ണും മറ്റു ജൈവ അവശിഷ്ടങ്ങളും കഴുകി വൃത്തിയാക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ജലസേചന തോടുകളും ചാലുകളും വൃത്തിയാക്കി സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ കള നിയമങ്ങളും അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അതായത് സസ്യങ്ങളുടെയും സസ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി, കയറ്റുമതി എന്നിവയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക വഴി കളകൾ പുതിയ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു കള വളരെ ഗുരുതരമാണെങ്കിൽ അതിനെ നമ്മൾ നിർമാർജനം ചെയ്യേണ്ടതാണ്. അതായത് ഒരു പരിസ്ഥിതിയെ കംപ്ലീറ്റ് അത് ബാധിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കർശനമായ ചിലവേറിയമായ മാർഗങ്ങൾ അവലംബിച്ച് ആ കളയുടെ പൂർണ്ണ നിർമാർജനം സാധ്യമാക്കണം.
1: ഈ കള നിയന്ത്രണത്തിന് അല്ലെങ്കിൽ നിരോധനത്തിന് വേണ്ടി മുന്നൊരുക്ക മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: സോയിൽ സോളറൈസേഷൻ അല്ലെങ്കിൽ സൂര്യതാപീകരണം വഴി നമുക്ക് കളകളുടെ വിത്ത് നശിപ്പിക്കുവാൻ കഴിയും. നമ്മൾ മണ്ണ് നനച്ചതിന് ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോഴത്തേക്കും കളവിത്തുകൾ നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമായ ഒരു മാർഗമാണ്. വേറൊരു മാർഗം കളയ്ക്ക് കിളിപ്പിക്കൽ എന്ന് പറയും, സ്റ്റേൽ സീഡ് ബെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ആദ്യ മഴയ്ക്ക് നമ്മൾ നിലം ഉഴുതിട്ടാൽ ധാരാളം കളവിത്തുകൾ മുളയ്ക്കും. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവ വീണ്ടും ഉഴുത് നശിപ്പിച്ചിട്ട് വിത്തിട്ടാൽ താരതമ്യേന കളശല്യം കുറവായിരിക്കും.
1: കള നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ മികച്ച കൃഷി രീതികൾ അവലംബിക്കാൻ പറ്റുമോ?
0: തീർച്ചയായും. വിളകളുടെ കരുത്തും മത്സരശേഷിയും വർദ്ധിക്കുന്നതും കളകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതുമായ ഏത് കൃഷി രീതികളും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഒന്നാമതായി നമ്മൾ നിലവൊരുക്കുന്നത്, കൃഷിയിടങ്ങൾ ഉഴുതോ കിളച്ചോ പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ നടീൽ വസ്തുക്കൾക്കുള്ള വളർച്ച എളുപ്പമാക്കും. വിളകൾ കരുത്തോടെ വളരുകയും അതേസമയം കളകൾ പതുക്കെ മുളയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അങ്കുരണശേഷിയും കുറഞ്ഞത് 80% ആരോഗ്യവും ശുദ്ധിയുമുള്ള വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും കളകളുമായി മത്സരിച്ച് കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നടീൽ സമയവും വിള സാന്ദ്രതയും ശരിയായ സമയത്ത് തന്നെ വിളയിറക്കുകയും ശുപാർശ ചെയ്ത രീതിയിൽ തന്നെ വിത്ത് നിരക്ക് അനുവർത്തിക്കുകയും ചെയ്താൽ വിളകൾ നന്നായി
1: വളരും.
0: പിന്നെ നമ്മുടെ ജലപരിപാലനം, നമ്മുടെ പാടത്ത് നമുക്കറിയാം വെള്ളം കെട്ടി നിന്ന പല കളകളും നശിച്ചു പോകുന്നതാണ്. അതുപോലെ വളപ്രയോഗം, എപ്പോഴും വിളകളിൽ ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കളകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമുക്കറിയാം വിളപരിക്രമം, അതായത് ഒരു വിള തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട കളകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം നെൽവയലിൽ തുടർച്ചയായ നെല്ല് ചെയ്യുന്നതിന് പകരം മൂന്നാം വിളയായി നമുക്ക് പയറ് വർഗ്ഗവിളകളോ പച്ചില വർഗ്ഗവിളകളോ മുതലായി മാറി മാറി ചെയ്താൽ നെല്ലുമായി ബന്ധപ്പെട്ട് വളരുന്ന കളകളുടെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ വേറൊരു മാനേജ്മെന്റാണ് നമ്മുടെ ആവരണ വിളകൾ പുരയിടങ്ങളിൽ, പിന്നെ അതുപോലെ പുതയിടുന്നത്, ഇതെല്ലാം നമ്മുടെ കളകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും.
1: അതുപോലെ നേരിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ അല്ലേ?
0: അതെ അതെ. പിന്നെ നമുക്ക് ഇടവിള കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലമുള്ളിടത്തെല്ലാം ഇടവിളകൾക്ക് മുഖ്യ വിളയുമായിട്ട് മത്സരം വരാത്ത രീതിയിൽ ഇടവിള കൃഷി ചെയ്യുന്നതും കളകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
1: മാഡം, നേരിട്ടുള്ള കള നിയന്ത്രണ മാർഗങ്ങൾ ഭൗതിക രീതികൾ
0: ഏറ്റവും എളുപ്പവും പ്രധാനമുള്ളതും കൈകൊണ്ട് നമ്മൾ കള പറിച്ചു കളയുന്നത് തന്നെയാണ്. നെൽകൃഷി ആണെങ്കിൽ നമ്മൾ ഹ്രസ്വകാല ഇനങ്ങളിൽ സാധാരണ പറിച്ചു നട്ട് 20-25 ദിവസത്തിലും 40-45 ദിവസത്തിലുമാണ് 2 പ്രാവശ്യമാണ് നമ്മൾ കളയെടുക്കുന്നത്. തെങ്ങിൻ പുരയിടങ്ങളിലാണെങ്കിൽ വളമിടുന്നതിന് മുമ്പ് തടം തുറക്കുകയും അതുവഴി കളകളെ മണ്ണിലോട്ട് ചേർക്കുകയും ചെയ്യും. ഇത് മണ്ണിന്റെ ജൈവാംശം കൂടുവാനും സാധിക്കും.
1: കള നിയന്ത്രണത്തിന് യാന്ത്രിക മാർഗങ്ങളും കാണുമല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും. നെൽപ്പാടത്ത് നമുക്ക് വരിയായി വിത്തിടുന്ന രീതിയിലും പറിച്ചു നടുന്ന പാടത്തും കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന കോണോ വീഡർ എന്ന കള ഇളക്കി യന്ത്രം ഉപയോഗിച്ച് കള പിഴുത് മണ്ണിൽ ചേർക്കാം. ഇത് നട്ട് 20-25 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യുന്നത്. ഇതുമൂലം മണ്ണിലെ വായു സഞ്ചാരം കൂടുകയും നെല്ലിന്റെ വളർച്ച കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സാധാരണ ഗാർഡൻ ടില്ലർ, ബ്രഷ് കട്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് കള നിയന്ത്രിക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന വിളകളുടെ ഇടയിലൂടെ കളകളെ നിയന്ത്രണം ചെയ്യുന്ന റോബോട്ടിക് യന്ത്രങ്ങൾ വരെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാണ്.
1: ഇത് പ്രായോഗികമായിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ടോ?
0: കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്.
1: ഭാവി സാധ്യതകൾ നിരവധിയുണ്ട് ഇതിന്.
0: അതെ അതെ.
1: ഇതെല്ലാം കൂടിയ കള നിയന്ത്രണം പോസിബിൾ അല്ലെങ്കിൽ അവസാന മാർഗമായിട്ട് നമ്മൾ കള നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കളനാശിനികളാണല്ലോ, അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാം.
0: കളനാശിനിയുടെ ഉപയോഗം എപ്പോഴും ഒരു സംയോജിത കള നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് പ്രധാനമായി

0: ഈ മൂന്ന് തരം കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള കളകളെ നശിപ്പിക്കുന്നത്. ഇത് എല്ലാതരം സസ്യങ്ങളെ നശിപ്പിക്കുന്ന കളനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഗ്ലൈഫോസേറ്റ് എന്ന കളനാശിനി, ഗ്ലൂഫോസിനേറ്റ് അമോണിയ എന്നിവ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നിലമെല്ലാം ഒഴുകി വിത്ത് നട്ട ശേഷം കളകൾ മുളയ്ക്കുന്നത് തടയുന്നത്, ഇവ മുളച്ചു വരുന്ന കളകളെ രണ്ടു മൂന്നാഴ്ചയോളം കളശല്യം നിയന്ത്രിക്കുന്നു. നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന ഓക്സി ഫ്ലൂർഫെൻ എന്ന കളനാശിനി ഇതിന് ഒരു ഉദാഹരണമാണ്. വിതച്ച് നമ്മൾ മൂന്ന് ദിവസത്തിനകം ഇത് തളിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആണെങ്കിൽ കളകൾ മുളച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അതിലാണ് നമ്മുടെ കളകൾക്ക് ഒരു രണ്ട് മൂന്ന് ഇല പ്രായമാകുമ്പോൾ ഉപയോഗിക്കുന്നവയാണിവ. ഇത് പാടത്തെ പ്രധാന കളകൾ ഏതൊക്കെ ആയി എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് തെരഞ്ഞെടുക്കാൻ.
1: എല്ലാ കളനാശിനിയും എല്ലാ കളയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ പാടില്ല. മേഡം, കളനാശിനികൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികളുടെ പ്രായം, കളകളുടെ ഇനം എന്നിവ അനുസരിച്ച് കളനാശിനി തിരഞ്ഞെടുക്കണം. കളനാശിനി തളിക്കുവാൻ പുറത്ത് തൂക്കിയിട്ട് മരുന്ന് തളിക്കുന്നതിനൊപ്പം ഇടത് കൈകൊണ്ട് നമുക്ക് പമ്പ് ചെയ്യുന്ന സ്ഥലം സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത്. ഒരേ മർദ്ദത്തിൽ മരുന്ന് തളിക്കുവാൻ സഹായിക്കും. എപ്പോഴും നമ്മൾ ശുപാർശ ചെയ്യും നമ്മൾ ഉപയോഗിക്കണം. അതും ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണം, തെളിഞ്ഞ വെള്ളം. പിന്നെ തളിക്കുന്ന ആളിന്റെ വേഗത, നോസിൽ നിബമ്പിന്റെയും കാര്യക്ഷമത തുടങ്ങിയവ അനുസരിച്ചായിരിക്കും കളനാശിനി പ്രയോഗത്തിന്റെ ഫലം. ഒരിക്കലും പവർ സ്പ്രെയറുകൾ ഉപയോഗിക്കരുത് നമ്മൾ ഇത് ചെയ്യാൻ. കളനാശിനി തളിക്കാൻ എപ്പോഴും ഫ്ലഡ് ജെറ്റ് അഥവാ ഫ്ലാറ്റ് ഫാൻ നോസിലാണ് നല്ലത്. ഇടമുറിയാതെ എളുപ്പത്തിൽ തളിക്കുവാൻ ഇത് സഹായിക്കും. കളനാശിനിയിൽ പുതിയ തലമുറ കളനാശിനികൾ പഴയവയെ അപേക്ഷിച്ച് വളരെ അളവ് കുറവ് മതി. ഇതിന്റെ പ്രവർത്തനക്ഷമത 50 മുതൽ 100 ഇരട്ടി വരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കളനാശിനി മിക്സ്ചറുകളുണ്ട്. പല തരത്തിലുള്ള കളകളെ ഒന്നിച്ച് നിയന്ത്രിക്കാൻ ഇവയ്ക്ക് പറ്റും. അതുപോലെ അളവും കുറവും മതി. ഇപ്പോൾ അതുപോലെ തന്നെ നാനോ കളനാശിനികളും അവൈലബിൾ ആണ്. ഇതിന്റെ അളവും വളരെ കുറവും, നമ്മുടെ നാനോ വളങ്ങൾ പോലെ പരിസ്ഥിതി സൗഹൃദങ്ങളുമാണ്.
1: പിന്നെ കളനാശിനികൾ എന്തു പറഞ്ഞാലും വിഷം തന്നെയാണല്ലോ, ഉപയോഗിക്കുമ്പം
0: അതിന്റേതായ നമ്മൾ സുരക്ഷാ മാർഗങ്ങൾ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ എല്ലാ മാർഗങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരൊറ്റ രീതിയെ ആശ്രയിക്കുന്നത് കളകളുടെ വ്യതിയാനം കളനാശിനിക്ക് ബാധിക്കും.
1: സൂചിപ്പിച്ച മാതിരി നമുക്ക് നിർമ്മാർജ്ജനമല്ല നമ്മുടെ ഉദ്ദേശം, മാനേജ്മെന്റ് ആണ്.
0: അതെ അതെ അതെ, കള എന്നാൽ ഉപയോഗശൂന്യമായ ചെടികൾ എന്ന് അർത്ഥമില്ല എന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം. ഇവയിൽ പലതും നമ്മുടെ പച്ചമരുന്നായും പച്ചക്കറിയായും കാലിത്തീറ്റയായും ആവരണ വിളകളുമായി ഒക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കളസസ്യങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിന് പകരം അവയെ നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ കളകളെ മണ്ണിൽ ചേർക്കുന്നത് മൂലം നമ്മുടെ ജൈവസമ്പത്ത് വർദ്ധിക്കുകയും സുസ്ഥിര കൃഷി നിലനിൽക്കുകയും ചെയ്യും.
1: ഡോക്ടർ ബിന്ദു തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് കള നിയന്ത്രണ മാർഗങ്ങളും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചതെന്ന് വളരെ നന്ദി.
0: നന്ദി.
2: വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബിന്ദു ജെയസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു.

0: ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
2: കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ

0: പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ച മന്ദഗതി എന്നിവ ഉണ്ടാകാം. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഉത്തരം, നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: വയലും വീടും സമാപിക്കുന്നു.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ബോർഡിന്റെ വെബ്

0: വെബ്സൈറ്റായ www.keralabiodiversity.org സന്ദർശിക്കുകയോ 0471-272-4740 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. സപ്ലൈകോയ്ക്കു വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖാരിഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. തൃശൂർ ഇരങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 ഗാർഹിക സാഹചര്യത്തിൽ കൂൺവിത്ത് ഉൽപാദനവും കൃഷിയും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9447-81-4390 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റ് പോർട്ടലായ www.admissions.kau.in സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0487-243-8136. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 23,800, ആലപ്പുഴ 23,200, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, പാലാ 24,900, എറണാകുളം 24,600, കൊച്ചി റെഡി 23,400, ആലുവ 24,500, വടക്കൻ പറവൂർ 24,400. കൊപ്ര കിൻഡലിന് കൊല്ലം 15,300, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 1,000, നെയ്യാറ്റിൻകര, അടൂർ എന്നിവിടങ്ങളിൽ 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 29,000, തൊടുപുഴ 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോ

0: കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ച നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: ആജ് രാഷ്ട്രപതി സന്ധു ഓർ മേനെ ഹമാരി ദ്വിപക്ഷീയ സാഞ്ചേദാരിക്ക് സമ്പൂർണ്ണ ഉപർ ചർച്ച കി ഹമ്നെ हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ്, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നദ്ദ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF

0: എഫ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ ഡബ്ല്യു നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആന്റി ബേൺഹാമിനെ ചാൾസ് മൂന്നാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. ഹോങ്കോങ്ങിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2,344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോങ്കോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തെ പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
3: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
4: തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെ എക്കാലത്തും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ റഷ്യൻ സാഹിത്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ധനികർ തങ്ങളുടെ പളവളപ്പുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ ദരിദ്രമായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ മനസ്സലിവുള്ള ഒരു ധനിക യുവാവിനെയോ യുവതിയെയോ കണ്ടെത്താൻ കഴിയും. അത്തരമൊരു

0: ധനിക യുവതിയുടെ മാനസിക സംഘർഷം വ്യക്തമാക്കുന്ന ഒരു കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ, ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം. ആധുനിക ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്.
1: 1860 ജനുവരി 29 തെക്കൻ റഷ്യയിലെ ഒരു തുറമുഖ നഗരമായ ടാഗൻ റോഗിലാണ് ചെക്കോവിന്റെ ജനനം. ബാല്യകാലത്തു തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ആന്റൺ ചെക്കോവ് നേരിട്ടറിഞ്ഞു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി പിതാവ് കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് കുടിയേറി. പക്ഷേ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ ആന്റൺ ചെക്കോവിന് തുറമുഖ നഗരത്തിൽ തുടരേണ്ടി വന്നു. മീൻ പിടിച്ചു വിറ്റും ട്യൂഷനെടുത്തും പത്രങ്ങൾക്ക് ചെറിയ തോതിൽ രേഖാചിത്രങ്ങൾ വരച്ചുകൊടുത്തും ചെക്കോവ് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1879 മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതോടെ ചെക്കോവ് മോസ്കോയിൽ തന്റെ കുടുംബത്തിനൊപ്പം ചേർന്നു.
0: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ആന്റൺ ചെക്കോവ് 26 വയസ്സുള്ളപ്പോൾ തന്നെ 400 ചെറുകഥകൾ, നിരവധി ചിത്രങ്ങൾ, ചിത്രകഥകൾ എന്നിവ സംഭാവന ചെയ്തിരുന്നു. എന്നും മാനവികതയ്ക്കു വേണ്ടി നിലകൊണ്ട എഴുത്തുകാരനാണ് ആന്റൺ ചെക്കോവ്. 1890 അദ്ദേഹം സൈബീരിയയിലൂടെ സഖാലിൻ ദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുകയും പീനൽ കോളനിയിലെ കഠിന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ യാത്ര എഴുത്തുകാരന്റെ മാനവിക അവബോധങ്ങളെ കൂടുതൽ തീവ്രമാക്കി.
2: ഒരു കെട്ട് നോട്ടുകൾ അവളുടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവളുടെ എസ്റ്റേറ്റ് മാനേജർ എത്തിച്ചു തരുന്നു ആ റൂബിളുകൾ. എസ്റ്റേറ്റിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു കേസ് അവൾക്ക് അനുകൂലമായി വിധിച്ചു. അതിൽ കിട്ടിയതാണ് ആ 15,000 രൂപൾ. ആ വിവരത്തിന് ഒരു എഴുത്തും അയാൾ കൊടുത്തയച്ചിരുന്നു. കേസ് ജയിച്ചു, നഷ്ടപരിഹാരം എന്നെല്ലാമുള്ള വാക്കുകളെപ്പോലും അന്ന അക്കിമോംന വെറുത്തു. നിയമവും കോടതിയും ഒന്നുമില്ലാതെ ജീവിതം സാധ്യമല്ലെന്ന് ഫാക്ടറി ഉടമയായ അന്നയ്ക്കറിയാം. ആ 15,000 അങ്ങ് കാണാമറയത്തേക്ക് മാറ്റിവെക്കാൻ അവൾ ആഗ്രഹിച്ചു. 26 വയസ്സാണ് അന്നയ്ക്ക്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഗൃഹഭരണത്തിൽ മുഴുകിക്കഴിയുകയായിരിക്കും. വീട്ടുജോലികൾ തീരുമ്പോഴേക്കും അവർ നന്നെ ക്ഷീണിക്കും. അനന്തരം അവർ സുഖമായി ഉറങ്ങും. അടുത്ത പ്രഭാതത്തിൽ അത്യധികം ഉന്മേഷത്തോടെ അവർ ഉണരുകയും ചെയ്യും. അവരിൽ അധികം പേരും വിവാഹിതകളായിരിക്കും. പലരും ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരുമായിരിക്കും. താനോ പ്രായം ചെന്ന സ്ത്രീകളെപ്പോലെ എഴുത്തുകുത്തുകൾ നോക്കുന്നു, മറുപടികൾ തയ്യാറാക്കുന്നു. അന്നയ്ക്ക് കഠിനമായ നിരാശ തോന്നി.
0: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന അക്കിമോവ്ന എന്ന യുവതിയാണ് നോവലിലെ നായിക. കേവലം 26 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അന്നയുടെ തലയിൽ വീണു. പിതാവിൽ നിന്നും ഫാക്ടറി അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പിതാവിന്റെ അപ്രതീക്ഷിതമായ മരണം തൊഴിലാളികളെ ദുഃഖത്തിലാക്കി. അവരുടെ ഇടയിൽ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നുവന്ന് മുതലാളിയായ മനുഷ്യനാണ് അന്നയുടെ പിതാവ്. തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണ്. ഭൂതഭയം മൂലം അവൾ തന്റെ മുൻപിൽ കൂമ്പാരം പോലെ കിടക്കുന്ന കത്തുകൾ ഓരോന്നായി നോക്കുന്നു. ഗേറ്റിൽ ആവലാതികളുമായി തൊഴിലാളികളുടെ കുടുംബങ്ങൾ നിൽക്കുന്നു. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല. പുരുഷന്മാർ കിട്ടുന്ന കാശിലേറിയ പങ്ക് വോട്ട കുടിച്ചു തീർക്കും, എന്നിട്ട് കടം വാങ്ങും. മദ്യപാനികളായ തൊഴിലാളികൾ കാലക്രമേണ രോഗികളായിത്തീരും. അവരുടെ കുടുംബങ്ങൾ തകരും. കത്തുകളിലെ ആവശ്യം പണമാണ്. ഓഫീസിലെ ക്ലർക്കുമാരോട് ആ കത്തുകൾക്ക് പ്രാധാന്യമനുസരിച്ച് 2-3 രൂബിളുകൾ നൽകാൻ അന്ന പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുത്താലും നന്ദിയില്ലാത്തൊരു സമൂഹമാണ് തൊഴിലാളികളെന്ന് ക്ലർക്കുമാർ പറയും. അവർ അവളെ ചീത്ത

0: പറയും, ശപിക്കും. പക്ഷേ നേരിൽ കാണുമ്പോൾ ഒരു ദൈവത്തെ പോലെ പുകഴ്ത്തും. അങ്ങനെ തന്റെ മുൻപിലെ കത്തുകളും മേശപ്പുറത്തെ 15,000 രൂപകളും അന്ന എന്ന ഫാക്ടറി ഉടമയെ പലവിധ ചിന്തകളിലേക്ക് നയിച്ചു.
1: കഥ നടക്കുന്നത് ഒരു ക്രിസ്മസ് കാലത്താണ്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഫാക്ടറിയിൽ കുറച്ചു മാറി അതിസുന്ദരമായ ധാരാളം പരിചാരകരുള്ള ഒരു വലിയ ബംഗ്ലാവിലാണ് അന്ന അക്കിമോവിന താമസിക്കുന്നത്. ബംഗ്ലാവിൽ ക്രിസ്മസ് രാവിൽ ധാരാളം അതിഥികൾ എത്തും. തന്റെ ഫാക്ടറിയിലെ ജീവനക്കാരെയും ക്രിസ്മസ് വരുന്നതിന് അവൾ ക്ഷണിക്കാറുണ്ട്. തന്റെ മുമ്പിലെ കത്തുകളിലൂടെ കടന്നുപോകവേ ആർദ്രഹൃദയയായ ആ യുവതി ദുഃഖത്തിലാവുന്നു. കത്തുകളിൽ ഒരെണ്ണം കണ്ണടച്ച് എടുത്തു. ആ കത്തിന്റെ ഉടമയ്ക്ക്, അതായത് ആ തൊഴിലാളിക്ക്, മേശപ്പുറത്തെ 15,000 രൂപകളും നൽകാൻ അന്ന തീരുമാനിക്കുന്നു. ഷാലിക്കോവ് എന്ന തൊഴിലാളിയുടെ കത്താണ് കിട്ടിയത്. അയാൾക്ക് ഞാനീ പണം നേരിട്ട് നൽകും എന്ന് അന്ന തീരുമാനിച്ചു.
2: ഷാലിക്കോവ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൽ അവളെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ബാരക്കുകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു പ്രകാശിച്ചു. ഒരു കറുത്തിരണ്ട ഭീമാകാരം പൂണ്ട കെട്ടിടവും പാർപ്പിടങ്ങളും അന്ന അക്കിമോമിനയ്ക്ക് അസന്തുഷ്ടിയും ഭീതിയും നൽകി. മണ്ണെണ്ണയുടെ തുളച്ചു കയറുന്ന ഗന്ധം, പരിതാപകരമായ അന്തരീക്ഷം. അന്ന ഒരിക്കലും തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾ സന്ദർശിച്ചിട്ടില്ല. എല്ലാത്തരം അരാജകത്വവും അവിടെ കൊടികുത്തി വാഴുന്നതായി അവൾക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഫാക്ടറി ചെലവിൽ ഈ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. 100,000 രൂപകൾ തന്റെ ഫാക്ടറിക്ക് നേടിത്തരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം കണ്ടപ്പോൾ അന്ന ദുഃഖിതയായി. 46-ാം നമ്പർ മുറിയിലാണ് ഷാലിക്കോവും കുടുംബവും താമസിക്കുന്നത്. അന്ന അങ്ങോട്ട് നടന്നു.
0: അപ്രതീക്ഷിതമായി യജമാനത്തെ കണ്ടതോടെ ഷാലിക്കോവും ഭാര്യയും കുട്ടികളും അത്ഭുതപ്പെടുന്നു. അന്ന വരുന്നതിന് തൊട്ടുമുൻപ് അയാൾ വോഡ്കയുടെ ലഹരിയിൽ ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. ഗർഭിണിയായ അയാളുടെ ഭാര്യ 3 കുഞ്ഞുങ്ങൾക്ക് ഒന്നും കാര്യമായി കഴിക്കാൻ കൊടുക്കാൻ കഴിയാത്തതിൽ അയാളെയും തന്റെ വിധിയെയും ശപിക്കുകയായിരുന്നു. ഷാലിക്കോവ് ഒരു വിഡ്ഢിയെ പോലെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ രക്ഷക, നമ്മുടെ മാലാഖ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ തന്റെ യജമാനിത്യെ പുകഴ്ത്താനും തന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് നാണമില്ലാതെ പറയാനും തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നും കിടപ്പിലാണെന്നുമുള്ള കള്ളക്കത്താണ് അയാൾ യജമാനത്തേക്ക് എഴുതിയിരുന്നത്. ഷാലിക്കോവിന്റെ കള്ളത്തരമെല്ലാം അന്നയ്ക്ക് മനസ്സിലായി. താൻ ഇയാൾക്ക് 15,000 രൂപകൾ കൊടുക്കില്ല. ഷാലിക്കോവിന്റെ കാപട്യവും ആ ഭാഗ്യഹീനരായ ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥയും കണ്ട് അന്ന കുറച്ചു പണം ആ കുടുംബത്തിന് നൽകുന്നു. അവൾക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട്.
1: ഷാലിക്കോവിന്റെ ഭാര്യ കുറച്ചുകൂടി ആതിഥ്യമര്യാദയോടെ അന്നയെ സ്വീകരിക്കുന്നു. തങ്ങളുടെ അയൽവാസിയുടെ അതേ നിലയിലുള്ള മുറി വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞ് പരിതാപകരമായ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ യജമാനത്തെ രക്ഷിച്ച് ആ വൃത്തിയുള്ള മുറിയിലേക്ക് നയിക്കുന്നു. അന്നയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന യുവാവായ ടിമനോവിന്റെ വാസസ്ഥലമാണത്. അന്ന ആ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് തന്റെ ഫാക്ടറി ഷിഫ്റ്റ് കഴിഞ്ഞ് ടിമനോവ് എത്തുന്നു. അയാൾ തൊഴിലാളിയെങ്കിലും തുല്യനിലയിൽ തന്നെ അന്നയെ കരുതുന്നു. എങ്കിലും അയാൾക്ക് നേരിയ സങ്കോചമുണ്ട്. സുന്ദരിയായ ഒരു യുവതി, അതും തന്റെ യജമാനത്തി, തന്റെ മുറിയിൽ വന്നത് ഒരേ സമയം സന്തോഷിപ്പിക്കുകയും പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് കുതിരവണ്ടിയുടെ വാതിൽ തുറന്നു പിടിക്കുന്നു. ഷാലിക്കോവിനെക്കുറിച്ച് അന്ന അയാളോട് ചോദിച്ചെങ്കിലും അയാൾ മാന്യതയോടെ പ്രതികരിക്കുന്നു. ഒരു തൊഴിലാളിയുടെ അന്തസ്സും അഭിമാനബോധവും പിമനോവ് പ്രകടിപ്പിച്ചു.
0: തൊഴിലാളികളുടെ കെട്ടിടത്തിൽ നിന്നും പമിനോവിനോട് യാത്ര പറഞ്ഞ് അന്ന സ്വന്തം ഭവനത്തിലെത്തുന്നു.

0: ആ വലിയ വീട് ക്രിസ്മസിനുള്ള ഒരുക്കത്തിലാണ്. ഭൃത്യർ ഓടി നടക്കുന്നു. രാത്രി കുർബാനയ്ക്ക് അന്നയ്ക്ക് പോവാൻ കഴിയില്ല. യുവതിയായ ഭൃത്യ മാഷയ്ക്ക് അതിൽ പരിഭവമുണ്ട്. ഒരു കളിത്തോഴിയെപ്പോലെയാണ് മാഷയെ അന്ന പരിഗണിക്കുന്നത്.
1: പിറ്റേന്ന് അവൾ എഴുന്നേറ്റപ്പോൾ നേരം നന്നെ വെളുത്തിരുന്നു. വൃക്ഷങ്ങളെല്ലാം വെള്ളസാരി വാരി പുതച്ച പോലെ മഞ്ഞ് പടർന്നു കിടന്നു. രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. കുളിരണിയിക്കുന്ന ഇളം കാറ്റ് വീശുന്നുണ്ട്. ജനാലയിലൂടെ അന്ന അക്കിമോമന പുറത്തേക്ക് നോക്കി. ഇന്ന് ക്രിസ്മസ് ആണ്. മാഷ പുതുവസ്ത്രങ്ങളണിഞ്ഞ് അന്നയുടെ മുറിയിലെത്തി. അവൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് അന്ന അക്കിമോമന മാഷയ്ക്കൊപ്പം പ്രധാന ഹാളിലേക്ക് കടന്നുവന്ന് ഭൃത്യർക്ക് ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ നൽകി. പലർക്കും പണമാണ് നൽകിയത്. ക്രിസ്മസ് വിരുന്നിന് അതിഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അന്ന ഒരുക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബംഗ്ലാവിലൂടെ നടന്നു.
0: ഭക്ഷണമുറിയിലിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പം വൃദ്ധകളുണ്ട്. ഭൃത്യരും വണ്ടിക്കാരും തൊഴിലാളികളും അതിഥികളും ബഹുമാനത്തോടെ അന്നയ്ക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഫാക്ടറിയിൽ നിന്ന് 20 പേർ അടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യ സംഘം വന്നിരുന്നു. പള്ളിവികാരികൾ, ബിഷപ്പുമാർ, സഹായം തേടി വന്നവർ, അങ്ങനെ ക്രിസ്മസ് വിരുന്നിന് വന്നവരെ കൊണ്ട് ബംഗ്ലാവും പൂന്തോട്ടവും നിറഞ്ഞു. സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉൾപ്പെട്ടവരും സാധാരണക്കാരും തൊഴിലാളികളും സഹായം അഭ്യർത്ഥിച്ചെത്തിയ പാവപ്പെട്ടവരും ആ ക്രിസ്മസ് രാത്രിയിൽ ആ ബംഗ്ലാവിനു ചുറ്റും പ്രതീക്ഷയോടെ ഒത്തുചേർന്നു. മാഷയോട് തന്റെ മനസ്സ് അവൾ തുറക്കാറുണ്ട്. 26 വയസ്സുള്ള ആ യുവതി ഒരു പുരുഷന്റെ പ്രണയം ആഗ്രഹിക്കുന്നു. മാഷ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അന്നയെ പ്രകോപിപ്പിക്കാറുണ്ട്. പമിനോവിനെ കണ്ട നേരം മുതൽ അന്നയിൽ ഒരു പ്രത്യേക വികാരം ഉടലെടുത്തു. ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ തന്റെ ദയാവായ്പ അയാൾ അംഗീകരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അയാൾ തന്നെ മോഹിക്കുന്നതായി അവൾക്ക് തോന്നി.
2: പതിവ് പോലെ എല്ലാ ക്രിസ്മസിനും അന്നയെ കാണാൻ എത്തുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. ക്രിലിനും ലിസിച്ചുമായിരുന്നു അവർ. ഒരാൾ സിവിൽ കൗൺസിലർ, മറ്റേയാൾ വക്കീൽ. രണ്ടുപേരും രാത്രി വൈകിയാണ് എത്തിയത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മൂവരും. എന്തും തുറന്നു പറയുന്ന തരം കൂട്ടുകാർ. ക്രിസ്മസ് രാത്രിയിലെ വിഭവസമൃദ്ധമായ അത്താഴം അവർ മൂവരും ഒരുമിച്ച് കഴിച്ചു. വീഞ്ഞു നുകർന്നുകൊണ്ട് അവർ സരസമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. വിവാഹത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. 2000 തൊഴിലാളികൾ തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം കൊണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് അന്ന സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്.
0: ഉല്ലാസപ്രിയരായ ആ സുഹൃത്തുക്കളുടെ സന്ദർശനം അന്നയിൽ നല്ല ഉത്സാഹവും കുസൃതിയും സൃഷ്ടിക്കുന്നുണ്ട്. മനം മടുപ്പിക്കുന്ന ഫാക്ടറിയിലെ ഉത്തരവാദിത്വവും തൊഴിലാളികളുടെ ആവലാതികളും കേട്ട് അവളുടെ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു. ഭൃത്യരായ യുവതികൾക്കെല്ലാം തങ്ങളുടെ യജമാനത്തിയുടെ മാറ്റം സന്തോഷപ്രദമായി തോന്നി. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. സുഹൃത്തുക്കളുടെയും മാഷയുടെയും മറ്റടുപ്പമുള്ള യുവതികളായ ഭൃത്യകളുടെയും വർത്തമാനം അവളിൽ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം കടത്തിവിട്ടു. ഈ ലോകത്തിൽ തനിക്ക് ചേരുന്ന ഒരു പുരുഷൻ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന ചിന്ത അവളെ മത്തുപിടിപ്പിച്ചു. ആ പുരുഷനുവേണ്ടി അവളുടെ ഉള്ളം തുടിച്ചു.
1: കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ നേരം പോക്കിനായി അത്താഴത്തിനു ശേഷം ഒരു കളിയിൽ ഏർപ്പെടാൻ അവർ തീരുമാനിച്ചു. രാജാക്കന്മാർ എന്നായിരുന്നു ആ കളിയുടെ പേര്. ആ കളി കാണുന്നതിനായി താഴെയും മുകളിലുമുള്ള നിലകളിലെ മുഴുവൻ ഭൃത്യരും വാതിലുകളിൽ വന്നുകൂടി. സ്ത്രീകൾക്കൊപ്പമാണ് അവൾ കളിച്ചത്. പുരുഷന്മാരായ അവളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും അത്താഴം കഴിഞ്ഞ് വിശ്രമ മുറികളിൽ

0: ിലേക്ക് മടങ്ങിയിരുന്നു. സ്ത്രീകൾ അവളോട് വിവാഹിതയാകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ അന്നയും അതുതന്നെ ആലോചിക്കുകയായിരുന്നു.
1: ചുറ്റും അനേകം ഭൃത്യരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിട്ടും കടുത്ത ദുഃഖവും ഏകാന്തതയും അന്ന അക്കിമോവ്നയ്ക്ക് അനുഭവപ്പെട്ടു. ഫാക്ടറിയിൽ 2000 തൊഴിലാളികളുടെ നാഥയാണ് താൻ. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ് താൻ. അതിൽ സ്കൂളുകൾ മുതൽ ആശുപത്രി വരെയുണ്ട്. എല്ലാവരും തന്നെ ആദരിക്കുന്നതിന്റെ പ്രധാന കാരണം ധനമാണ്. താനൊരു ധനികയായതിനാൽ താൻ സ്നേഹിക്കപ്പെടുന്നു. തന്റെ ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെയാണ് തനിക്ക് വേണ്ടത്. ധനിക എന്ന നിലയിൽ തന്നെ ഒട്ടും വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധിക്കുന്നവനെ അന്ന അങ്ങനെയൊക്കെ ആ ക്രിസ്മസ് രാവിൽ ചിന്തിച്ചു.
2: ആന്റൺ ചെക്കോവിന്റെ നോവലുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കൃതിയാണ് പെണ്ണിന്റെ സാമ്രാജ്യം. പിയാനോവിന്റെ തണുത്തുറഞ്ഞ തന്ത്രികളിൽ ഒരു നാദധാരയ്ക്കായി, വികാരാത്മകമായ ഒരു ഈണത്തിനായി പരതുന്ന അന്ന അക്കമോവ്ന എന്ന 26 വയസ്സുകാരിയായ യുവതിയുടെ ഹൃദയത്തിലൂടെ ഒരു പെണ്ണിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. ഇവിടെ നോവലിന്റെ ഭാവതലം ആർദ്രമാണ്. തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളുടെ വിവിധ അടരുകൾ ആവിഷ്കരിക്കാനുള്ള ആന്റൺ ചെക്കോവിന്റെ കഴിവ് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്.
0: അന്ന അക്കിമോവ്ന പെട്ടെന്ന് ലജ്ജാവിവശയായി. കവിൾത്തടങ്ങൾ ചുട്ടുപൊള്ളുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അവൾ ചേട്ടു ഒന്നായി ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മുറിയിൽ നിന്നും ഓടിപ്പോയി. കോണിപ്പടികളിലൂടെ ഓടിക്കയറി മുകളിലെത്തി നിലയിലെത്തിയപ്പോൾ പിയാനയുടെ അടുത്ത് ചെന്നവൾ ഇരുന്നു. താഴത്തെ നിലയിൽ നിന്നും കടലിരമ്പൽ പോലെ ശബ്ദം അവളുടെ കാതുകളിൽ അപ്പോഴും വന്നലച്ചുകൊണ്ടിരുന്നു. ആ വലിയ മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പ്രഭ ചൊരിഞ്ഞു. പിയാനോയിൽ ആദ്യം അവൾ ഒരു ഗീതം വായിച്ചു. രണ്ടാമതും മൂന്നാമതും വായിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
1: ക്രിസ്മസ് രാവിൽ 12 മണിവരെയും അന്ന പിയാനോയിൽ പല ഗീതങ്ങളും വായിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ഒരു പുരുഷന്റെ മുഖം മാത്രം തെളിഞ്ഞുവന്നു. അത് ധനിക എന്ന നിലയിൽ തന്നെ വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധനയോടെ നോക്കിയ, മാന്യമായി ഇടപെട്ട പിമിനോവിന്റെ മുഖമായിരുന്നു. അയാളെ കാണാൻ അവൾ ആഗ്രഹിച്ചു. ക്രിസ്മസ് വിരുന്നിന് അയാൾ താമസിച്ചാണ് വന്നത്. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന കാര്യം അവൾ ഓർത്തു. മാഷ അവളുടെ ശയ്യ ഒരുക്കാനായി എത്തിയപ്പോൾ അന്ന സ്വപ്നത്തിൽ നിന്നുണർന്നു. മാഷ കിടക്കവിരി നേരെയാക്കാൻ തലയിണകൾ തട്ടിക്കുടഞ്ഞു. ഷാലിക്കോവ് സഹായം ചോദിച്ചുവെന്ന കാര്യം പറഞ്ഞു. ഷാലിക്കോവിന്റെ പേര് കേട്ടതും അന്നയ്ക്ക് ദേഷ്യം വന്നു. അവൾ മുടിക്കോതിക്കൊണ്ടിരുന്ന ചീപ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് മാഷ അവളോട് പറഞ്ഞു. അയാളെ താനിനി ഒരിക്കലും പരിഗണിക്കില്ലെന്ന് അന്ന തീരുമാനിച്ചു. എല്ലാവരും ധരിക്കുന്നത് ദരിദ്രരായ തൊഴിലാളികളെ സഹായിക്കാൻ മാത്രമേ തന്നെ കൊള്ളൂ എന്നാണ് അന്ന മനസ്സിൽ ദുഃഖത്തോടെ പറഞ്ഞു.
0: വസ്ത്രം മാറാതെ അന്ന കിടന്നു. ലജ്ജയും നിരാശയും കൊണ്ട് തേങ്ങി. വെറുപ്പും നിരാശയും തോന്നി. പിമനോവിനെ കുറിച്ച് അവൾ ചിന്തിച്ചു. തന്റെ സുഹൃത്തുക്കളായ ലിസ്പിച്ചിനെ കുറിച്ചും ക്രിലിനെ കുറിച്ചും ചിന്തിച്ചു. പിമനോവിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചു. അയാളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു. പിന്നെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഇതേ പുതപ്പിനുള്ളിൽ അമ്മയോടൊപ്പം ഉറങ്ങിയിരുന്ന കാര്യം ഓർത്തു. ഇനി ആ ജീവിതത്തിലേക്ക് മടങ്ങുക അസാധ്യമാണ്. മാഷ കിടക്കയുടെ മുന്നിൽ മുട്ടുകുത്തി വേദന നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കുന്നത് കണ്ടു. അവൾ കരയുകയാണ്. വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ മണ്ടികളാണ്.

0: ചിരികളോടും കരച്ചിലോടും കൂടി അന്ന അക്കിമൗമിന പറഞ്ഞു, നമ്മൾ മണ്ടികളാണ്. ഹോ, എന്തൊരു മണ്ടികൾ!
1: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭാര്യയായും അമ്മയായും ജീവിത സാഫല്യം നേടാൻ ആഗ്രഹിക്കുന്ന അന്ന മറ്റുള്ളവർ

0: അന്ന മറ്റുള്ളവർ തന്നെക്കുറിച്ച് തീർത്ത സങ്കല്പങ്ങളുടെ തടവിൽ കഴിയുന്നതാണ് നോവൽ കാണിച്ചു തരുന്നത്. ഫാക്ടറി ഉടമയായ അവളെ ഒരു ധനിക എന്ന നിലയിൽ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അവളുടെ ആത്മാവിനെ ആരും സ്പർശിക്കുന്നില്ല. സ്ത്രീ എന്ന നിലയിൽ അവൾ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ അവളെ അല്പമെങ്കിലും പരിഗണിച്ചത് ഫാക്ടറിയിലെ തൊഴിലാളിയായ പിമിനോവ് മാത്രമാണ്. അയാളോട് അവൾക്ക് ആദരവും പ്രണയവും തോന്നുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ സങ്കോചമുണ്ട്. ഒരു തൊഴിലാളിയെ താൻ വിവാഹം കഴിക്കുന്നത് സമൂഹം അംഗീകരിക്കുമോ എന്ന ഭയമുണ്ട്. ഒരു തരത്തിൽ താൻ തന്നെ തീർത്ത തടവിനകത്ത് കിടന്ന് വീർപ്പുമുട്ടുകയാണ് അന്ന അക്കിമോവ്ന എന്ന 26 വയസ്സ് മാത്രമുള്ള യുവതി. അവൾ നൽകിയ ക്രിസ്മസ് വിരുന്ന് ഏവരെയും സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവിന് മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല.
1: സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ആന്റൺ ചെഖോവിന്റെ ഈ നോവൽ റഷ്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ്. വായനക്കാർക്ക് സങ്കല്പിക്കാൻ പലതും വിട്ടു നൽകിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അന്ന പിമനോവിനെ വിവാഹം കഴിക്കുമോ എന്നതിനെക്കുറിച്ച് നോവൽ അന്ത്യത്തിൽ ഒരു സൂചനയും ചെഖോവ് നൽകുന്നില്ല. മനുഷ്യ സ്വഭാവ വൈചിത്ര്യങ്ങളിലേക്ക് തുറന്നുവയ്ക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചെറു നോവൽ. തൊഴിലാളി സമൂഹത്തിന്റെ ദുരിതങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോഴും സ്വയം നാശത്തിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ സ്വഭാവത്തെ ചെഖോവ് ഈ നോവലിൽ വിമർശിക്കുന്നുണ്ട്. ഒരു നോട്ടത്തിൽ ഒരു പ്രണയ നോവലാണിതെന്ന് തോന്നാമെങ്കിലും ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആഖ്യാന രീതിയാണ് ചെഖോവ് ഈ കൃതിയിൽ പുലർത്തിയിരിക്കുന്നത്.
0: റഷ്യൻ സാഹിത്യത്തിൽ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എഴുത്തുകാരൻ ആന്റൺ ചെഖോവ്. ചെഖോവിന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലും ഇന്ന് വായിക്കാൻ കഴിയും. ആ ക്ലാസിക് കൃതികളുടെ വായന നമ്മുടെ ആസ്വാദന തലം ഉയർത്തുന്നു. മാനവികതയെ നാം ചേർത്തു പുൽകുന്നു. പെണ്ണിന്റെ സാമ്രാജ്യം എന്ന ഈ നോവൽ ആന്റൺ ചെഖോവിന്റെ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് എന്നതിൽ സംശയമില്ല.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
3: ആന്റൺ ചെഖോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം, ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രണ്ടു ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഒരറിയിപ്പ്. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസർഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡലുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിനു മുൻപായി പൂർണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharati.gov.in/nipp, aakashavani.gov.in/files/nipp. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി യേശുദാസും പി സുശീലയും പാടിയത് ചിത്രം ചക്കരയുമ്മ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്. ശ്രീമാൻ രാമകൃഷ്ണ ജി ഹാഡ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് കരിയർ ഇൻ പബ്ലിക് സർവീസ് സ്പാനിങ് സെവറൽ ഡെക്കേഡ്സ്. ഇൻ ദ പാസിംഗ് അവേ ഓഫ് ശ്രീമാൻ രംഗസായി രാമകൃഷ്ണ ജി, ദ കൺട്രി ഹാസ് ലോസ്റ്റ് എ ഡെഡിക്കേറ്റഡ് പബ്ലിക് സർവന്റ് ആൻഡ് അക്കോംപ്ലിഷ്ഡ് പാർലമെന്റേറിയൻ. ഇൻ ഹിസ് ഓബിച്വറി റെഫറൻസ് ടു എച്ച് ഹനുമാൻ സപ്പ, ഹു പാസ്ഡ് അവേ ഓൺ 12th July 2026 at the age of 94 years, the chairman said, he served as member of the Rajya Sabha representing the state of Karnataka for 3 consecutive terms during 1982 to 2000. Born on 13th May 1932 at Gudadda Rangavanna Hali village in the Chitradurga district of Karnataka, Mr. Hanuman Sappa actively participated in the Indian National Movement during his student days and remained associated with constructive social work throughout his public life. An advocate by profession, he served in several important capacities, including the chairman of the Railway Service Commission, Bengaluru, and the National Commission for Scheduled Castes and Scheduled Tribes. In the passing away of Shriman H. Hanumanthappa ji, the country has lost an eminent parliamentarian, a dedicated social worker, and a public servant par excellence. The chairman also paid obituary reference to Qatar's former ruler Sheikh Hamad bin Khalifa Al Thani. In his condolence to the former ruler of Qatar, the chairman said he was a visionary leader who laid the foundation of modern Qatar and took it to great heights of development and prosperity. He also played a pivotal role in nurturing India-Qatar relations. The house joins the bereaved family, the government, and the people of the state of Qatar in mourning the passing away of His Highness Sheikh Hamad bin Khalifa Al Thani. They observed brief silence in the memory of the departed. The chairman said that the monsoon session would deliberate on several important issues and legislations. This house has a proud tradition of meaningful deliberations. I am confident that this session will uphold that legacy. We have 19 sittings before us, and it is our collective responsibility to utilize this valuable time to debate and decide on issues of national importance, the chairman said. I urge members to remain focused on timely disposal of business, as every disruption delays discussion on matters affecting the nation and the people we represent, he said. He informed the members that from this sessions, the Secretariat has introduced live AI-based simultaneous interpretation of proceedings in 9 languages through the multimedia devices at members' seats. Out of the laying of papers, the chairman said that he has accorded status of Leader of Opposition to Mallikarjun Kharge from 26 June 2026. Thereafter, he said that he has received letters from several members resigning their seats in the House. After this, chairman allowed Leader of Opposition Mallikarjun Kharge to speak. Rising up to speak, Mr. Mallikarjun Kharge raised the issue of leak in the NEET examination. He said that thousands of students have gathered at Jantar Mantar to protest on the issue. Even as he spoke, members of the Treasury benches objected to this remarks by Mr. Kharge. This led to noisy scenes in the upper house. Amid the uproar, the chairman adjourned the house till 12 noon. When the house reassembled at 12 noon, opposition continued with their uproar on the issue, leading to adjournment of the house till 12:30 p.m. And that's all in Parliament Review.
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ

വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം. വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയ സൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പലതവണ നിർത്തിവച്ച സഭ 3 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ

0: നിർത്തിവച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം ഫ്ളോട്ടുകൾ സജ്ജീകരിക്കേണ്ടത്. ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവോണം ബമ്പർ ആദ്യ ദിനത്തിൽ വിറ്റഴിഞ്ഞത് 872,540 ടിക്കറ്റുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ മുന്നേറ്റമാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള ആവശ്യകത കൂടുതൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം രൂപ പിഴടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരി പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. മനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 പേർ അറസ്റ്റിൽ. പന്തളം വലിയ കോയിക്കൽ പാലത്തിന് സമീപത്തു നിന്നുമാണ് ഓടനവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവർ 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടിയിലായത്. അത്തർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആംബർ ഗ്രീസിന് കിലോയ്ക്ക് 2 കോടി രൂപ വരെ വില വരും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: will remain closed tomorrow following a red alert for heavy rainfall. The weather office has also forecast heavy rain in Chamba and Kulu districts. In Sikkim, all 16 workers trapped inside the under-construction Samardong tunnel in southern part of the state were safely rescued today following a massive multi-agency operation. A landslide reportedly had triggered a suspected gas leak inside the tunnel. In the United Kingdom, newly elected leader of the Labour Party, Andy Burnham, has took charge as the country's new prime minister. King Charles III invited the 56-year-old former mayor of the Greater Manchester to form a new government following the resignation of Keir Starmer. In his inaugural speech at 10 Downing Street, Mr. Burnham said he will make politics more about problem solving.
1: We will make this moment a circuit breaker for Britain, bringing forward the biggest changes in the last 40 years, a new political model and a new economic model. In the 1980s, Britain took some wrong turns. Political power was centralised, economic power privatised, large parts of the country deindustrialised, and they still haven't recovered. And that's why we will change politics, to make it more collaborative, more about problem solving than point scoring.
0: In news, Justin, India has condemned the attack on the vessel MV Golden Leo yesterday while departing the port of Odisha. External Affairs Ministry in a statement said four Indian nationals have tragically lost their lives while one is hospitalized in a critical condition. The ministry said that the Indian mission in Ukraine is closely monitoring the situation and is making every effort to extend all possible assistance to those affected. Benchmark domestic equity indices ended on a negative note today. The Sensex declined 443 points or 0.6% to close at 77,709. And now, before we end the bulletin, the headlines once again. Monsoon session of Parliament begins on stormy note. Both Houses of Parliament witness repeated disruptions over various issues. Union Minister JP Nadda holds talks with protesters in New Delhi, appeals to end sit-in and restore normalcy. President Draupadi Murmu calls for stronger economic partnership between India and Moldova and greater cooperation in high-growth sectors. Heavy rainfall claims four lives in Jammu Division, taking death toll over past 2 days to 16. Red alert issued for very heavy rainfall over Himachal Pradesh and Jammu and Kashmir tomorrow. And Labour Party leader Andy Burnham assumes office as the new Prime Minister of the United Kingdom. That is all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
3: സംസ്കാരം, ചരിത്രം, ജീവിതം എന്നിവയുടെ പ്രതിനിധാനമാണ് ഭാഷ. അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
4: ഭാഷ എന്നത് കേവലം ഒരു പഠന വിഷയമല്ല, മറിച്ച് മനുഷ്യൻ തന്റെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഭാഷ. ശബ്ദങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു വ്യവസ്ഥാപിത സമൂഹമാണല്ലോ ഭാഷ. ലോകത്ത് ഏകദേശം 7,000 ഭാഷകൾ നിലവിലുണ്ട്. അവയിൽ ഓരോന്നിനും അതിൻ്റെതായ ചരിത്രവും സംസ്കാരവും പ്രത്യേകതകളുമുണ്ട്. അവയിൽ പ്രാചീനത കൊണ്ടും സമ്പന്നത കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അറബി ഭാഷ. അത് 22 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയും യുണൈറ്റഡ് നേഷൻ്റെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണ്. എല്ലാ വർഷവും December 18 ലോക അറബി ഭാഷാ ദിനമായി കൊണ്ടാടുന്നുണ്ട്. 1973 December 18 യു എൻ അറബി ഭാഷയെ അതിന്റെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. നമുക്കറിയാം, ഭാഷ എന്നത് കേവലം വാക്കുകളുടെ കൂട്ടമല്ല, മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന വ്യാകരണ നിയമങ്ങളോടുകൂടിയ ശബ്ദപ്രതീകങ്ങളുടെ സംവിധാനമാണ് ഭാഷ. ഇനി ഭാഷയ്ക്ക് 4 പ്രധാന ഘടകങ്ങളുണ്ട്. 1 ശബ്ദം, 2 അർത്ഥം, 3 വ്യവസ്ഥ, 4 ആശയവിനിമയം. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതൊരു ഭാഷയാകുന്നത്. അതൊരു ജീവനുള്ള ജീവിയെപ്പോലെയാണ്. അത് വളരുകയും മാറുകയും പുതിയ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യും. മറ്റു ഭാഷകളിൽ നിന്നും അറബി ഭാഷയ്ക്കുള്ള വ്യത്യാസം നോക്കാം. എഴുത്ത്, ദിശയിലുള്ള വ്യത്യാസം. ലോകത്തെ മിക്ക ഭാഷകളും

ഇടത്തു നിന്നും വലത്തേക്കാണ് എഴുതുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയവയെല്ലാം. എന്നാൽ അറബി ഭാഷ എഴുതുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ. അതുപോലെ അക്ഷരങ്ങളുടെ രൂപമാറ്റവും വളരെ ശ്രദ്ധേയമാണ്. മലയാളത്തിലെ ക എന്ന അക്ഷരം വാക്കിന്റെ എവിടെ വന്നാലും ഒരേ രൂപമാണ്. എന്നാൽ അറബിയിലെ ഒരക്ഷരത്തിന് നാല് രൂപങ്ങളാണുള്ളത്. വാക്കിന്റെ തുടക്കം, വാക്കിന്റെ മധ്യം, അതുപോലെ അവസാനം, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതനുസരിച്ച് എഴുതിയാൽ അക്ഷരത്തിന്റെ രൂപം മാറും. 3. അടിസ്ഥാന അക്ഷരങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിൽ മിക്ക വാക്കുകളും രൂപപ്പെടുന്നത്. ഉദാഹരണമായി ഐൻ, ലാം, മീം അഥവാ ഇൽമ്, അറിവ് എന്നാണ് അർത്ഥം. ഇതിൽ നിന്നും അലിമ, അറിഞ്ഞു, ആലിം, പണ്ഡിതൻ, മുഅല്ലിം, അധ്യാപകൻ, മുതഅല്ലിം, പഠിതാവ്. ഈ രീതി മറ്റു ഭാഷകളിൽ കാണാത്ത ഒരു ശാസ്ത്രീയതയും കൂടിയാണ്. അത് സമ്പന്നമായ പദസമ്പത്തുള്ള ഭാഷയാണ്. അതായത് ഒരേ ആശയം പ്രകടിപ്പിക്കാൻ സാഹചര്യത്തിനും അർത്ഥഭേദത്തിനും അനുസരിച്ച് നിരവധി വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒട്ടകത്തിന് പ്രായം, നിറം, സ്വഭാവം എന്നിവ അനുസരിച്ച് ഒരുപാട് പേരുകൾ ഉപയോഗിക്കുന്നു. ഇബിൽ, ജമൽ, നാഖത്ത്, ബഈർ, ഖുഊത്, ഖുവാർ, ഫഹൽ, ഹജീൻ, ഇതൊക്കെ ഒട്ടകത്തിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് വ്യക്തമായ ഉച്ചാരണ രീതിയുണ്ട്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ താഴെ പറയുന്ന അക്ഷരങ്ങൾ അലിഫ്, ഹ, ഖ, ഐൻ, ഗൈൻ, ഹ, ഇതൊക്കെ അകാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ ഈ അക്ഷരം ഉച്ചരിക്കേണ്ട സ്ഥാനം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനാവുകയുള്ളൂ. അതുപോലെ തന്നെ അറബിയിലെ ഒരക്ഷരമായ ലുആദ് മറ്റൊരു ഭാഷയിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ലുഅത്തുൽ വാദ് എന്ന ഒരു പേരുമുണ്ട്. അതുപോലെ ക എന്ന അക്ഷരത്തിന് രണ്ട് ഉച്ചാരണങ്ങൾ വരുന്നു. ഒന്ന് ക, ഒന്ന് ഖ. കൽബ് എന്ന് പറയുമ്പോൾ നായ എന്നർത്ഥം വരുന്നു. എന്നാൽ കൊൽബ് എന്ന് വരുമ്പോൾ അതിന് ഹൃദയം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഖയും ഖയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ക്രമബദ്ധമായ വ്യാകരണ സംവിധാനം ഈ ഭാഷയ്ക്കുണ്ട്. മുഫ്രദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഉ ബഹുവചനം. ഉദാഹരണം, ഒരു പുരുഷൻ ഒരു പ്രവൃത്തി ചെയ്താൽ ഫഅല എന്ന് ആണ് പറയുക. എന്നാൽ അത് രണ്ട് പുരുഷന്മാരായാൽ ഫഅല, രണ്ടിൽ കൂടുതൽ ആളുകളായാൽ ഫഅലു. അതൊരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഫഅലത്ത്, ആ സ്ത്രീകൾ രണ്ടാളുണ്ടെങ്കിൽ ഫഅലത്താ, അത് രണ്ടിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഫഅൽന. ഇനി നമ്മൾ മുന്നിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നീ ചെയ്തു എന്നതിന് ഫഅൽത്ത, അത് രണ്ടാളായാൽ ഫഅൽത്തുമാ, രണ്ടിൽ കൂടുതലായാൽ ഫഅൽത്തും. എന്നാൽ ആ മുന്നിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ഫഅൽത്തി, ഫഅൽത്തുമാ, രണ്ടിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഫഅൽത്തുന്ന. ഇനി ആ പ്രവൃത്തി ഞാനാണ് ചെയ്തതെങ്കിൽ ഫഅൽത്തു, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തതെങ്കിൽ ഫഅൽനാ എന്നാണ് അത് പ്രയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ വരുമ്പോൾ വീണ്ടും ലിംഗഭേദമനുസരിച്ച് ക്രിയയുടെ ഘടന മാറി വരികയാണ് ചെയ്യുന്നത്. കൂടാതെ നാമങ്ങളിൽ അഥവാ ഇസ്മുകളിൽ അവസാനത്തിൽ താ വരുമ്പോൾ, ഉദാഹരണം മദ്റസത്ത്, സ്കൂൾ, മദീനത്ത്, ടൗൺ പോലെയുള്ള പദങ്ങൾ സ്ത്രീലിംഗമായി വരുന്നു. അതുപോലെ റീഹ്, കാറ്റ്, നാർ, തീ, ഷംസ്, സൂര്യൻ തുടങ്ങിയവയും സ്ത്രീലിംഗ പദമായി വരുന്നു. എന്നാൽ ഖമർ, ചന്ദ്രൻ, വജ്ഹ്, മുഖം തുടങ്ങിയവ പുല്ലിംഗ പദമായും വരുന്നു. എന്നാൽ ഹാല്, അവസ്ഥ, ത്വരീഖ്, വഴി തുടങ്ങിയ പദങ്ങൾ അലിംഗ പദമായും പരിഗണിക്കുന്നു. മറ്റു ചില ഭാഷകളെ പോലെ നപുംസക പദങ്ങൾ ഈ ഭാഷയിൽ കാണാൻ കഴിയുകയില്ല. പുതിയ പദങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ എളുപ്പമായി തീരും. ഉദാഹരണത്തിന് ക, ത, ബ, മൂന്നക്ഷരങ്ങളാണ്. ഈ മൂന്നക്ഷരങ്ങൾ ചേർത്താൽ കതബ എന്ന് വരും. കതബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതി എന്നാണ് അർത്ഥം. അതിൽ നിന്ന് കിതാബ്, പുസ്തകം, കാത്തിബ്, എഴുത്തുകാരൻ, മക്തബ്, ഓഫീസ്, മക്തബത്ത്, ലൈബ്രറി, അതുപോലെ ഉള്ള അർത്ഥങ്ങൾ ലഭിക്കും. ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് പുതിയ പദങ്ങൾ ഇതിൽ നിന്നും ഇനിയും രൂപപ്പെടുത്താൻ സാധിക്കും. ഈ ഭാഷയെ സ്നേഹിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ കാണാം. 1400 വർഷം പഴക്കമുള്ള ഒരു ഭാഷയാണിത്. കാരണം പുണ്യഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണല്ലോ. ഇന്നത്തെ ഔപചാരികമായ അറബി ഭാഷയും ഖുർആനിലെ അറബി ഭാഷയും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നില്ല. ശബ്ദസമ്പത്താണ് മറ്റൊരു

പ്രത്യേകത. വളരെ സാഹിത്യ സമ്പുഷ്ടവും കാവ്യാത്മകവുമായ ഭാഷയായതിനാൽ വിവിധ ഈണങ്ങളിലുള്ള കവിതകൾ നിർമ്മിക്കാൻ ഈ ഭാഷയിൽ സാധിക്കുന്നു. അറബി ഭാഷയുടെ എഴുത്ത് ഒരു കലയാണ്. കാലിഗ്രാഫി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപങ്ങളിലൊന്നാണല്ലോ. വാക്കുകൾ എഴുതുമ്പോൾ വരിയെ വളച്ചും തിരിച്ചും എഴുതി മനോഹരമാക്കാനുള്ള അറബി അക്ഷരങ്ങളുടെ ഘടനയാണ് കാലിഗ്രാഫിയെ മനോഹരമാക്കുന്നത്. ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകാൻ കഴിയുന്നു. ഉദാഹരണമായി റഹ്മ എന്ന വാക്ക് വെറും കരുണ അല്ല, സ്നേഹം, വാത്സല്യം, ദയ, സംരക്ഷണം എന്നിവയെല്ലാം അതിന്റെ അർത്ഥമായി വരും. അതുപോലെ ഐൻ എന്ന പദം ഏറ്റവും കൂടുതൽ അർത്ഥങ്ങൾ വരുന്ന ഒരു അറബി പദമാണ്. കണ്ണ്, സ്വത്ത്, അരുവി, പ്രധാന ഭാഗം, തടി, വ്യക്തി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. അറബി ഭാഷയ്ക്ക് രണ്ട് രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഫുസ്ഹയായ രൂപം, ഒന്ന് ആമിയ ആയ രൂപം. അതായത് ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ പത്രം, വാർത്ത, പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഭാഷ. രണ്ടാമത്തേത് സംസാര ഭാഷയായ ആമിയ. ഇത് ഈജിപ്ഷ്യൻ, ലബനീസ്, ഗൾഫ് എന്നിങ്ങനെ നാടിനനുസരിച്ച് മാറുകയും ചെയ്യും. എന്നാൽ ഫുസ്ഹ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറബികളുമായി ആശയവിനിമയത്തിന് നമുക്ക് സാധ്യമാകും. അപ്പോൾ ഈ ഭാഷയെ ഭയപ്പെടാതെ ദിവസവും കുറച്ച് പുതിയ പദങ്ങൾ പഠിക്കുകയും അവ വാക്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. കേൾക്കുക, വായിക്കുക, സംസാരിക്കുക, എഴുതുക എന്നീ നാല് ഭാഷാ നൈപുണികളും ശരിയായി പരിശീലിച്ചാൽ അറബി ഭാഷ എളുപ്പത്തിൽ കൈവശമാക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാതൃഭാഷ പഠിക്കുമ്പോൾ ആദ്യം വ്യാകരണം പഠിക്കുന്നില്ല. ആദ്യം കേൾക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, തുടർന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അറബി ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നു. ഉദാഹരണമായി ഒരു കുഞ്ഞ് അമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നു. അത് അറബിയിലായാൽ ഉമ്മ് അഥവാ ഉമ്മ, അമ്മ. ഇനി അബ്, ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ. ഇങ്ങനെ ലളിതമായ പദങ്ങൾ കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ചെറിയ പദസമ്പത്തുക്കൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉദാഹരണം കിതാബ്, പുസ്തകം, കലം, പേന, ബൈത്ത്, വീട്, മദ്രസത്ത്, സ്കൂൾ. ഇങ്ങനെ ലളിത പദങ്ങൾ ഉപയോഗിച്ച് ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി ശീലിക്കാം. അന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഹിയ താലിബത്തുൻ, അവളൊരു വിദ്യാർത്ഥിനിയാണ്. ഇതുപോലെയുള്ള ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കാൻ കഴിയും. കൂടുതൽ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തും ഭാഷാ പഠനം നമുക്ക് എളുപ്പമാക്കാം. ഇതൊരു വളരുന്ന ഭാഷയാകാൻ കാരണം 22 അറബ് രാജ്യങ്ങൾ എണ്ണ, ഗ്യാസ്, ടൂറിസം, നിർമ്മാണം എന്നീ മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ വിപണികളാണ് എന്നുള്ളതാണ്. ഭാഷാ നൈപുണ്യം ഉണ്ടാവുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ജോലി ലഭിക്കുന്ന വിവിധ അറബിക് സർവകലാശാലകളിൽ ഉയർന്ന പഠനാവസരങ്ങൾ ഉണ്ടാക്കുന്നു. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മറ്റൊരു ഭാഷയും കൂടി സ്വായത്തമാക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അഭിമാനവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറബി ഒരു മതഭാഷയല്ല, മറിച്ച് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു ഭാഷയാണ്. വ്യാകരണങ്ങളും വാക്കുകളും പഠിച്ചാൽ എളുപ്പത്തിൽ ഭാഷ സ്വായത്തമാക്കാം. പ്രൈമറി, UP, HS, HSS എല്ലാ വിഭാഗങ്ങളിലും അറബി ഭാഷ എല്ലാവർക്കും പഠിക്കാൻ സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി പഠിച്ചാൽ എല്ലാവർക്കും ജോലി സാധ്യതകളിൽ എത്തിച്ചേരാൻ പറ്റും. അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഒന്നാമതായി 28 അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കാം. ഒരു ദിവസം 4 അക്ഷരം വീതം പഠിച്ചാൽ അത് എളുപ്പമാകും. അടുത്തതായി വാക്കുകൾ പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കിതാബ്, പുസ്തകം, കലം, പേന, സ്വദീഖ്, ഫ്രണ്ട്, സലാം, സമാധാനം, ദുനിയാവ്, ലോകം ഇങ്ങനെയുള്ള കോമൺ വാക്കുകൾ പഠിക്കാം. പിന്നെ ചെറിയ വാചകങ്ങൾ നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ അറബി പഠിക്കുമ്പോൾ ഭാഷയെ വെറും പരീക്ഷാ വിഷയമായി കാണാതെ ആശയവിനിമയത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉപാധിയായി കാണുകയാണ് പ്രധാനം. താഴെ പറയുന്ന മാർഗങ്ങൾ പിന്തുടർന്നാൽ അറബി ഭാഷ എളുപ്പത്തിലും ആസ്വാദകരമായും പഠിക്കാം. അക്ഷരങ്ങളും ശരിയായ ഉച്ചാരണവും ഉറപ്പാക്കുക, അതായത് മഹ്റജ് മനസ്സിലാക്കി ഉച്ചരിക്കുക. പ്രത്യേകിച്ചും ഹ, ഖ, ഐൻ, വൈൻ, ഖ്വാഫ്, ത്വ, ള, സൈ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ദിവസവും പുതിയ പദങ്ങൾ പഠിക്കുക, അതായത് ദിവസവും 5-10 പദങ്ങൾ പഠിച്ചാൽ അത് എളുപ്പമാക്കാം. വ്യാകരണങ്ങൾ ലളിതമാക്കാൻ ഉദാഹരണം

0: സഹിതം പഠിക്കാൻ ശ്രമിക്കാം. പാഠപുസ്തകത്തിലെ സംഭാഷണങ്ങൾ വായിക്കുകയും അത് ക്ലാസുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. അറബി പ്രഭാഷണങ്ങൾ, അറബിക് വീഡിയോകൾ, വാർത്തകൾ എന്നിവ കേട്ട് ഉച്ചാരണവും ശൈലിയും മെച്ചപ്പെടുത്താം. ദിവസവും പാഠഭാഗത്തെ ഹോംവർക്കുകൾ, പാഠസംഗ്രഹങ്ങൾ എന്നിവ എഴുതി പരിശീലിക്കാം. പാഠഭാഗത്തിലെ ഉള്ളടക്കം നമ്മുടെ ജീവിതവുമായും നമ്മുടെ സ്കൂളുമായും ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പദങ്ങളും ശൈലികളും ഓർത്തുവെക്കാൻ എളുപ്പമാകും. ചാർട്ടുകളും ചിത്രങ്ങളും മഹാത്മാക്കളെ പറ്റിയുള്ളതും സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ചുള്ളതുമെല്ലാം നിർമ്മിച്ചുകൊണ്ടും അതേപോലെ കഥയെയും കവിതയെയുമെല്ലാം ഒരു നാടകരൂപത്തിൽ ക്ലാസുകളിൽ അവതരിപ്പിച്ചുകൊണ്ടെല്ലാം ഇതിനെ എളുപ്പമാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തശ്ബീഹ് ഉപമാ പദങ്ങൾ, സിഫത്ത് മൗസൂഫ് വിശേഷണ പദങ്ങൾ തുടങ്ങിയ ഗ്രാമർ ഭാഗങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്ലസ് വൺ അറബി പുസ്തകത്തിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ സംഭാഷണങ്ങൾ, പോസ്റ്റർ, നിഘണ്ടു, നോട്ടീസ്, പരസ്യം എന്നിവയുടെ നിർമ്മാണം, പരിശീലനം, അതേപോലെ കഥ, കവിത, കുത്തുബ, ഡ്രാമ അഥവാ മസ്റഹ് പോലെയുള്ള സാഹിത്യ രൂപങ്ങളുമാണ്. അറബി കവിത ഭംഗിയിൽ ആസ്വദിക്കുന്നതിന് ജമാലിയാത്തുഷ്യർ എന്നാണ് പറയുക. അതിൽ വസിൻ, കാഫിയ എല്ലാം ഒത്തുവരുന്നു. അവസാനത്തെ വാക്കുകളൊക്കെ ഒരുപോലെയായി വരുന്നു. ഉപമകളും സൂചനകളും നൽകുന്നു. വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അത് ദുഃഖം, സ്നേഹം, ഉപദേശം, ദേശസ്നേഹം ഏത് എന്ന് മനസ്സിലാക്കി വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് ഭംഗിയായിത്തീരുന്നു. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചെഴുതുന്ന വരികളിൽ വലിയ ആശയം ഒളിഞ്ഞുകൊടുക്കും. പ്ലസ് ടുവിലെ കേരളത്തിനെപ്പറ്റി എഴുതിയ കവിത കവി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിന് പ്രയോഗിച്ചത് ഖൈറുള്ള എന്നാണ്. കവി പറയുന്ന ഒരു വരിയുണ്ട്. കം മസ്ജിദിൻ വ കനീസത്തിൻ കദ് ആനഖാ യാ കൈറൽ ഹസന ഉഫീഹിൽ ഹൈക്കല. അതായത് അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും കനീസകളും അടുത്തടുത്ത് നിൽക്കുന്ന കേരളം എത്ര മനോഹരമായിട്ടാണ് അതിന്റെ ഹൃദയഭംഗിയായ കാഴ്ച മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് കവി അവിടെ വരച്ചു കാണിക്കുന്നത്. കേരള ജനതയുടെ ഐക്യത്തെയും ഒരുമയെയുമൊക്കെ കവി അവിടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും മൻ ജദ്ദ വജദ എന്ന അറബിക് ചൊല്ലിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാം. ആരാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയം അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തും.
1: അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
2: ആകാശവാണി. ഇപ്പോൾ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. ആദ്യം ശ്രീ മഹാഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു. രാഗം അഠാണ, ആദിതാളം ജയ മഹാരാജ വോടയാർ രചിച്ചത്.

അവസാനമായി പാരുക്കുള്ളെ നല്ല നാട് എന്നാരംഭിക്കുന്നു രാഗം ജോൺപുരി ആദിതാളം, സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം.

0: അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹി റിലേ.
1: യേ ആകാശവാണി ഹൈ. കൃപയ ഹമാരെ അഗ്ലി പ്രസാരണ കി പ്രതീക്ഷ കീജിയേ. യേ ആകാശവാണി ഹൈ. അബ് ആപ് ആജ് ലോക്സഭ മേ പ്രശ്നകാൽ കെ ദൗരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കേ. ദിസ് ഈസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി. പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ്. യു വിൽ നൗ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ ലോക്സഭ ടുഡേ.
2: മാനനീയ സഭാസദോ, മാനനീയ അധ്യക്ഷ ജീ,
3: മാന്യ സദസ്യഗൺ, അത്യന്ത് ദുഃഖേ സാത്ത് മുജേ സഭാക്കോ അപ്നേ ഛേ പൂർ സാഥിയോ എവം കത്തർ കെ പൂർ അമീർ ഫാദർ അമീർ മഹാമഹിം ശേഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ മേ സൂചിത് കർണാ ഹൈ. ശ്രീ നാദേൻ ദലാ ഭാസ്കർ റാവ് അവിഭാജിത് ആന്ധ്രപ്രദേശ് കെ ഖമ്മം സംസദീയ നിർവാചൻ ക്ഷേത്ര സെ ജോ അഭി തെലങ്കാന മേ ഹൈ ബാർവീ ലോക്സഭാ കെ സദസ്യ തെ വേ ഉദ്യോഗ സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ ഭീ രേ. ശ്രീ റാവ് ആന്ധ്രപ്രദേശ് കെ മുഖ്യമന്ത്രി ഭീ രേ ഓർ ഉന്നോനെ ആന്ധ്രപ്രദേശ് കെ സർക്കാർ മേ മന്ത്രി കെ രൂപ മേ ഭീ കാര്യ കിയ. ശ്രീ നാദേന്ദ്രലാ ഭാസ്കർ റാവ് കാ നിധൻ 90 വർഷ കി ആയു മേ 22 അപ്രേൽ 2026 കോ ഹൈദരാബാദ് തെലങ്കാന മേ ഹുവ. ശ്രീമതി ഓംവതി ദേവി ഉത്തർപ്രദേശ് കെ ബിജ്നോർ സംസദീയ ക്ഷേത്ര സെ 12വീ ലോക്സഭാ കി സദസ്യ തി വേ ശ്രമ കല്യാൺ സംബന്ധി സംസദീയ സ്ഥായി സമിതി കി സദസ്യ രഹി. ഇസേ പൂർവ് ചാർ കാര്യകാലോ കെ ലിയേ ഉത്തർപ്രദേശ് വിധാനസഭാ കി സദസ്യ ഭീ രഹി. ഉന്നോനെ ഉത്തർപ്രദേശ് സർക്കാർ മേ മന്ത്രി കെ രൂപ മേ അപ്നി സേവായേ ദി. ശ്രീമതി ഓംവതി ദേവി കാ നിധൻ 77 വർഷ കി ആയു മേ 8 മെയ് 2026 കോ ബിജ്നോർ ഉത്തർപ്രദേശ് മേ ഹുവ. ശ്രീ സുധാൻശു സീൽ പശ്ചിമ ബംഗാൾ കെ കൊൽക്കത്ത ഉത്തര പശ്ചിമ സംസദീയ ക്ഷേത്ര സെ 14വീ ലോക്സഭാ കെ സദസ്യ തെ വ ശഹരി വികാസ് സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ രേ. ഇസേ പൂർവ് പശ്ചിമ ബംഗാൾ വിധാനസഭാ കെ സദസ്യ ഭീ രേ. ശ്രീ സുധാൻശു സീൽ ജി കാ നിധൻ 81 വർഷ കെ ആയു മേ 14 മെയ്

യേശുദാസ്, പി സുശീല, ചിത്ര എന്നിവർ എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു.

കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല രചിച്ച് എസ് പി വെങ്കടേഷ് ഈണ നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും കുടിക്ക തിരിഞ്ച് ഇന്ന കയ്യാലെ എന്നെ വീണ വീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിട തിരിഞ്ച് ഇന്ന നാട്ടിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ എൻ ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പൊന്നുചാമി, രചന ഒ എൻ വി കുറുപ്പ്. അടുത്ത ഗാനം വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ഉഷയും പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം രാജാമണി.

ഒരു ഗാനം കൂടി കേൾക്കാം. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: ഭൂമിയും ഇതര ഗോളങ്ങളുമടങ്ങുന്ന പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം പ്രതിഭാസങ്ങളുടെ നിയന്ത്രണത്തിലാണ് മനുഷ്യനും അതുൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയും. സൂര്യനും ഭൂമിയും മറ്റനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയുള്ള മനുഷ്യന് ലോകത്തുണ്ടാകുന്ന ചെറുചലനം പോലും അനുഭവവേദ്യമാകുന്നത് അതുകൊണ്ടാണ്. ഇന്തോനേഷ്യയിൽ കടലിനടിയിൽ സുനാമി രൂപം കൊണ്ട് തിരമാലകൾ ശക്തിയാർജിച്ച് ആഫ്രിക്കൻ തീരം വരെ നാശങ്ങൾ വിതച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ചൈനയിൽ തുടക്കം കുറിച്ച കോവിഡ് രോഗാണുക്കൾ ലോകം മുഴുവൻ വ്യാപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ സംഭവവും നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതിയുടെ അത്യന്തം ഭീകരമായ ചൂഷണം പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കാടുകൾ മുതൽ കൊച്ചു സഹ്യപർവ്വതത്തിലെ കാടുകൾ വരെ മനുഷ്യർ തന്നെ വെട്ടിവെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമോ, കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് കടന്ന് മനുഷ്യന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു. കൃഷിയും മനുഷ്യജീവനും ഇല്ലായ്മ ചെയ്യാൻ വന്യജീവികൾ ഒരുമ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ ജലത്തിൻ്റെ ദൗർലഭ്യവും നമ്മെ തുറച്ചു നോക്കുകയാണ്. എപ്പോഴും വികസനത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെ വൻതോതിലുള്ള ചൂഷണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കടന്നാക്രമണം കണക്കെ പാറയും മണലും മരവും ഉപയോഗിച്ചുള്ള നിർമ്മാണം അനേക ലക്ഷം വർഷം കൊണ്ട് പ്രകൃതി മനുഷ്യജീവിതത്തിന് വേണ്ടി ഒരുക്കിയ ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. അനേകം ജന്തുജാലങ്ങളുടെ സ്പീഷീസുകൾ ഭൂമുഖത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ മാനവരാശി അതിൻ്റെ നിലനിൽപ്പിന് തന്നെ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന സംശയമുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ഒരേ ചരടിൽ കോർത്തിണക്കപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റു ജീവജാലങ്ങളും വിഭവങ്ങളും. ഇവയെല്ലാം പരസ്പര സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം ഈ ഗ്രഹത്തിൽ സാധ്യമാകൂ. വിവേകവും ബുദ്ധിയുമുള്ള ഏകജീവി മനുഷ്യനാണെന്ന നിലയ്ക്ക് നമ്മുടെ ഭൂഗോളത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് മനുഷ്യരുടെ മാത്രം ചുമതലയാണ്. അതിന് നാം എന്തു ചെയ്യണം? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി എല്ലാ വർഷവും നാം കൊണ്ടാടുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നാം പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ഫലവൃക്ഷങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനും കാടുകൾ വളർത്തിയെടുക്കാനും നാം ഒരു സമൂഹമെന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കണം. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും മറ്റും നമ്മുടെ നീരൊഴുക്കുകളെയും മണ്ണിനെയും നശിപ്പിക്കുകയും അതിൻ്റെ ജൈവികതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും പരിസരത്തും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പ്രകൃതി സംരക്ഷണത്തിനായി ചെയ്യാനുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലൊരു ദൈനംദിന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരവും വെള്ളവും പോലെ വാസസ്ഥലവും ഇരുകൂട്ടർക്കും അനിവാര്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ വന്യജീവികൾ

0: ൾക്ക് അധിവാസത്തിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് സംരക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മനുഷ്യർ അവരോട് മല്ലടിക്കുവാനും പരാജയപ്പെടാനുമാണ് ഇടവരുത്തുക. ജലാശയങ്ങളെയും നീരൊഴുക്കുകളെയും പൂർണ്ണമായും സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങളെ പരിപോഷിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുക എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട പ്രകൃതി സംരക്ഷണ ദൗത്യമാണ്. ചുരുക്കത്തിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നാം ചെയ്യുന്ന പരിശ്രമങ്ങൾ നമ്മുടെ ഭൂമിയെയും നാം മനുഷ്യരെ തന്നെയും ജീവജാലങ്ങളെയും നിലനിർത്താൻ ഏറ്റെടുക്കേണ്ട ചുമതലകളാണ്. ആർക്കും ഇതിലൊഴിഞ്ഞു നിൽക്കാനാവില്ല. നമുക്ക് കൂട്ടായി അതിനുവേണ്ടി പരിശ്രമിക്കാം.
1: ഇതുവരെ കേട്ടത് ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം.